പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 8-ന്റെ തട്ടകത്തിലാണ്. 1822 ജൂലൈ 8, ഇംഗ്ലീഷ് കാവ്യസാഹിത്യത്തിലെ റൊമാൻറിക് പ്രോദ്ഘാടകരിൽ പ്രമുഖനായ ഷെല്ലിയുടെ ജീവിതം ഒരു ഉല്ലാസയാത്രയ്ക്കിടയിൽ മെഡിറ്ററേനിയൻ കടൽ തിരമാലകൾ ദേ കവർന്നെടുത്തിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ആരാണ് നമ്മുടെ ഉത്തമ സ്നേഹിതൻ? ശ്രീബുദ്ധൻ പറയുന്നു, അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണ് നമ്മൾക്ക് സംരക്ഷണം നൽകുന്നത്? കഷ്ടത്തിന്റെയും പീഡനത്തിന്റെയും മധ്യത്തിൽ നമ്മളെ കൈവിടാതിരിക്കുന്നത്? ആരാണോ നമ്മൾക്ക് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും സന്നദ്ധനാകുന്നത്? ആരാണോ തിന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്? അയാളാണ് യഥാർത്ഥ സ്നേഹിതൻ. നോക്കൂ, കൂട്ടുകെട്ടും സൗഹൃദവും രണ്ടും രണ്ടാണ്. ഏത് കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട്. എന്നാൽ കുരുത്തക്കേട് കാണിക്കരുത്, ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അത് സൗഹൃദമായി. ഉദാത്തമായ സ്നേഹം വില കൊടുത്തു വാങ്ങാവുന്നതല്ല. സൗഹൃദത്തിൽ സ്നേഹം ഉൾച്ചേർന്നിരിക്കുന്നു. സൗഹൃദാത്മകമായ സ്നേഹത്തിന് മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകാനാകൂ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും നീക്കുപോക്ക് കാണാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന രക്ഷാസങ്കേതമാണ് ഉത്തമ സ്നേഹിതരുടെ ഉള്ളഴിഞ്ഞ സ്നേഹം. അങ്ങനെയുള്ള സ്നേഹിതരെ കിട്ടുക പ്രയാസവുമാണ്. നമ്മുടെ സഹചാരിയായ സ്നേഹിതൻ നമ്മെ നയിക്കുന്ന വിശ്വസനീയനായ നേതാവ് കൂടിയാണെന്ന് ഓർക്കണം. ആട്ടിൻപറ്റത്തെ അവ പോകേണ്ട വഴിയിലൂടെ നയിക്കുന്ന ഇടയനെപ്പോലെയാകണം സുഹൃത്ത്. പണ്ട് ഉത്തമനായ സുഹൃത്തും ഇടയനുമെന്ന് കരുതി

0: ഇരുന്നത് ദൈവത്തെയായിരുന്നു. എന്നാൽ സയൻസ് യുഗം വന്നപ്പോൾ മനുഷ്യന്റെ സുഹൃത്ത് മനുഷ്യൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ശാസ്ത്രം മനുഷ്യനെ നേർവഴി നടത്തുന്നു, അന്ധവിശ്വാസങ്ങളുടെ മറ നീക്കുന്നു. എന്തുകൊണ്ടാണ് സൗഹൃദം അല്ലെങ്കിൽ അഫെക്ഷൻ മനുഷ്യനുണ്ടാകുന്നതെന്ന് സയൻസ് വിശദീകരിക്കുന്നു. സൗഹൃദം മിക്കവാറും സമാനതകളിലാണ്, അതായത് പീർ ഗ്രൂപ്പുകളിലാണ് സൗഹൃദം ജ്വലിക്കുന്നത്. പീർ ഗ്രൂപ്പുകൾ പല വിഭാഗങ്ങളുണ്ട്. സമ്പന്നന്മാരുടെ കൂട്ടം, ഇടത്തരക്കാരുടെ കൂട്ടം, അവഗണിച്ചവരുടെ കൂട്ടം, ഇതൊന്നും പോസിറ്റീവ് പീർ ഗ്രൂപ്പുകളല്ല. അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ലേബലിൽ ഒരുമിക്കുന്നതും പീർ ഗ്രൂപ്പല്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല തന്നെ.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഒരു കാലത്ത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായൊരു വാണിജ്യ മുദ്രയായിരുന്നു മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്നത്. അഭിമാനോജ്വലമായൊരു വാണിജ്യ മുദ്രയായിരുന്നു അത്. വിശ്വസ്തത, മൂല്യം, ഗുണമേന്മ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വാണിജ്യ മുദ്രയായിരുന്നു അത്. ഒപ്പം അതിശക്തമായൊരു പ്രചോദനത്തിന്റെ ചരിത്രവും അതിന്റെ പിന്നിലുണ്ട്. സമർപ്പണം, ദൃഢചിത്തത, ഉത്സാഹം, കഠിനമായ ശ്രമം, ഏകോപനം എന്നിവയെല്ലാം ഈ വാണിജ്യമുദ്രയുടെ ചരിത്ര പഥങ്ങളിൽ അടയാളം ചെയ്തിരിക്കുന്നു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന വാണിജ്യമുദ്ര ഇന്നും അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും സുദൃഢമായ വിശ്വാസത്തിന്റെയും സ്ഥിര പരിശ്രമത്തിന്റെയും പര്യായമായിരിക്കുന്നു. ഈ വാണിജ്യമുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമാ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്തു വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു. എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന ലോഗോ അമേരിക്കൻ ജനത ഏറ്റെടുത്തു. നോക്കൂ, മുഷിഞ്ഞ വേഷമോ ദാരിദ്ര്യമോ മുൻ പരിചയക്കുറവോ ഒന്നുമല്ല കാര്യം. അതിതീവ്രമായ ഇച്ഛാശക്തി, ജീവിത അഭിലാഷത്തിന്റെ കരുത്ത്, അതേക്കാൾ വലുതായി ജീവിത വിജയത്തിന് മറ്റൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മറ്റൊരാളുടെ ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിന് വേണ്ടത് ജീവിക്കുവാനുള്ള അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ ആത്മവിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുളപൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അതാരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയതിലകമണിയാൻ എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം 100 ആണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് യുപിഐ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൾട്ടി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമേറുന്നു. 67-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 കൽപ്പിച്ച് ഇരമ്പി യാസറോടെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8-ാം ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രണ്ട് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 പുറത്തായി. സ്ത്രീകളുടെ സൌജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കും.

റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കൃഷിയെഴുത്തിനെ കുറിച്ച് കേൾക്കാം. കൃഷിയെഴുത്തിന്റെ ജന്മഭൂമികയും കർമ്മമേഖലയും അടിസ്ഥാനപരമായി കൃഷിയിടങ്ങൾ തന്നെ. കൃഷിയെഴുത്തിൽ ഏറ്റവും പ്രധാനം കൃഷിപ്പാട്ടുകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകളാണ് കൃഷിപ്പാട്ടുകൾ. കാർഷിക വൃത്തിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് കൃഷിപ്പാട്ടുകൾ. സാമാന്യ ജനതയുടെ ജീവിതവുമായി കൂടുതൽ ബന്ധപ്പെട്ട ഗ്രാമീണ ഗാനങ്ങളാണ് കൃഷിപ്പാട്ടുകൾ. ലാളിത്യമാണ് ഈ ഗാനങ്ങളുടെ പ്രത്യേകത. ഞാറ്റുപാട്ട്, കറ്റപ്പാട്ട്, ചക്രപ്പാട്ട്, കുമ്പപ്പാട്ട്, തോറ്റംപാട്ട് എന്നിങ്ങനെ കൃഷിയുമായി ബന്ധം പുലർത്തുന്ന നാടൻ പാട്ടുകൾ നിരവധിയാണ്. ഭൂരിഭാഗം കൃഷിപ്പാട്ടുകളും കൃഷിപ്പണിക്കാർ തങ്ങളുടെ അധ്വാന ഭാരത്തെ മറക്കാൻ സ്വയം ഉണ്ടാക്കി പാടിയിരുന്നവയാണ്. കാർഷിക വൃത്തിയിലെ അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും കഷ്ടപ്പാടുകളും ജന്മിക്കെതിരായ രോഷപ്രകടനവും പല പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നു. ഒരാൾ പാടി മറ്റുള്ളവർ ഏറ്റുപാടുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ എന്തൊക്കെ കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു അജ്ഞാത കർത്തൃകം നമുക്കുണ്ട്, കൃഷിഗീത. ഇതിന്റെ താളിയോല പകർപ്പിന് ഇപ്പോൾ അച്ചടി മാതൃകകളുമുണ്ട്. വിത്ത് പാട്ടുകൾ, കറ്റപ്പാട്ട്, വിത്തുപൊലിപ്പാട്ട്, പള്ളുപാട്ട് എന്നിവയും കൃഷിയെഴുത്തുകളാണ്. കൃഷി പഞ്ചാംഗം എഴുതിയത് ഡോക്ടർ പി എ ജോസഫാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മലയാള വൈജ്ഞാനിക സാഹിത്യത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരിടം തന്നെ കാർഷിക സാഹിത്യത്തിന് അഥവാ കൃഷിയെഴുത്തിന് നൽകുവാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിച്ചിട്ടുണ്ട്. കർഷകൻ, കേരള കർഷകൻ, കർഷകശ്രീ തുടങ്ങിയവ മലയാളത്തിലെ കൃഷി മാസികകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് എത്രയോ സർഗാത്മക സാഹിത്യകൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തകഴിയുടെ ഏണിപ്പടികൾ, കെ ദാമോദരന്റെ പാട്ടബാക്കി, വൈലോപ്പള്ളിയുടെ കയ്പവല്ലരി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, പുത്തൻകലവും അരിവാളും, പി വത്സലയുടെ നെല്ല്, അംബികാസുതൻ മങ്ങാടിന്റെ എൻ മകജെ, എന്തുകൊണ്ടും സമൃദ്ധവും സമ്പന്നവുമാണ് മലയാളത്തിൽ കൃഷിയെഴുത്ത്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ. കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു. പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു. ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
0: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939638750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ LPGയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15 മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
4: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. US നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3,685 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻ എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രദേശത്തിന്റെ
5: സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
1: അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അടുക്കള കരുതിക്കൂട്ടി ചിലരെ കുറിച്ച് പറയുക തന്നെയാണ്. പ്രത്യേകിച്ച് എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളെ ഉദ്ദേശിച്ച്. രാവിലെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വലിയ അഭിമാനത്തോടെ പറയുന്ന ചില കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ അടുക്കള. അതിവേഗ ജീവിത ശൈലിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ഈ സുഹൃത്തുക്കൾ മാത്രമല്ല, എത്രയോ പേർ അവഗണിക്കപ്പെടുന്ന ഒന്നാണ് പ്രഭാത ഭക്ഷണം. ജോലി തിരക്ക്, സമയക്കുറവ്, ശരീരഭാരം കുറയ്ക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ രാവിലെ വിശപ്പില്ല എന്ന ലളിതമായ കാരണം പറഞ്ഞ് രാവിലെ ഒന്നും കഴിക്കാതെ വീട് വിട്ടിറങ്ങുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പലർക്കും ഇത് വളരെ നിസ്സാരമായൊരു ശീലമായി തോന്നാം. എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലല്ലോ, ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല, എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളും സാധാരണമാണ്. അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ബസ് പോയാൽ പിന്നെ എന്ത് ചെയ്യും, ഞാൻ മാത്രമല്ലല്ലോ, ലിനീഷ്മയും അഭിരാമിയും ഒന്നും രാവിലെ കഴിക്കാറില്ലല്ലോ. എല്ലാം സഹിക്കാൻ ചേച്ചി, പിള്ളേരെ രാവിലെ എന്തെങ്കിലും കഴിപ്പിക്കാനാണ് പാട്. ഇങ്ങനെ രാവിലെ കഴിക്കുന്നതുമായും കഴിപ്പിക്കുന്നതുമായും ബന്ധപ്പെട്ട് എത്ര പരാതികളാണെന്നറിയാമോ? ചിലരൊക്കെ പറയുന്നത് കേട്ടാ രാവിലെ കഴിക്കുന്നത് തന്നെ എന്തോ വലിയ അപരാധമാണ് എന്ന് തോന്നും. അതെ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന രാത്രി സമയത്ത് ശരീരം ഏകദേശം 8 മുതൽ 12 മണിക്കൂർ വരെ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മറന്നു പോകരുത്. ഈ സമയത്ത് ശരീരത്തിലെ ഗ്ലൂക്കോസ് ശേഖരങ്ങൾ ക്രമേണ ഉപയോഗിക്കപ്പെടുകയും പുതിയ ദിവസത്തിനുള്ള ഊർജ ആവശ്യങ്ങൾക്കായി ശരീരം കാത്തിരിക്കുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ ശരീരത്തിനാവശ്യമുള്ള ഇന്ധനം ലഭിക്കേണ്ട സമയത്താണ് പലരും വീണ്ടും മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെ തുടരുന്നത്. മനുഷ്യ ശരീരത്തിന്റെ പരിണാമ ചരിത്രത്തിൽ ഇതൊരു സാധാരണ അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ ശരീരം ഈ സാഹചര്യത്തെ ഒരു ചെറിയ അടിയന്തരാവസ്ഥയായിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്.

അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഡേവിസ് ഗവേഷകർ നടത്തിയ ഒരു ശ്രദ്ധേയ പഠനം. ഇത് കേൾക്കുന്ന എല്ലാ സ്ത്രീ ശ്രോതാക്കളും ശ്രദ്ധിച്ച് കേൾക്കണം. 18 മുതൽ 45 വയസ്സു വരെ പ്രായമുള്ള സ്ത്രീകളിൽ നടത്തിയ പഠനം പിന്നീട് പ്രശസ്തമായ ഫിസിയോളജി ബിഹേവിയർ ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഗവേഷകർ സ്ഥിരമായി പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകളെയും പതിവായി അത് ഒഴിവാക്കുന്ന സ്ത്രീകളെയും താരതമ്യം ചെയ്തു. അതിശയകരമായ കണ്ടെത്തൽ എന്തെന്നാൽ രണ്ട് കൂട്ടരിലും മാനസിക സമ്മർദ്ദത്തിന്റെ അളവ് ഏകദേശം സമാനമായിരുന്നു. എന്നാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരുടെ ശരീരത്തിനുള്ളിൽ ജൈവികമായ സമ്മർദ്ദത്തിന്റെ തോത് വളരെ കൂടുതലായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോണാണ്. പലർക്കും ഇത് സ്ട്രെസ് ഹോർമോൺ എന്ന പേരിലാണ് പരിചയം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോർട്ടിസോളിന്റെ അളവ് സ്വാഭാവികമായി ഉയർന്നിരിക്കും. ശരീരത്തെ ഉണർത്താനും പുതിയ ദിവസത്തിനായി സജ്ജമാക്കാനുമുള്ള ഒരു ജൈവിക സംവിധാനമാണ് ഇത്. സാധാരണ സാഹചര്യങ്ങളിൽ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഹോർമോണിന്റെ അളവ് ക്രമേണ നിയന്ത്രിതമാകുന്നു. എന്നാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരിൽ ഈ നിയന്ത്രണം തകരുന്നതായി പഠനം കണ്ടെത്തി. ഇവരിൽ കോർട്ടിസോളിന്റെ അളവ് രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞുവരെയുള്ള സമയത്ത് ഉയർന്ന നിലയിൽ തുടരുകയും ഉച്ച ഭക്ഷണത്തിന് ശേഷം വീണ്ടും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം കോർട്ടിസോൾ കൂടിയാൽ എന്താണ് പ്രശ്നം. യഥാർത്ഥത്തിൽ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. എന്നാൽ അത് ദീർഘകാലം ഉയർന്ന നിലയിൽ തുടരുമ്പോൾ ശരീരം നിരന്തര ജാഗ്രതയുടെയും സമ്മർദ്ദത്തിന്റെയും അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു. ഒരു ഗ്രാമത്തിൽ അപകടമൊന്നുമില്ലെങ്കിലും ദിവസവും അടിയന്തര സൈറൻ മുഴങ്ങിക്കൊണ്ടിരുന്നാൽ ജനങ്ങൾ എങ്ങനെ ക്ഷീണിച്ചു പോകുമോ? അതുപോലെയാണ് ശരീരത്തിന്റെ അവസ്ഥയും. ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാര്യം, പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരിൽ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം കൂടുതലായിരുന്നു എന്നതാണ്. മാനസികമായി അവർ കൂടുതൽ സമ്മർദ്ദത്തിലല്ലെങ്കിലും ശരീരം നിരന്തരം ജാഗ്രതാവസ്ഥയിലായിരുന്നതിനാൽ ഹൃദയ രക്തക്കുഴൽ വ്യവസ്ഥയ്ക്ക് അധിക ഭാരം അനുഭവപ്പെടുകയായിരുന്നു. ദീർഘകാലം ഇത് തുടർന്നാൽ ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗം, മറ്റ് കാർഡിയോ മെറ്റബോളിക് പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പലരും കരുതുന്നത് പോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനുള്ള എളുപ്പവഴിയല്ല. പല പഠനങ്ങളും കാണിക്കുന്നത് രാവിലെ ഭക്ഷണം ഒഴിവാക്കുന്നവർ പിന്നീട് ദിവസത്തിൽ കൂടുതൽ വിശപ്പ് അനുഭവിക്കുകയും ഉയർന്ന കലോറിയിലുള്ള ഭക്ഷണങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഖ്രെലിൻ പോലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനവും ഇതിലൂടെ മാറാം. ഒരു വിദ്യാർത്ഥിയെ ഉദാഹരണമായിട്ടെടുക്കാം. രാവിലെ ഒന്നും കഴിക്കാതെ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടിക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ശ്രദ്ധക്കുറവും ക്ഷീണവും അനുഭവപ്പെടാം. തലച്ചോറിന്റെ പ്രധാന ഇന്ധനം ഗ്ലൂക്കോസ് ആണ്. അത് മതിയായ അളവിൽ ലഭിക്കാതിരിക്കുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും തീരുമാനമെടുക്കാനുള്ള കഴിവും ബാധിക്കപ്പെടും. അതുകൊണ്ടാണ് പല വിദ്യാഭ്യാസ പഠനങ്ങളും പ്രഭാത ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് പ്രകടനത്തിൽ മികവ് ഉണ്ടാകുന്നതെന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജോലിസ്ഥലങ്ങളിലും ഇത് പ്രകടമാണ്. രാവിലെ കാപ്പി മാത്രം കുടിച്ചു ജോലി തുടങ്ങുന്ന പലർക്കും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അസഹിഷ്ണുത, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. അവർ അതിനെ ജോലി ഭാരത്തിന്റെ പ്രശ്നമായി കരുതുമെങ്കിലും പലപ്പോഴും അത് ശരീരത്തിനാവശ്യമായ ഊർജം ലഭിക്കാത്തതിന്റെ ഫലമായിരിക്കും.

0: ஒரு மனசும்
1: ഇതേ സമയം മറ്റൊരു വശവും മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ദോഷകരമാണ് എന്ന് പറയാനാവില്ല. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത ഭക്ഷണ രീതികളിൽ ചിലർ രാവിലെ ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. എന്നാൽ അതൊരു ക്രമബദ്ധമായ ജീവിതശൈലിയുടെ ഭാഗമായിരിക്കും. അതിനാവശ്യമായ പോഷകങ്ങൾ മറ്റ് സമയങ്ങളിൽ കൃത്യമായി ലഭിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കൽ എന്നതും ക്രമബദ്ധമായ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നതും ഒരേ കാര്യമല്ലെന്ന് പോഷകാഹാര വിദഗ്ധർ വ്യക്തമാക്കുന്നു. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം എന്നത് വലിയ വിരുന്ന് എന്നല്ല അർത്ഥമാക്കുന്നത്. ഒരു കപ്പ് പാല്, മുട്ട, ഇഡലി, ദോശ, പുട്ട്, ഓട്സ്, പഴങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയ എന്തെങ്കിലും ലഘു ഭക്ഷണം മതിയാകും. പ്രധാന കാര്യം ശരീരത്തിന് പുതിയ ദിവസത്തിനുള്ള ഊർജ സന്ദേശം നൽകുക എന്നതാണ്. നാം പലപ്പോഴും സമ്മർദ്ദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മനസ്സുമായി മാത്രം ബന്ധപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യ ശരീരം മനസ്സിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ജീവശാസ്ത്ര സംവിധാനവുമാണ്. നിങ്ങൾ സന്തോഷവാനായിരിക്കാം, ആശങ്കകളില്ലാത്തവനായിരിക്കാം, ജീവിതം സമാധാനപരമായിരിക്കാം. എന്നിരുന്നാലും രാവിലെ ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ ശരീരത്തിനുള്ളിൽ ഒരു ജൈവിക സമ്മർദ്ദ പ്രതികരണം ആരംഭിച്ചേക്കാം. അതാണ് ഈ ഗവേഷണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതിനാൽ ആരോഗ്യകരമായ ജീവിതം എന്നത് വലിയ മരുന്നുകളിലോ വില കൂടിയ ചികിത്സകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. പലപ്പോഴും അത് ചെറിയ ശീലങ്ങളിലാണ് തുടങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നൽകുക എന്നത് അവയിൽ ഏറ്റവും ലളിതവും അതേസമയം ഏറ്റവും ശക്തവുമായ ഒരു ആരോഗ്യ നിക്ഷേപമാണ്. ഒരു ചെറിയ പ്രഭാത ഭക്ഷണം നിങ്ങളുടെ വിശപ്പ് മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഹോർമോണുകളെ സന്തുലിതമാക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുകയും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ദിവസം മുഴുവൻ ശരീരത്തെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നാം വീട് വിട്ടിറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്താറുണ്ട്. ഓടിക്കുന്ന വണ്ടിയിൽ ഇന്ധനം ആവശ്യത്തിനുണ്ടോ എന്നും പരിശോധിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ സങ്കീർണവും വിലമതിക്കാനാവാത്തതുമായ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇന്ധനം നൽകിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറില്ല. യഥാർത്ഥത്തിൽ ഓരോ പ്രഭാത ഭക്ഷണവും ഒരു സാധാരണ ഭക്ഷണമല്ല, അത് നമ്മുടെ ശരീരത്തോട് പറയുന്നൊരു സന്ദേശമാണ്. നീ സുരക്ഷിതനാണ്, നിനക്ക് ആവശ്യമായ ഊർജം ലഭിക്കും, പുതിയ ദിവസത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം. ഇത്രയും കേട്ടിട്ടും രാവിലെ കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലെന്നേ. അല്ലാതെ എന്തു പറയാനാണ്? നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക് വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

സ്വാഭാവികമായതെന്തും ആഹ്ലാദജനകമാണ്. അസ്വാഭാവികതയുടെയും കൃത്രിമത്വത്തിന്റെയും ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഏറെ ചിന്തിക്കാനുള്ള ഒരു വലിയ സത്യമാണിത്. പ്രകൃതിയിലായാലും മനുഷ്യരിലായാലും അതിന്റെ തനിമയിലിരിക്കുന്നതാണ് ഏറ്റവും മനോഹരവും സന്തോഷകരവും. ഒന്ന് ചുറ്റും നോക്കൂ. കാറ്റിലാടുന്ന ഇലകളും ഒഴുകുന്ന പുഴയും വിരിയുന്ന പൂക്കളും ഒന്നും തന്നെ മറ്റൊന്നിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു റോസാപ്പൂവ് മുല്ലപ്പൂവാകാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അത് മനോഹരമാകുന്നത്. പ്രകൃതി അതിന്റെ സ്വാഭാവികതയിലിരിക്കുമ്പോഴാണ് നാം അവിടെ സമാധാനം കണ്ടെത്തുന്നത്. കാട്ടിലെ പക്ഷി പാടുന്നത് ആരെയും കേൾപ്പിക്കാനല്ല, മറിച്ച് അതിന്റെ സ്വഭാവമായതുകൊണ്ടാണ്. ആ സ്വാഭാവികതയാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. നമ്മുടെ ദുഃഖങ്ങളുടെ പ്രധാന കാരണം മറ്റൊരാളാകാൻ നാം നടത്തുന്ന പരിശ്രമങ്ങളാണ്. മറ്റൊരാളുടെ വസ്ത്രധാരണമോ സംസാരശൈലിയോ ജീവിതരീതിയോ അനുകരിക്കാൻ തുടങ്ങുന്നിടത്ത് നമ്മുടെ സ്വാഭാവികമായ സന്തോഷം നഷ്ടപ്പെടുന്നു. ഒരു മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നത് വലിയ ഭാരമാണ്. എന്നാൽ നമ്മുടെ പോരായ്മകളും പരിമിതികളും അംഗീകരിച്ച് നാം നമ്മളായി തന്നെ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ലഘുത്വമുണ്ട്. അതാണ് യഥാർത്ഥ ആഹ്ലാദം. ആധുനിക ലോകം നമ്മെ പഠിപ്പിക്കുന്നത് കൂടുതൽ പണവും ആഡംബരവുമാണ് സന്തോഷം നൽകുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷം ലളിതമായ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. വിശക്കുമ്പോൾ കഴിക്കുന്ന ലളിതമായ ഭക്ഷണം, ദാഹിക്കുമ്പോൾ കുടിക്കുന്ന പച്ചവെള്ളം, സ്നേഹമുള്ളവരോടൊപ്പമുള്ള ഒരു ചെറിയ വർത്തമാനം, ഇവയെല്ലാം സ്വാഭാവികമായ പ്രക്രിയകളാണ്. ഇവ നൽകുന്ന ആനന്ദം ഏതൊരു കൃത്രിമ വിനോദത്തെക്കാളും വലുതാണ്. കുട്ടികൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ കാരണം അവരുടെ സ്വാഭാവികതയാണ്. അവർക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുകയും കരയാൻ തോന്നുമ്പോൾ കരയുകയും ചെയ്യുന്നു. അവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി വികാരങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കുന്നില്ല. വളരും തോറും നാം ഈ സ്വാഭാവികത ഉപേക്ഷിക്കുകയും ഗൗരവത്തിന്റെ മുഖംമൂടി അണിയുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ ആ കുട്ടിത്തത്തെ തിരികെ പിടിക്കുമ്പോഴാണ് ജീവിതം വീണ്ടും ആഹ്ലാദകരമാകുന്നത്. ജീവിതം മനോഹരമാകാൻ അസാധാരണമായതൊന്നും സംഭവിക്കേണ്ടതില്ല. നാം നമ്മളായിരിക്കുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് വഴി. കൃത്രിമമായ തിളക്കങ്ങളെക്കാൾ മാറ്റുകൂടിയത് നമ്മുടെ ഉള്ളിലെ സ്വാഭാവികമായ വെളിച്ചത്തിനാണ്. ആ വെളിച്ചത്തെ തിരിച്ചറിയുന്നിടത്താണ് ആനന്ദത്തിന്റെ ഉറവിടം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്നടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: സതീഷ് എങ്ങനെയുണ്ട്?
2: അത് പറയാനാ അമ്മ വന്നത്. അവന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു ഓപ്പറേഷൻ വേണോത്രേ. അതിന് 2-3 ലക്ഷം രൂപ വേണം.
1: എനിക്ക് ഇനിയും 6 മാസം കൂടെ ഉണ്ട്. ശിക്ഷ ഇളവ് കിട്ടാൻ അപേക്ഷ കൊടുത്തു. ജയിലർ ശുപാർശ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടുമോന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്?
2: 2 ആഴ്ച സമയമുള്ളൂ. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ
1: പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കുറച്ച് കാശുണ്ടാക്കായിരുന്നു.
3: എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പല. നീ വിഷമിക്കാണ്ടിരിക്കേ. ഈ അലങ്കാരപ്പണികളൊക്കെ കണ്ടില്ലേ, ഇത് ചിലപ്പോൾ നിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. സ്വാതന്ത്ര്യദിനമല്ലേടാ വരുന്നത്, അതിന്റെ പേരിൽ ഒരാൾക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് പുറത്തുവിടാതിരിക്കില്ല. എല്ലാ കൊല്ലം പതിവുള്ളതല്ലേ.
1: അതിന് നറുക്ക് വീഴണ്ടടാ.
3: വീഴും, നിന്റെ പേരിൽ തന്നെ നറുക്ക് വീഴും. നീ നോക്കിക്കോ.
4: സാറേ, ഈ നറുക്കെടുപ്പിൽ എന്റെ പേര് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുവോ?
5: അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും.
4: എന്നാ എന്നാ നല്ല നടപ്പിന്റെ പേരിൽ അങ്ങ് പരിഗണിക്ക് സാറേ.
5: ഓഹോ, നീ ഒന്ന് നടന്നേ.
4: നടക്കട്ടെ.
5: ഓ, മനോഹരമായ നടപ്പ്.
4: എന്തു പറ്റി?
5: പോയി പണിയെടുക്കടാ.
3: സാറേ, ബാലന്റെ പേര് ഉൾപ്പെടുത്തിയോ സാറേ?
5: അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട്.
3: നമോവാകാം.

0: എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം.
1: നിനക്കടാ, നിന്റെ പേര് തന്നെ വീഴും.
2: മഹി, മഹിയാണ് ആ ഭാഗ്യവാൻ.
3: എവിടെ മഹൻ വാട ശശി, പൊക്ക് പൊക്ക്. ജയിലിന്റെ ഭക്ഷണത്തിൽ ഇത്ര കാണും.
1: എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റൂ സാറേ.
4: മണ്ടത്തരം പറയാതരാ മണ്ട, നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി രണ്ടു പോക്കം ശരി.
5: ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ടയാളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി.
4: ഇതാ എന്റെ വക ഒരു സമ്മാനം, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ.
6: വാച്ച, ഇതിന് സൂചി ഒന്നുമില്ല,
4: തുറന്നു നോക്ക്.
5: ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി. ടൈം വേസ്റ്റ് ആവില്ല, ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാ മതിയല്ലോ.
4: ടൈം മാത്രമല്ല, ലൈഫ് വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാ. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട, എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്.
1: എന്നെ അങ്ങനെ ഉപേക്ഷിക്കില്ല സാറേ. ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നു.
4: മതി മതി, പോവാൻ നോക്ക്.
1: ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ സാറേ.
4: വേഗം വേണം.
3: പ്രസംഗം കലക്കി, എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല.
5: അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ.
3: ഏ,
5: മാത്രമല്ല മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെ പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ടെന്താ കാര്യം?
3: മാനദണ്ഡം എന്ന് വെച്ചാ?
5: മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം.
3: ഓ, പഹയ ഒരു കവിത എഴുതിക്കൂടെ നിനക്ക്?
5: സമയമായിട്ട് എഴുതിക്കളേ.
3: അതോ മതി.
5: നീ എന്താ ചില കഷായം കുടിച്ച പോലെ?
3: ഓ, മഹിയ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും.
1: നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നീ ഇങ്ങോട്ട് നോക്കി, ഞാനിവിടെ നേരെ പോകുന്നത് നിന്റെ അനിയന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും.
6: നീ എങ്ങനെ ഇത്രയും വലിയ തുക?
1: എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടെ ചെയ്യും. ഡേ, ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തെന്ന് പോണം. ഞാനില്ലടാ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. നമ്മുടെ ശരീരം ഒരത്ഭുതമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. എന്നാൽ നമ്മുടെ ഹൃദയം കേവലം ഒരു ജൈവ പമ്പ് മാത്രമല്ല, അത് നമ്മുടെ ജീവിത വീക്ഷണത്തെയും നിലപാടുകളെയും നിർണയിക്കുന്ന മാനുഷിക മഹിമയുടെയും ധാർമ്മിക ഗരിമയുടെയും പ്രഭവ കേന്ദ്രമാണ്. ഹൃദയത്തിന്റെ ധർമ്മം, മനസ്സിലെ സംഘർഷങ്ങൾ, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുള്ള ജീവിതം എന്നിവയെക്കുറിച്ച് നമ്മൾ ആരും അധികം ചിന്തിക്കാറില്ല. നമ്മുടെ ഹൃദയം ജീവന്റെ ഉറവിടമാണ്. അത് മനസ്സിന്റെ മഹനീയമായ ആസ്ഥാനമാണ്. ഉരുകിയുറച്ച ഊർജ പ്രവാഹമാണ് ഓരോ ഹൃദയമെടുപ്പും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ആദ്യം ഏറ്റുവാങ്ങുന്നിടം ഈ ഹൃദയമാണ്. സന്തോഷം പോലെ തന്നെ ദുഃഖവും ഭയവും ഇവിടെയാണ് തങ്ങി നിൽക്കുന്നത്. ധീരനും ഭീരവും സൃഷ്ടിക്കപ്പെടുന്നതും മനുഷ്യമഹിമയുടെയും ധാർമ്മിക ഗരിമയുടെയും പ്രഭവ കേന്ദ്രവും ഈ ഹൃദയമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമോ ഭീരുത്വമോ നമ്മുടെ ഹൃദയത്തിന്റെ പ്രതികരണങ്ങളെ ആശ്രയിച്ചിരിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് എത്ര വികസിച്ചാലും മനുഷ്യ മനസ്സിന്റെ ആഴവും പരപ്പും അളക്കാനോ അടയാളപ്പെടുത്താനോ കഴിയില്ല. മനസ്സ് ഒരു മഹാസമുദ്രം പോലെയാണ്. അതിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വച്ച രഹസ്യങ്ങൾ അനവധിയാണ്. ലോകത്തിലെ സകല ഭാഷകളും പഠിച്ചതുകൊണ്ടോ മഹദ്ഗ്രന്ഥങ്ങൾ മനഃപ്പാടമാക്കിയതുകൊണ്ടോ മാത്രം ഒരാൾ പൂർണ്ണ മനുഷ്യനാകുന്നില്ല. ഹൃദയത്തിന്റെ ഭാഷയറിയുന്നവൻ മാത്രമാണ് യഥാർത്ഥ മനുഷ്യൻ. മറ്റൊരാളുടെ വേദന അറിയാനും അതിൽ പങ്കുചേരാനും കഴിയുന്ന ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. ഹൃദയം അതിന്റെ കർമാനുഷ്ഠാനം തുടരുന്നത് ആരുടെയും ആജ്ഞയ്ക്കായി കാത്തു നിൽക്കാതെയാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അടിസ്ഥാനപരമായ ധാർമ്മിക നിലപാടുകളിലും ആരുടെയും ആജ്ഞയ്ക്കായി കാത്തുനിൽക്കാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. യുഗപുരുഷന്മാരെയും ഗുരുഭൂതന്മാരെയും നെഞ്ചിലേറ്റി നീതിയുടെയും നന്മയുടെയും ഉപാസകനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നിലനിൽപ്പിനു വേണ്ടി നമ്മുടെ നിലപാടുകൾ മാറ്റാതെ, ആരുടെ മുന്നിലും താഴാതെ, തലകുനിക്കാതെ ജീവിക്കാനുള്ള ആർജവം ഈ ഹൃദയം നമുക്ക് നൽകണം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും തെറ്റായ ചിന്താഗതികൾക്കും അനാചാരങ്ങൾക്കും മുന്നിൽ ഭൂരിഭാഗം പേരും മൗനാനുയായികളാകാറുണ്ട്. പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുന്നിലെ മൗനാനുയായിയാകാതെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് നിലനിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ. സ്വന്തം മനസാക്ഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ വഴികാട്ടി. സത്യത്തിന്റെയും നീതിയുടെയും മാർഗം തിരഞ്ഞെടുക്കാൻ നമുക്ക് ഭയമുണ്ടാകരുത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത, മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തികൾ അപൂർവമായി 10,000-10,000-ങ്ങളിൽ ഒരാൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ദീർഘദർശനത്തോടെ ഒരു ക്രാന്തദർശിയായ കർമ്മനിരതനായി പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള വ്യക്തി. ആശയും ആവേശവുമായി അത്തരമൊരാൾ എന്നും മറ്റുള്ളവർക്കൊപ്പമുണ്ടാകും. എല്ലാവരും അങ്ങനെയായാൽ അതേക്കാൾ നന്ന്. ഹൃദയവഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനാണ് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നത്. വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെയും കരുതൽ നൽകുന്നതിലൂടെയുമാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് ആശയും ആവേശവുമാകാൻ സാധിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ കുറവുകളുണ്ടാകാം. ശാരീരികമായ കുറവുകളോ സാമ്പത്തികമായ കുറവുകളോ വൈകാരികമായ കുറവുകളോ ആകാമത്. എന്നാൽ ഈ കുറവുകളെ അംഗീകരിക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം. കുറവുകളെ അംഗീകരിക്കുമ്പോഴാണ് അവയെ നിറവുകളാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവർക്ക് ഈ കുറവുകളെ ഒരു കുറവായി കാണാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സിലെ മൂല്യങ്ങൾ, നമ്മുടെ നിലപാടുകൾ, ഇതാണ് നമ്മൾ ആരാണെന്ന് നിർണയിക്കുന്നത്. ഹൃദയത്തിന്റെ കർമാനുഷ്ഠാനം തുടരുക. ആരുടെ മുന്നിലും തലകുനിക്കാതെ, നിലപാടുകൾ മാറ്റാതെ, നീതിയുടെയും നന്മയുടെയും ഉപാസകനായി മുന്നോട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറക്കിടയിൽ ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുകയും സാധാരണവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മയക്കുമരുന്നാണ് MDMA അഥവാ എക്സ്റ്റസി. പാർട്ടികളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇത് അത്യാവശ്യമാണെന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വ്യാപകമായി നടക്കുന്നുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ഡ്രഗ് ഒട്ടും ദോഷകരമല്ലെന്ന ചിന്ത പൂർണ്ണമായും തെറ്റാണെന്ന് ആധുനിക മെഡിക്കൽ ശാസ്ത്രം തെളിയിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിന്റെ രാസഘടനയെ തകിടം മറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അതിമാരകമായ ഒരു മരുന്നാണിത്. MDMA ശരീരത്തിലെത്തുന്നതോടെ സന്തോഷം, മൂഡ്, ഉറക്കം എന്നിവയെ നിയന്ത്രിക്കുന്ന സെററ്റോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തലച്ചോറ് ഒന്നിച്ചമിതമായി പുറന്തള്ളുന്നു. ഇത് ഉപയോക്താവിന് താൽക്കാലികമായി വലിയൊരു ഊർജവും അമിതമായ ആനന്ദവും എല്ലാവരോടും അളവറ്റ സ്നേഹവും തോന്നാൻ കാരണമാകും. പല പ്രശസ്തരും കലാകാരന്മാരും തങ്ങളുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനും ഈ താൽക്കാലിക ഉന്മേഷം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ കൃത്രിമ ഹൈ അവസാനിക്കുന്നതോടെയാണ് ഇതിന്റെ യഥാർത്ഥ ദുരന്തം ആരംഭിക്കുന്നത്. ഒരു തവണത്തെ ഉപയോഗം കൊണ്ടുപോലും തലച്ചോറിലെ സെററ്റോണിന്റെ സ്വാഭാവിക സംഭരണത്തെ ഇത് പൂർണ്ണമായും ശൂന്യമാക്കുന്നു. കഞ്ചാവ് പോലെയുള്ള പ്രകൃതിദത്ത ലഹരികളിൽ നിന്നും വ്യത്യസ്തമായി MDMA ഒരു കെമിക്കലായതുകൊണ്ട് തന്നെ ലഹരി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തകർച്ച കഠിനമായിരിക്കും. ഇത് വ്യക്തികളെ കടുത്ത വിഷാദം, ഭയാനകമായ ആകുലതകൾ, പെട്ടെന്നുള്ള ദേഷ്യം, ഓർമ്മക്കുറവ്, കടുത്ത മാനസിക അസ്ഥിരത എന്നിവയിലേക്ക് തള്ളിവിടുന്നു. തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ സെററ്റോണിൻ ഉത്പാദിപ്പിക്കുന്ന നാഡീകോശങ്ങളെ ശാശ്വതമായി നശിപ്പിക്കും. ഈ നാശം പലപ്പോഴും പൂർണ്ണസ്ഥിതിയിലാക്കാൻ ഒട്ടും സാധ്യമാകാത്ത ഒന്നാണ്. പാർട്ടിയിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു എളുപ്പവഴിയായി കണ്ട് ഇതിലേക്ക് എടുത്തുചാടുന്ന പലരും പിന്നീട് കടുത്ത മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ജീവിതത്തിന്റെ താളം തെറ്റി സമൂഹത്തിനും കുടുംബത്തിനും വലിയൊരു ഭാരമായി മാറുകയും ചെയ്യുന്നു. താൽക്കാലികമായി ലഭിക്കുന്ന കുറച്ച് മണിക്കൂറുകളിലെ കൃത്രിമ ആനന്ദത്തിനായി ജീവിതാവസാനം വരെയുള്ള മാനസികാരോഗ്യവും ബുദ്ധിശക്തിയും പണയം വയ്ക്കുന്ന ഈ പ്രവണത അതീവ അപകടകരമാണ്. MDMA പോലുള്ള മാരകമരുന്നുകളെ സാധാരണവൽക്കരിക്കുന്ന സമൂഹത്തിന്റെ ചിന്താഗതി മാറേണ്ടത് തലമുറകളുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: പനി വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ ആശങ്ക വേണ്ട. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്കും ഏത് സമയത്തും പിടിപെടാവുന്ന ഒന്നാണ് പനി. സാധാരണ നിലയിൽ നിന്നും ശരീരോഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയാണിത്. പനി ഒരു രോഗമാണ് എന്ന തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. ശരീരോഷ്മാവ് കൂടുന്നത് ആന്തരികമായ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണം മാത്രമാണ്. ഉദാഹരണത്തിന്, ഉള്ളിൽ അണുബാധയുണ്ടെങ്കിൽ ശരീരോഷ്മാവ് കൂടി പനിയുടെ രൂപത്തിൽ ഒരു ലക്ഷണമായി പുറത്തു കാണിക്കുന്നു. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവ മുഖേനയുള്ള അണുബാധ, ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾ, അർബുദം തുടങ്ങിയവയെല്ലാം പനിയുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ്. തീവ്രമായ പനി, ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പനി, ആവർത്തിച്ചു വരുന്ന പനി എന്നിങ്ങനെ പനികൾ പലവിധമാണ്. ജലദോഷം, ന്യൂമോണിയ, മണ്ണൻ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കൊപ്പം കാണുന്ന തീവ്രമായ പനി ചുരുങ്ങിയ കാലയളവിൽ വന്നുപോകുന്നതാണ്. ക്ഷയരോഗങ്ങൾക്കൊപ്പം വരുന്ന പനി ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പനിക്ക് ഉദാഹരണമാണ്. മലേറിയ പോലെയുള്ള രോഗങ്ങൾക്കൊപ്പമാണ് ഇടവിട്ട് ആവർത്തിക്കുന്ന പനി കണ്ടുവരുന്നത്. പനിയുള്ളപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂടുന്നു. ഈ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ശരീരോഷ്മാവ് വർദ്ധിക്കുകയും പനിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് 7 മുതൽ 7.2 വരെ ഉയരുമ്പോൾ ശരീരോഷ്മാവ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയരുന്നു. ശരീരോഷ്മാവ് കൂടുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കും കൂടുന്നു. ഗ്ലൈക്കോജൻ ശേഖരിക്കുന്നത് കുറയുന്നു. മാംസ്യം അഥവാ പ്രോട്ടീന്റെ വിഘടനം ദ്രുതഗതിയിലാകുന്നു. തത്ഫലമായി കൂടുതൽ നൈട്രജൻ അവശേഷിക്കുകയും ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തെ കൂട്ടുകയും ചെയ്യുന്നു. പനിയുള്ളപ്പോൾ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ധാരാളം ജലവും ഇലക്ട്രോലൈറ്റുകളായ സോഡിയം, പൊട്ടാസ്യം എന്നിവയും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂടുന്നതിനാൽ ശരീരപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നു. അതിനാൽ സാധാരണയിൽ നിന്നും 50% അധിക കലോറി ഈ സമയത്ത് ലഭ്യമാകുന്ന വിധത്തിൽ ഭക്ഷണ ക്രമീകരണം നടത്തണം. എന്നാൽ പനിയുള്ളപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് പലരും ചെയ്യാറ്. കൂടുതൽ കഴിച്ചാൽ ദഹനക്കേടുണ്ടാകുമെന്ന ധാരണയും ചിലർക്കെങ്കിലും ഉണ്ട്. എന്നാൽ കൂടുതൽ ഊർജം ആവശ്യമായി വരുന്ന സമയമാണ് ഇതെന്ന് ഓർമ്മിക്കുക. ഓക്കാനം, ഛർദി മുതലായവയുള്ളപ്പോൾ ധാന്യങ്ങൾ കൂടുതൽ അടങ്ങിയ ദ്രവരൂപത്തിലുള്ള ഭക്ഷണമോ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയോ നൽകാം. ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പനിയുള്ളപ്പോൾ 100 ഗ്രാം മാംസ്യം അഥവാ പ്രോട്ടീൻ അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഴച്ചാറുകൾ, പ്രോട്ടീൻ പാനീയങ്ങൾ, സൂപ്പ് മുതലായവ അധിക പ്രോട്ടീൻ കിട്ടുന്നതിനായി തിരഞ്ഞെടുക്കാം. ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ കൊഴുപ്പ് അധികം ഉൾപ്പെടുത്താതിരിക്കുക. ഉപ്പ് ചേർത്ത ജ്യൂസുകളും സൂപ്പും കുടിക്കുന്നത് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അഭാവം കുറയ്ക്കാൻ സഹായിക്കും. വിറ്റാമിൻ എയും അസ്കോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ സിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ഇതൊക്കെ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരുവാൻ സഹായിക്കുന്നു. തെറ്റിദ്ധാരണകൾക്കെല്ലാം വിരാമമിട്ട് ഭക്ഷണ ക്രമീകരണത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ പനിയിൽ നിന്നും എത്രയും വേഗം തിരികെ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഏകദേശം 3500 കിലോ കാലറി ഊർജവും 100 ഗ്രാം പ്രോട്ടീനും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളവും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കുക. വേവിച്ച മത്സ്യം, ഇറച്ചി, പഴച്ചാറുകൾ, നേർപ്പിച്ച പരിപ്പുകൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്കൊപ്പം ഉചിതമായ ഭക്ഷണ ക്രമീകരണം കൂടിയുണ്ടെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ കാലതാമസം ഉണ്ടാകില്ല.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: റോയൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ MHM മുന്നാസ് നിർമ്മിച്ച് 1957 December 25 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ദേവസുന്ദരി. MKR നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ ശ്രീമതി മുന്നാസിന്റേതായിരുന്നു. തിക്കുറിശി സുകുമാരൻ നായർ സംഭാഷണം നിർവഹിച്ചു. തിക്കുറിശിയുടെ തന്നെ ഗാനങ്ങൾക്ക് TR പാപ്പ ഈണം പകർന്നു. പി ലീല, AP കോമള, കാമേശ്വര റാവു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. NS മണിയുടെ ഛായാഗ്രഹണം, KD ജോർജിന്റെ ചിത്രസന്നിവേശം, സത്യൻ, പ്രേംനസീർ, GK പിള്ള, മുത്തയ്യ, SP പിള്ള, ജോസ് പ്രകാശ്, ജോൺസൺ, കുമാരി തങ്കം, അടൂർ പങ്കജം, വിജയൻ എന്നിവരായിരുന്നു ദേവസുന്ദരിയിലെ അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരമ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചുവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895386 ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനും. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ജീവിത നൗക എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന അഭയദേവ്, സംഗീതം ദക്ഷിണമൂർത്തി. ഗാനം ആവശ്യപ്പെട്ടത് മൂഴിയിൽ നിന്നും സുനി, സജു എന്നിവർ. ആലാപനം സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും ആലപ്പുഴ പുഷ്പവും ചേർന്നു.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ജിതിൻ ശ്യാം ഈണമിട്ട ഗാനം. ചിത്രം തളിരിട്ട കിനാക്കൾ. ആലാപനം വാണി ജയറാമും സംഘവും. ഗാനം ആവശ്യപ്പെട്ടത് ചീരാണിക്കര നിന്നും സുകുമാരൻ, അനില എന്നിവർ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. റഫീഖ് അഹമ്മദ് രചിച്ച് എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു എം ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് അമ്പൂരിൽ നിന്നും ഫ്രാൻസിസ്, ഇട്ടിക്കോര എന്നിവർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ടലിയുവാൻ. ചിത്രം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. രചന ശരത് വയലാർ. സംഗീതം മോഹൻ സിതാര. ആലാപനം കബീർ, ശ്രേയ ഘോഷാൽ. ഗാനം ആവശ്യപ്പെടുന്നത് കരിപ്പൂരിൽ നിന്നും ശ്യാം, വിക്കി, ചിക്കു.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം മഴവില് എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര. ഗാനം ആവശ്യപ്പെടുന്നു മൂഴിയിൽ നിന്നും അനു. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിലെവിടെയോ മരവിച്ചുപോയൊരു മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖെ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തൻ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. ചാങ്ങയിൽ നിന്നും സുനിൽ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് MG രാധാകൃഷ്ണൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം MG ശ്രീകുമാർ.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു മാറനല്ലൂരിൽ നിന്നും സുഭാഷ്.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് രഘുകുമാർ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ആര്യൻ. ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും. ഗാനം ആവശ്യപ്പെടുന്നു കീഴാറൂർ നിന്നും ബിന്ദു, സവിത എന്നിവർ.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. ആലങ്കോട് നിന്നും അച്ചു, അഞ്ജന എന്നിവർ ആവശ്യപ്പെടുന്ന ചിലമ്പ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം കെ.എസ്. ചിത്ര.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ, ചിത്രം എന്റെ നന്ദിനി കുട്ടിക്ക്. ഗാനം ആവശ്യപ്പെട്ടത് മഞ്ചാടിയിൽ നിന്നും സൂരജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് കേൾക്കാം അഗ്നിസാക്ഷി, നിശബ്ദമാക്കപ്പെട്ട ആത്മാവിന്റെ ജ്വാല. ലളിതാംബിക അന്തർജനത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്ന നോവൽ ശ്യാമപ്രസാദിന്റെ കൈകളിൽ ഭദ്രമായപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒഴുകിയെത്തിയത് കാലഘട്ടത്തിന്റെ കവിത കൂടിയാണ്. തണുത്തുറഞ്ഞ സദാചാര ചങ്ങലകളിൽപ്പെട്ട് ശ്വാസം മുട്ടിയ ഒരു സ്ത്രീയുടെ ആത്മീയമായ യാത്രയായിരുന്നു അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം. നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിതികതയുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വീർപ്പുമുട്ടി ആത്മബലി നൽകിയ തേദിക്കുട്ടിയുടെ കഥ കാഴ്ചക്കാരുടെ ഉള്ളിൽ എക്കാലവും ഒരു നീറ്റലായി അവശേഷിച്ചു. ഓരോ ഫ്രെയിമും കാലത്തിന്റെ ചുമരിലെഴുതിയ ചിത്രങ്ങളായിരുന്നു. വെളിച്ചവും നീളുകളും കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളെ കാവ്യാത്മകമായി വരച്ചുകാട്ടി. ആസ്വാദനത്തിന്റെ ഒരു പുതിയ തലം തുറന്നുവിട്ട ഈ ചലച്ചിത്രം പിന്നീട് വന്ന നിരവധി കലാമൂല്യമുള്ള ചിത്രങ്ങൾക്ക് ഒരു ചൂണ്ടുപലകയായി മാറി.

അഗ്നിസാക്ഷിയിലെ കേന്ദ്ര കഥാപാത്രമായ തേദിക്കുട്ടി വെറുമൊരു കഥാപാത്രമല്ല. അത് അന്നത്തെ സാമൂഹിക വിലക്കുകളിൽ അടിമപ്പെട്ട ഓരോ സ്ത്രീയുടെയും പ്രതീകമാണ്. ഉള്ളിലൊതുക്കിയ സ്വപ്നങ്ങളും പുറത്തേക്കൊഴുകാൻ വെമ്പിയ ചിന്തകളുമായി ആ തറവാട്ടിന്റെ അകത്തളങ്ങളിൽ അവളൊരു തീനാളം പോലെ ജീവിച്ചു. ഭർത്താവിനോടുള്ള സ്നേഹവും അതേസമയം താൻ ജനിച്ചു വളർന്ന സമുദായത്തിന്റെ നീതികേടുകളോടുള്ള അവളുടെ അമർഷവും തമ്മിലുള്ള വൈരുദ്ധ്യം തേദിക്കുട്ടിയെ ഒരു ദുരന്ത നായികയാക്കി മാറ്റുന്നു. അടുക്കളയുടെ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട അവളുടെ മനസ്സ് സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തെ തേടി അലഞ്ഞു. ആത്മീയമായ മോക്ഷത്തിനായി അവൾ സ്വീകരിച്ച സന്യാസം യഥാർത്ഥത്തിൽ സാമൂഹിക വിലക്കുകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു. അവളുടെ കണ്ണുകളിലെ നിസ്സംഗതയും അതേസമയം ആഴത്തിലുള്ള അറിവും പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നു. അവൾ അഗ്നിക്ക് സാക്ഷിയായി സ്വന്തം ജീവിതം ഹോമിച്ചു.

ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ട ഒരു പുരോഗമനവാദി. തേദിക്കുട്ടിയുടെ ഭർത്താവായ ഉണ്ണി നമ്പൂതിരിയുടെ കഥാപാത്രം കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സ്വന്തം സമുദായത്തിന്റെ വേരുകളിൽ കുരുങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ നിസ്സഹായതയാണ്. ഭാര്യയുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും അയാൾ മനസ്സിലാക്കിയിരുന്നു. അവളുടെ സ്വാതന്ത്ര്യദാഹത്തെ അംഗീകരിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പാരമ്പര്യത്തിന്റെയും കുടുംബമഹിമയുടെയും ഭാരം അയാളുടെ ചെറുകൾക്ക് കനമേകി. സ്നേഹിച്ചിട്ടും ഒരുമിപ്പിക്കാൻ കഴിയാതെ പോയ ആ ദാമ്പത്യം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ദയനീയമായൊരു നേർചിത്രമാണ്. സ്വന്തം ഇഷ്ടങ്ങളെ ബലികൊടുത്ത് അയാൾക്ക് ഭാര്യയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവരുടെ ബന്ധം ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. ഉണ്ണി നമ്പൂതിരിയുടെ മനസ്സിലെ സംഘർഷം ഒരുപാട് നന്മകളുണ്ടായിട്ടും പഴയ ചിന്താഗതികളെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം പുരുഷന്മാരെ ശക്തമായി പ്രതിനിധീകരിക്കുന്നു.

അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം അവതരിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്പൂതിരി സമുദായത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന്റെ സങ്കീർണമായ കാലഘട്ടമാണ്. പുറത്ത് വീട്ടി ഭട്ടതിരിപ്പാടും EMS പോലുള്ളവർ നയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന വിപ്ലവം അരങ്ങേറുമ്പോൾ അകത്തളങ്ങളിൽ അതിന്റെ അലകൾ എങ്ങനെ പ്രതിധ്വനിച്ചു എന്ന് ചിത്രം കാണിച്ചു തരുന്നു. പരിഷ്കരണത്തിന്റെ വെളിച്ചം കടന്നെത്താൻ മടിച്ച യാഥാസ്ഥിതികതയുടെ ഇരുൾ നിറഞ്ഞ ആഠ്യഭവനങ്ങളുടെ കഥയാണിത്. മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിശബ്ദമായ പോരാട്ടങ്ങൾ ചിത്രത്തിൽ ശക്തമായി അവതരിപ്പിക്കുന്നു. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ആ തീവ്രമായ ദാഹം സിനിമയുടെ ഓരോ നിമിഷത്തിലും വൈകാരികമായ ശക്തിയായി നിലകൊള്ളുന്നു.

നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന വിലക്കുകളും അടിമത്തങ്ങളും അഗ്നിസാക്ഷി വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അകത്ത് എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അവരുടേത്. വീടിന്റെ നാല് ചുവരുകൾക്കപ്പുറം ലോകമെന്താണെന്നറിയാൻ പോലും അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അടുക്കളയിലും പ്രസവമുറികളിലും ഒതുങ്ങിപ്പോയ ആ ജീവിതങ്ങൾ മനുഷ്യ അവകാശ ലംഘനത്തിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ഒരു വസ്തുവിനെ പോലെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഉടമസ്ഥതയിലായിരുന്ന ആ സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്കോ തിരഞ്ഞെടുപ്പുകൾക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല. തേദിക്കുട്ടിയുടെ ഒളിച്ചോട്ടം ഈ വിലക്കുകളുടെ കോട്ടമതിലുകൾ തകർക്കാനുള്ള ഒരു സ്ത്രീയുടെ തീവ്രമായ ശ്രമമായിരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഒറ്റക്കമ്പിനാദം. തേതിക്കുട്ടി ഒടുവിൽ സന്യാസം സ്വീകരിച്ച് സുമിത്രാനന്ദ എന്ന പുതിയ പേര് സ്വീകരിക്കുന്നു. ഭൗതിക ലോകത്തിലെ അടിമത്തങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള അവളുടെ തീവ്രമായ ആത്മീയ പലായനമായിരുന്നു അത്. ഇത് കേവലം മതപരമായ ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ച് സാമൂഹിക സ്ഥാപനങ്ങളോടുള്ള അവളുടെ ശക്തമായ വിയോജിപ്പായിരുന്നു. ഭർത്താവ്, കുടുംബം, സമുദായം എന്നീ കെട്ടുപാടുകൾ ഉപേക്ഷിച്ച് അവൾ തിരഞ്ഞെടുത്ത ഏകാന്തമായ വഴി, സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനുള്ള അവളുടെ അദമ്യമായ ആഗ്രഹത്തെയാണ് അത് സൂചിപ്പിച്ചത്. ആ തീവ്രമായ തീരുമാനത്തിലൂടെ അവളെല്ലാ സാമൂഹിക ഉടമസ്ഥതകളിൽ നിന്ന് സ്വയം മോചിതയായി. ഈ പലായനം സ്ത്രീ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ശബ്ദമുയർത്താൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൾക്ക് സ്വയം നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കാം.
1: കുറച്ച് വൈകി പോയി കുട്ടി, നിന്നെ കാത്ത് ഏറെ നേരം കിടന്നു. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത്രേ. ഈ ജന്മത്തെ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. വേഗം മരിക്കാൻ വേണ്ടി ദേവിക്ക് അഞ്ചിടങ്ങായി പാലിന് നേർന്നിരുന്നു. അത് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. എത്രയോ പേർക്ക് വെച്ച് വിളമ്പിയതാ എന്റെ അമ്മ. ഇപ്പോ അമ്മയ്ക്ക് ഒരിട്ട് നീര് തരാൻ ആരുമില്ല.
2: വിരോധമില്ലെങ്കിൽ അമ്മയെ സംസ്കരിക്കാൻ ഞങ്ങളും കൂടാം.
3: ശാസ്ത്രത്തിന് വിരുദ്ധമായിരിക്കും, എന്നാലും ഒരുപാട് മുദ്രാവാക്യം വിളിച്ച് തഴമ്പിച്ച നാവിന് മന്ത്രങ്ങളും വഴങ്ങും.
1: ഇല്ലനിയ, ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാറായി, കാത്തിരുന്നോളൂ. കാണാത്തതൊക്കെ കാണാം, കേൾക്കാത്തതൊക്കെ കേൾക്കുകയും ചെയ്യാം.
3: വിവരറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നതാ. അതേമാര് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഇല്ലത്തേക്ക് മടങ്ങി വരണം. കഴിഞ്ഞെല്ലാം മറക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക.
4: ഞാൻ വരാനിയ. ഏട്ടന് വേണ്ടി കുറെ ദൂരം പിറകോട്ട് വരാം, എന്നാൽ എനിക്ക് വേണ്ടി ഏട്ടൻ കുറച്ചു ദൂരം മുമ്പോട്ട് വന്നേ കഴിയൂ. പഴയ തേതിക്കുട്ടി ആത്തേമാരായി കൊടയും ചൂടി തലയും താഴ്ത്തി നടക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഞാൻ സഭയ്ക്ക് പോവും, പ്രസംഗിക്കും, പൈത്തം പാലിക്കില്ല. ഏട്ടനും അമ്മയ്ക്കും ഇതൊക്കെ രസാവോ? ഏട്ടൻ വിളിച്ചാൽ ഞാൻ വരാം, പക്ഷേ പ്രായച്ചിത്തം ചെയ്യില്ല. ഈ വിവരം പറയൂ, സമ്മതിച്ചാൽ വരാം.
3: തനിച്ചല്ലേ അവിടുന്ന് പോന്നത്? തനിച്ചെന്നെ മടങ്ങിയാവാലോ.
4: വേണ്ട, മുന്നേട്ടന്റെ ശ്രേയസ്സിന് വേണ്ടി ഞാൻ തന്നെ ഒഴിഞ്ഞു തരാം. വീടില്ലെങ്കിൽ പിന്നെ നാട്. എന്തിനെങ്കിലും വേണ്ടി ജീവിതം സമർപ്പിക്കണമല്ലോ. അദ്ദേഹം ജനനിയെ പൂജിക്കട്ടെ, ഞാൻ ജന്മഭൂമിയെയും സേവിക്കാം. രണ്ടും ഒരുപോലെയാണല്ലോ. അനിയേട്ടൻ പറഞ്ഞപ്പോഴാ തേതിയടത്ത് ഇല്ലം വിട്ട കാര്യം അറിഞ്ഞത്.
2: കഷ്ടായിപ്പോയി, എന്താ ചെയ്യ, അത്രേ സഹിച്ചു, വേറെ ഗതിയില്ലാന്ന് വന്നപ്പോഴാ. അനിയന്റെ കൂടെയാ തങ്കവും വന്നത്. രണ്ടു മാസത്തേക്ക് എന്റെ വേനലിന്റെ ഒഴിവ്.
4: അച്ഛൻ എനിക്ക് മാപ്പ് തരില്ലെന്നേ, എന്നോട് ക്ഷമിക്കില്ലേ?
2: അച്ഛൻ തിരുമേനി ആരോടും ഇതുവരെ ക്ഷമിച്ചു കണ്ടിട്ടില്ല ഞാൻ, പക്ഷെ ഇനി ക്ഷമിക്കും. ക്ഷമിക്കാതെ പറ്റില്ലല്ലോ, അപ്പോഴേക്കും കാലം കടന്നു പോവാവും.
5: ഏട്ട, കൊടയും കഴിഞ്ഞ് തൊട്ടും നിർത്തിയാൻ നടക്കാനുള്ള തറവാടിന്റെ പടിയെടുത്തില്ല. കടന്നാ മറുവാതിൽ കൂടി ഞാൻ പുറത്തു, രണ്ടാൾക്കും കൂടി ഇവിടെ സ്ഥാനമില്ല.
2: അതിന്റെ തല തെറിച്ചു പോയെങ്കിൽ എന്നെ ഉണ്ണിക്കെങ്കിലും ഗുണം പിടിച്ചേനെ. എങ്ങനാട്ടപ്പാ അതിന് യോഗം വരുത്തണേ, സന്തതി പാലിക്കണേ.
5: അതിന് ആദ്യത്തെ മൂശാറ്റയുടെ സമ്മതം വേണല്ലോ. പ്രിയ നടക്കൂ, തറവാട് കുട്ടിച്ചോറാക്കിയല്ലോ, ഇനി അവൾക്ക് എങ്ങനെങ്കിലും ഇറങ്ങി പോകരുതോ?
6: അയ്യ, നേരമാനം പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നിരുന്നു, ഇപ്പൊ കണ്ടില്ലേ? താനായിട്ട് വളർത്തിയ മകള് കണ്ട മാപ്പിളത്തിയുടെ കൂട്ടത്തിൽ നീന്തലും തൊടിയിലില്ലാതെ നടക്കണത്.
2: നമ്മുടെ അത്തേമാരെ കൂടി ഇങ്ങനെയാക്കണമെന്നായിരുന്നു അവളുടെ മുഖം. ഇനി ആയതുകൊണ്ട് പറ്റില്ല. തറവാട് സുഹൃതം, തറവാട് സുഹൃതം.
5: അതേ, ബ്രഹ്മസ് എന്ന് പറയണത് അഗ്നിയാ, അഗ്നി. അതേറെ കട്ടുപിടിച്ചാ ദഹിക്കില്ല ആർക്കും. പണ്ടായിട്ടും പണമായിട്ടും നിലായിട്ടും ചി നായരുവീട്ടിലേക്ക് കടത്തിയിരിക്കണം. ഒക്കെ തീപിടിച്ച് പോവുള്ളൂ, തീപിടിച്ച്.
0: ശ്യാമപ്രസാദ് എന്ന സംവിധായകൻ അഗ്നിസാക്ഷിയെ ഒരു കാവ്യ അനുഭൂതിയാക്കി മാറ്റിയത് അതിന്റെ ദൃശ്യഭാഷയിലൂടെയാണ്. മെല്ലെ ഒഴുകുന്ന നദി പോലെ ശാന്തമായ താളത്തിൽ കഥ പറഞ്ഞു പോകുമ്പോൾ രംഗങ്ങളിലെ നിശബ്ദത പോലും പലപ്പോഴും ശക്തമായ ഡയലോഗുകളെക്കാൾ തീവ്രമായി സംസാരിച്ചു. തണുത്ത നിറങ്ങളുടെ ഉപയോഗം കഥാപാത്രങ്ങളുടെ ഏകാന്തതയെയും വിങ്ങലനെയും ദൃശ്യവൽക്കരിച്ചു. പശ്ചാത്തല സംഗീതത്തിന്റെ മൃദുവായ സാന്നിധ്യം കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള വൈകാരിക ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അഗ്നിസാക്ഷി അതിന്റെ സാഹിത്യ മൂല്യത്തെയും ദൃശ്യപരമായ സൗന്ദര്യത്തെയും ഒരുപോലെ നിലനിർത്തി.

സ്നേഹത്തിന്റെയും അഗ്നി അഗ്നിസാക്ഷിയിൽ പടർന്നു കത്തുന്നുണ്ട്. തേദിക്കുട്ടിയും ഉണ്ണി നമ്പൂതിരിയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള അനുരാഗത്തിന്റേതായിരുന്നു. എന്നാൽ അതിനേക്കാൾ തീവ്രമായിരുന്നു അവരുടെ വിരഹം. ഒരുമിച്ച് ജീവിക്കുമ്പോഴും പരസ്പരം അകന്നുപോയ ആ രണ്ടു മനസ്സുകൾ കാലത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്ന സ്നേഹബന്ധത്തിന്റെ ദുരന്ത ചിത്രമാണ്. അവർക്കിടയിലെ നിശബ്ദമായ സംഭാഷണങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരുന്നു. ഈ വിരഹം സാമൂഹിക ചട്ടക്കൂടുകൾ എത്രമാത്രം ക്രൂരമായി മനുഷ്യബന്ധങ്ങളെ തകർത്തു എന്നതിന്റെ നേർസാക്ഷിയായി. തേദിക്കുട്ടിയുടെ സന്യാസം ആ അനുരാഗത്തിന്റെ പൂർണമായ ബലിയായിരുന്നു. എന്നാൽ ആ സ്നേഹം അവരുടെ മനസ്സിൽ എന്നെന്നും ഒരു അഗ്നിസാക്ഷിയായി നിലകൊണ്ടു.

അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രത്തെ ഇത്രയേറെ മനോഹരമാക്കിയതിൽ അഭിനേതാക്കളായ ശോഭനയുടെയും രജത് കപൂറിന്റെയും സംഭാവനകൾ മറക്കാനാവാത്തതാണ്. ശോഭനയുടെ കണ്ണുകളിലെ ഭാവപകർച്ച തേദിക്കുട്ടിയുടെ ആന്തരിക സംഘർഷങ്ങളെ അങ്ങേയറ്റം വൈകാരികമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. രജത് കപൂർ പുരോഗമന ചിന്താഗതിയുള്ള ഉണ്ണി നമ്പൂതിരിയുടെ നിസ്സഹായതയെ തന്റെ ശരീരഭാഷയിലൂടെ അവതരിപ്പിച്ചു. സംഭാഷണങ്ങളെക്കാൾ നിശബ്ദതയുടെ ശക്തി ഉപയോഗിച്ച ഈ ചലച്ചിത്രം അഭിനേതാക്കൾക്ക് അവരുടെ സൂക്ഷ്മ അഭിനയത്തിനുള്ള അവസരം നൽകി. സംവിധായകന്റെ ദീർഘവീക്ഷണവും അഭിനേതാക്കളുടെ ആത്മാർത്ഥമായ സമർപ്പണവും ഒത്തുചേർന്നപ്പോഴാണ് അഗ്നിസാക്ഷി മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി മാറിയത്.

അഗ്നിസാക്ഷി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പ്രസക്തമായി നിലകൊള്ളുന്നത് അത് ഉയർത്തിപ്പിടിച്ച സ്ത്രീയുടെ സ്വാതന്ത്ര്യ ചിന്തകൾ കൊണ്ടാണ്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇന്നും സ്ത്രീകളുടെ ചിറകുകൾ അരിയാൻ ശ്രമിക്കുന്ന സമൂഹത്തിൽ തേദിക്കുട്ടിയുടെ ആത്മബലി ഒരു ഓർമ്മപ്പെടുത്തലാണ്. വ്യക്തിഗത തെരഞ്ഞെടുപ്പുകളുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും ചോദ്യങ്ങൾ സിനിമ ഇന്നും നമ്മളോട് ചോദിക്കുന്നു. അഗ്നിസാക്ഷി കേവലം ഒരു കാലഘട്ടത്തിന്റെ കഥയല്ല, അത് ഓരോ സ്ത്രീയുടെ ഉള്ളിലും എരിയുന്ന സ്വാതന്ത്ര്യ ദാഹത്തിന്റെ നിത്യമായ കഥയാണ്. അഗ്നിയെ സാക്ഷിയാക്കി നടത്തിയ ആ യാത്ര മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വൈകാരികമായ മുദ്രയായി എന്നും നിലനിൽക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
2: അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അടുക്കള കരുതിക്കൂട്ടി ചിലരെ കുറിച്ച് പറയുക തന്നെയാണ്. പ്രത്യേകിച്ച് എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളെ ഉദ്ദേശിച്ച്. രാവിലെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വലിയ അഭിമാനത്തോടെ പറയുന്ന ചില കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ അടുക്കള. അതിവേഗ ജീവിത ശൈലിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ഈ സുഹൃത്തുക്കൾ മാത്രമല്ല, എത്രയോ പേർ അവഗണിക്കപ്പെടുന്ന ഒന്നാണ് പ്രഭാത ഭക്ഷണം. ജോലി തിരക്ക്, സമയക്കുറവ്, ശരീരഭാരം കുറയ്ക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ രാവിലെ വിശപ്പില്ല എന്ന ലളിതമായ കാരണം പറഞ്ഞ് രാവിലെ ഒന്നും കഴിക്കാതെ വീട് വിട്ടിറങ്ങുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പലർക്കും ഇത് വളരെ നിസ്സാരമായൊരു ശീലമായി തോന്നാം. എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലല്ലോ, ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല, എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളും സാധാരണമാണ്. അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ബസ് പോയാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ മാത്രമല്ലല്ലോ, ലിനീഷ്മയും അഭിരാമിയും.

ഒന്നും രാവിലെ കഴിക്കാറില്ലല്ലോ. എന്നാ സഹിക്കാൻ ചേച്ചി, പിള്ളേരെ രാവിലെ എന്തെങ്കിലും കഴിപ്പിക്കാനാണ് പാട്. ഇങ്ങനെ രാവിലെ കഴിക്കുന്നതുമായും കഴിപ്പിക്കുന്നതുമായും ബന്ധപ്പെട്ട് എത്ര പരാതികളാണെന്നറിയാമോ? ചിലരൊക്കെ പറയുന്നത് കേട്ട, രാവിലെ കഴിക്കുന്നത് തന്നെ എന്തോ വലിയ അപരാധമാണ് എന്ന് തോന്നും. അതെ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന രാത്രി സമയത്ത് ശരീരം ഏകദേശം 8 മുതൽ 12 മണിക്കൂർ വരെ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മറന്നു പോകരുത്. ഈ സമയത്ത് ശരീരത്തിലെ ഗ്ലൂക്കോസ് ശേഖരങ്ങൾ ക്രമേണ ഉപയോഗിക്കപ്പെടുകയും പുതിയ ദിവസത്തിനുള്ള ഊർജ ആവശ്യങ്ങൾക്കായി ശരീരം കാത്തിരിക്കുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ ശരീരത്തിനാവശ്യമുള്ള ഇന്ധനം ലഭിക്കേണ്ട സമയത്താണ് പലരും വീണ്ടും മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെ തുടരുന്നത്. മനുഷ്യ ശരീരത്തിന്റെ പരിണാമ ചരിത്രത്തിൽ ഇതൊരു സാധാരണ അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ ശരീരം ഈ സാഹചര്യത്തെ ഒരു ചെറിയ അടിയന്തരാവസ്ഥയായിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്.

അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഡേവിസ് ഗവേഷകർ നടത്തിയ ഒരു ശ്രദ്ധേയ പഠനം. ഇത് കേൾക്കുന്ന എല്ലാ സ്ത്രീ ശ്രോതാക്കളും ശ്രദ്ധിച്ച് കേൾക്കണം. 18 മുതൽ 45 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളിൽ നടത്തിയ പഠനം പിന്നീട് പ്രശസ്തമായ ഫിസിയോളജി ബിഹേവിയർ ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഗവേഷകർ സ്ഥിരമായി പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകളെയും പതിവായി അത് ഒഴിവാക്കുന്ന സ്ത്രീകളെയും താരതമ്യം ചെയ്തു. അതിശയകരമായ കണ്ടെത്തൽ എന്തെന്നാൽ രണ്ട് കൂട്ടരിലും മാനസിക സമ്മർദ്ദത്തിന്റെ അളവ് ഏകദേശം സമാനമായിരുന്നു. എന്നാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരുടെ ശരീരത്തിനുള്ളിൽ ജൈവികമായ സമ്മർദ്ദത്തിന്റെ തോത് വളരെ കൂടുതലായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോണാണ്. പലർക്കും ഇത് സ്ട്രെസ് ഹോർമോൺ എന്ന പേരിലാണ് പരിചയം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോർട്ടിസോളിന്റെ അളവ് സ്വാഭാവികമായി ഉയർന്നിരിക്കും. ശരീരത്തെ ഉണർത്താനും പുതിയ ദിവസത്തിനായി സജ്ജമാക്കാനുമുള്ള ഒരു ജൈവിക സംവിധാനമാണ് ഇത്. സാധാരണ സാഹചര്യങ്ങളിൽ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഹോർമോണിന്റെ അളവ് ക്രമേണ നിയന്ത്രിതമാകുന്നു. എന്നാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരിൽ ഈ നിയന്ത്രണം തകരുന്നതായി പഠനം കണ്ടെത്തി. ഇവരിൽ കോർട്ടിസോളിന്റെ അളവ് രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞുവരെയുള്ള സമയത്ത് ഉയർന്ന നിലയിൽ തുടരുകയും ഉച്ച ഭക്ഷണത്തിന് ശേഷം വീണ്ടും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം കോർട്ടിസോൾ കൂടിയാൽ എന്താണ് പ്രശ്നം. യഥാർത്ഥത്തിൽ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. എന്നാൽ അത് ദീർഘകാലം ഉയർന്ന നിലയിൽ തുടരുമ്പോൾ ശരീരം നിരന്തര ജാഗ്രതയുടെയും സമ്മർദ്ദത്തിന്റെയും അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു. ഒരു ഗ്രാമത്തിൽ അപകടമൊന്നുമില്ലെങ്കിലും ദിവസവും അടിയന്തര സൈറൻ മുഴങ്ങിക്കൊണ്ടിരുന്നാൽ ജനങ്ങൾ എങ്ങനെ ക്ഷീണിച്ചു പോകുമോ? അതുപോലെയാണ് ശരീരത്തിന്റെ അവസ്ഥയും. ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാര്യം, പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരിൽ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം കൂടുതലായിരുന്നു എന്നതാണ്. മാനസികമായി അവർ കൂടുതൽ സമ്മർദ്ദത്തിലല്ലെങ്കിലും ശരീരം നിരന്തരം ജാഗ്രതാവസ്ഥയിലായിരുന്നതിനാൽ ഹൃദയ രക്തക്കുഴൽ വ്യവസ്ഥയ്ക്ക് അധിക ഭാരം അനുഭവപ്പെടുകയായിരുന്നു. ദീർഘകാലം ഇത് തുടർന്നാൽ ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗം, മറ്റ് കാർഡിയോ മെറ്റബോളിക് പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പലരും കരുതുന്നത് പോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനുള്ള എളുപ്പവഴിയല്ല. പല പഠനങ്ങളും കാണിക്കുന്നത് രാവിലെ ഭക്ഷണം ഒഴിവാക്കുന്നവർ പിന്നീട് ദിവസത്തിൽ കൂടുതൽ വിശപ്പ് അനുഭവിക്കുകയും ഉയർന്ന കലോറിയിലുള്ള ഭക്ഷണങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഖ്രെലിൻ പോലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനവും ഇതിലൂടെ മാറാം. ഒരു വിദ്യാർത്ഥിയെ ഉദാഹരണമായിട്ടെടുക്കാം. രാവിലെ ഒന്നും കഴിക്കാതെ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടിക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ശ്രദ്ധക്കുറവും ക്ഷീണവും അനുഭവപ്പെടാം. തലച്ചോറിന്റെ പ്രധാന ഇന്ധനം ഗ്ലൂക്കോസ് ആണ്. അത് മതിയായ അളവിൽ ലഭിക്കാതിരിക്കുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും തീരുമാനമെടുക്കാനുള്ള കഴിവും ബാധിക്കപ്പെടും. അതുകൊണ്ടാണ് പല വിദ്യാഭ്യാസ പഠനങ്ങളും പ്രഭാത ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് പ്രകടനത്തിൽ മികവ് ഉണ്ടാകുന്നതെന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജോലിസ്ഥലങ്ങളിലും ഇത് പ്രകടമാണ്. രാവിലെ കാപ്പി മാത്രം കുടിച്ചു ജോലി തുടങ്ങുന്ന പലർക്കും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അസഹിഷ്ണുത, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. അവർ അതിനെ ജോലി ഭാരത്തിന്റെ പ്രശ്നമായി കരുതുമെങ്കിലും പലപ്പോഴും അത് ശരീരത്തിനാവശ്യമായ ഊർജം ലഭിക്കാത്തതിന്റെ ഫലമായിരിക്കും.

0: ஒரு மனசும்
1: ഇതേ സമയം മറ്റൊരു വശവും മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ദോഷകരമാണ് എന്ന് പറയാനാവില്ല. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത ഭക്ഷണ രീതികളിൽ ചിലർ രാവിലെ ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. എന്നാൽ അതൊരു ക്രമബദ്ധമായ ജീവിതശൈലിയുടെ ഭാഗമായിരിക്കും. അതിനാവശ്യമായ പോഷകങ്ങൾ മറ്റ് സമയങ്ങളിൽ കൃത്യമായി ലഭിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കൽ എന്നതും ക്രമബദ്ധമായ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നതും ഒരേ കാര്യമല്ലെന്ന് പോഷകാഹാര വിദഗ്ധർ വ്യക്തമാക്കുന്നു. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം എന്നത് വലിയ വിരുന്ന് എന്നല്ല അർത്ഥമാക്കുന്നത്. ഒരു കപ്പ് പാല്, മുട്ട, ഇഡലി, ദോശ, പുട്ട്, ഓട്സ്, പഴങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയ എന്തെങ്കിലും ലഘു ഭക്ഷണം മതിയാകും. പ്രധാന കാര്യം ശരീരത്തിന് പുതിയ ദിവസത്തിനുള്ള ഊർജ സന്ദേശം നൽകുക എന്നതാണ്. നാം പലപ്പോഴും സമ്മർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മനസ്സുമായി മാത്രം ബന്ധപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യ ശരീരം മനസ്സിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ജീവശാസ്ത്ര സംവിധാനവുമാണ്. നിങ്ങൾ സന്തോഷവാനായിരിക്കാം, ആശങ്കകളില്ലാത്തവനായിരിക്കാം, ജീവിതം സമാധാനപരമായിരിക്കാം. എന്നിരുന്നാലും രാവിലെ ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ ശരീരത്തിനുള്ളിൽ ഒരു ജൈവിക സമ്മർദ്ദ പ്രതികരണം ആരംഭിച്ചേക്കാം. അതാണ് ഈ ഗവേഷണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതിനാൽ ആരോഗ്യകരമായ ജീവിതം എന്നത് വലിയ മരുന്നുകളിലോ വില കൂടിയ ചികിത്സകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. പലപ്പോഴും അത് ചെറിയ ശീലങ്ങളിലാണ് തുടങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് ശരീരത്തിനാവശ്യമായ ഭക്ഷണം നൽകുക എന്നത് അവയിൽ ഏറ്റവും ലളിതവും അതേസമയം ഏറ്റവും ശക്തവുമായ ഒരു ആരോഗ്യ നിക്ഷേപമാണ്. ഒരു ചെറിയ പ്രഭാത ഭക്ഷണം നിങ്ങളുടെ വിശപ്പ് മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഹോർമോണുകളെ സന്തുലിതമാക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുകയും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ദിവസം മുഴുവൻ ശരീരത്തെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നാം വീട് വിട്ടിറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്താറുണ്ട്. ഓടിക്കുന്ന വണ്ടിയിൽ ഇന്ധനം ആവശ്യത്തിനുണ്ടോ എന്നും പരിശോധിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ സങ്കീർണവും വിലമതിക്കാനാവാത്തതുമായ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇന്ധനം നൽകിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറില്ല. യഥാർത്ഥത്തിൽ ഓരോ പ്രഭാത ഭക്ഷണവും ഒരു സാധാരണ ഭക്ഷണമല്ല, അത് നമ്മുടെ ശരീരത്തോട് പറയുന്നൊരു സന്ദേശമാണ്. നീ സുരക്ഷിതനാണ്, നിനക്ക് ആവശ്യമായ ഊർജം ലഭിക്കും, പുതിയ ദിവസത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം. ഇത്രയും കേട്ടിട്ടും രാവിലെ കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലെന്നേ. അല്ലാതെ എന്തു പറയാനാണ്? നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: പ്രദേശത്ത് കിടാബർ നായ്ക്കൾ, NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രദേശത്തെ ആളുകളെയൊക്കെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. മീനാക്ഷി പാലത്തിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണുകൾ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിമാരായ AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ ഈ പ്രദേശ സന്ദർശനം നടത്തുകയും ഏകോപനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്.
0: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ 2 രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ടു തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും.
0: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും BJP എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിനെ തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പുലർച്ച 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 8-ന്റെ തട്ടകത്തിലാണ്. 1822 ജൂലൈ 8, ഇംഗ്ലീഷ് കാവ്യസാഹിത്യത്തിലെ റൊമാൻറ്റിക് പ്രോദ്ഘാടകരിൽ പ്രമുഖനായ ഷെല്ലിയുടെ ജീവിതം ഒരു ഉല്ലാസയാത്രയ്ക്കിടയിൽ മെഡിറ്ററേനിയൻ കടൽ തിരമാലകൾ ദേ കവർന്നെടുത്തിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവവുമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രതാക്കോ മജബൂത് കരനെ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയെ പരമാത്മാ സെ പ്രാർത്ഥന കീ ഹൈ ഓർ ആജ് ഉനോനെ മുസ്സെ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പെഹലെ ഇസ് കാം കോ ഹം കർ ലെങ്കേ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജറൂർ യഹാ ആഊംഗാ.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8 മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2

പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്തു നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം, ഞാൻ സലിൻ മാങ്കുഴി. എൻ്റെ പുസ്തകം എന്ന ഈ സെഗ്മെൻറ്റിൽ ഞാൻ എഴുതിയ എൻ്റെ പുസ്തകവും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകവുമാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടി ഞാൻ ചേർത്ത് പിടിക്കുന്ന എനിക്കിഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ആദ്യം പറയാം. വായിക്കാൻ ഇഷ്ടം ഫിക്ഷനാണെങ്കിലും ഇഷ്ടത്തോടെ എന്നും ആവർത്തിച്ച് വായിക്കുന്ന ഒരു പുസ്തകം ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നതാണ്. പി കെ ബാലകൃഷ്ണനാണ് ആ പുസ്തകം എഴുതിയത്. നമ്മുടെ ചരിത്രം വളരെയധികം വ്യാജ സങ്കല്പ കഥകൾ കൂട്ടിച്ചേർത്ത് രചിച്ചിട്ടുള്ളതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും ചരിത്രത്തിലും സാങ്കല്പിക കഥകൾ വിലയം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിനിടയിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അപൂർവമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്ത് വസ്തുതാപരമായ ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ്റെ ഈ പുസ്തകം, ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന ഈ പുസ്തകം, സത്യാന്വേഷണം നടത്തുന്ന ചരിത്ര ഗ്രന്ഥമാണ്. മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ മനുഷ്യരുടെ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ജീവിതം, സാമൂഹ്യ ജീവിതം, നീതിന്യായ വ്യവസ്ഥ, സദാചാര ജീവിതം, ആചാരം, കരം തുടങ്ങി രാജവാഴ്ച തുടങ്ങി സമസ്ത മേഖലകളിലൂടെയും കടന്നു പോകുന്ന ആ പുസ്തകം ഏതൊരു ഫിക്ഷൻ്റെയും ഏതൊരു സങ്കല്പ കഥയെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒന്നാണ്. സങ്കല്പകഥകൾ സാങ്കല്പികമെന്ന് വിചാരിച്ച് വായിച്ചതിന് ശേഷം നമുക്ക് മനോരാജ്യത്തിലൂടെ സഞ്ചരിക്കാമെങ്കിലും

സാങ്കല്പികമല്ല, യഥാർത്ഥമായ ജീവിതത്തെ മുഖാമുഖം അവതരിപ്പിക്കുന്ന ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴാണ് നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതനകളുടെ നീണ്ട യുഗങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്നത്. പട്ടിണിയും മുട്ടോളമെത്താത്ത വസ്ത്രം ധരിച്ച് ജീവിച്ച, അരക്ഷിതാവസ്ഥയിൽ ജീവിച്ച, ദാരിദ്ര്യത്തിൽ ജീവിച്ച നിരവധി നിരവധി രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയാം. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് സങ്കല്പങ്ങളെ ഉടച്ചു കളയുന്നതാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എൻ്റെ ഹൃദയത്തിൻ്റെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പുസ്തകമായി ഞാൻ അടയാളപ്പെടുത്തുന്നു. ഇനി എൻ്റെ പുസ്തകം, ഞാൻ എഴുതിയ രണ്ട് ചെറുകഥ സമാഹാരങ്ങൾ സ്വന്തം പുസ്തകമായതുകൊണ്ട് തന്നെ ആ രണ്ട് പുസ്തകങ്ങളോടും ഏറ്റവും പ്രിയപ്പെട്ട പ്രണയിനിയോട് എന്ന പോലെ ഇഷ്ടം എനിക്കുണ്ട്. ആദ്യത്തെ പുസ്തകം പേരാൾ. ഇത് കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. 12 കഥകളാണ് അതിനകത്തുള്ളത്. ആ കഥ പുസ്തകത്തിന് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിരൂപക മാതൃസ്ഥാനത്തുള്ള ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ അവതാരിക എന്ന അനുഗ്രഹം കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പുസ്തകം എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. രണ്ടാമത്തെ പുസ്തകം പദ യു എ. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം 9 കഥകൾ അടങ്ങുന്നതാണ്. രണ്ട് സമാഹാരത്തിലെയും കഥകൾ എല്ലാം തന്നെ പലപ്പോഴായി ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഈ രണ്ട് പുസ്തകങ്ങളാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ ഞാൻ ആവിഷ്കരിച്ചു വച്ചിരിക്കുന്നത്. എല്ലാ കഥാകാരന്മാരും എഴുത്തുകാരും ഫിക്ഷനിലൂടെ ചെയ്യുന്നതും അതുതന്നെയാണ്. തനിക്ക് പറയാനുള്ളത് മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു കയറി അവതരിപ്പിക്കുക എന്നുള്ളത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: ഒരിക്കൽ എന്ന് വെച്ചാൽ 1250 ഫ്രഞ്ച് പുരോഹിതനായ ഫാദർ വില്യം റബ്രക് മംഗോളിയ സന്ദർശിക്കാനിടയായി. അവിടെ വെച്ച് ചില ഗോത്രവർഗക്കാരെ അദ്ദേഹം ശ്രദ്ധിച്ചു. ആമയുടെ പുറന്തോടിൽ ദ്വാരങ്ങളുണ്ടാക്കി അതിൽ സുതാര്യമായ കല്ലുകൾ പതിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാനായത് ഈ കല്ലുകൾക്ക് മനുഷ്യന്റെ കാഴ്ചയ്ക്ക് വ്യക്തത നൽകാനാകും എന്നതാണ്. ഫ്രാൻസിലേക്ക് തിരിച്ചെത്തി അദ്ദേഹം സുഹൃത്തായ റോജർ ബേക്കനുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. ഈ കല്ലുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ബേക്കൻ കോൺവെക്സ് ലെൻസുകൾ നിർമ്മിച്ചു. ഫ്രെയിം കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ കണ്ണിൽ വയ്ക്കുന്ന, അതായത് കൺപോളകൾക്കിടയിൽ വയ്ക്കുന്ന ലെൻസുകളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ 1300 വ്യാപകമായ ലെൻസുകൾക്ക് ഫ്രെയിം ഉണ്ടാക്കിയത് 1700 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു. ദീർഘദൃഷ്ടി രോഗമുണ്ടായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ലെൻസുകൾ കണ്ണിനു മുന്നിൽ ഉറപ്പിക്കാൻ പാകമായ ഫ്രെയിം ഉണ്ടാക്കി. ഈ കണ്ണട വെച്ചതോടെ വായന സുതാര്യമായി. എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിന് ഹ്രസ്വദൃഷ്ടിയും ബാധിച്ചു. അതുകൊണ്ടുതന്നെ 2 അദ്ദേഹത്തിന് ആവശ്യമായി വന്നു. അത് പരിഹരിക്കാൻ അദ്ദേഹം കോൺവെക്സ് ലെൻസിന്റെ മേൽഭാഗം മുറിച്ചു മാറ്റി കോൺകേവ് ലെൻസാക്കി മാറ്റി. അങ്ങനെയാണ് ലോകത്തിലാദ്യമായി ഇരട്ട ലെൻസ് കണ്ണടകൾ നിർമ്മിക്കപ്പെടുന്നത്.
0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം ഗായത്രി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിൽ ഞങ്ങൾ എത്തിയ ശേഷമുള്ള ആദ്യത്തെ മഞ്ഞുവീഴ്ചക്കാലം. ആദ്യത്തെ അവധി ദിനം ആഘോഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. രാവിലെ തന്നെ ഞങ്ങൾ ഏതാണ്ട് 10-15 പേർ മഞ്ഞിൽ കളിക്കാനിറങ്ങി. പരസ്പരം മഞ്ഞുവാരിയെറിഞ്ഞും മഞ്ഞിൽ തലകുത്തി മറിഞ്ഞുമൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു. ആദ്യമൊക്കെ ശരിക്കുമുള്ള വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടാണ് മഞ്ഞിലിറങ്ങിയതെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കള്ളിൻ്റെ അകമ്പടി കൂടിയായപ്പോൾ പലരും ഗ്ലൗസും മഫ്ലറും ഊരിയെറിഞ്ഞിട്ടായി കളി. സമയം ഏതാണ്ട് ഉച്ചയായി കാണും. പെട്ടെന്ന് ഞങ്ങൾ വല്യച്ചൻ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന സുരേഷിന് ആകെ ഒരു പരവേശവും തളർച്ചി. കള്ളിൻ്റെ ആവേശത്തിൽ ആശാൻ ഗ്ലൗസും മഫ്ളറും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു മഞ്ഞിൽ കളി. ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് സുരേഷിൻ്റെ കൈപ്പാദവും വിരലുകളുമൊന്നും അനങ്ങുന്നില്ല. എല്ലാം വെളുത്ത് വിളറി രക്തയോട്ടമില്ലാതെ മരിച്ചതുപോലെ. ഇത് കണ്ടതും ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന മേനോൻ ഒറ്റയോട്ടത്തിന് മുറിയിൽ നിന്നും ഒരു ജഗ് തിളയ്ക്കുന്ന ചായയുമായി വന്ന് അത് മുഴുവനും സുരേഷിൻ്റെ കൈകളിലേക്ക് ഒഴിച്ചു. അതെന്തായാലും ഫലിച്ചു. പതിയെ പതിയെ സുരേഷിൻ്റെ കൈകൾ ചലിച്ചു തുടങ്ങുകയും പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. ചായപ്രയോഗം സുരേഷിൻ്റെ കൈകൾക്ക് പുതുജീവനേകി. പക്ഷേ ആ ചൂട് താങ്ങാൻ അവൻ്റെ കൈകളിലെ തൊലിക്കായില്ല. മുഴുവനും പൊള്ളിയ കൈകളുമായി ഏതാണ്ട് 1.5 മാസത്തോളം മല്ലിടേണ്ടി വന്നു സുരേഷിന്.
2: പട്ടാള കഥകൾ അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ധരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം ഇളം കാറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സുദർശനൻ.
2: വീണക്കമ്പിയിൽ വിരലൊടിച്ചുകൊണ്ട് റാണി പാടുന്നു.

പാട്ടു തീർന്നു. റാണി ഓടിച്ചെന്ന് ഹാർമാച്ചസിനെ ആലിംഗനം ചെയ്തു. തന്റെ കരവല്ലികൾ കൊണ്ട് റാണി ഹാർമാച്ചസിനെ വരിഞ്ഞു മുറുക്കുന്നു. ആ കണ്ണുകളിൽ കാമദാഹം, ചുണ്ടുകളിൽ ചുംബനദാഹം. രണ്ടുപേരും ആ തൽപ്പത്തിൽ വീണു കഴിഞ്ഞു. മഹാറാണിയുടെ സുഗന്ധപൂരിതമായ കബരീഫരം ഹാർമാച്ചസിന്റെ വിരിമാറിൽ ചിതറിക്കിടക്കുന്നു.

0: ആ സൗന്ദര്യ സാമ്രാജ്യത്തിൽ ഹാർമാച്ചസ് ലയിച്ചു ചേരുന്നു. നിർവൃതിയുടെ കൈകളിൽ വഴുതി വീണ ഹാർമാച്ചസിനെ മഹാറാണി വീഞ്ഞു കുടിപ്പിക്കുന്നു.
1: ഹാർമാച്ചസ്, ഇതാ ഈ വീഞ്ഞു നുകരൂ.
0: നിമിഷങ്ങൾ കഴിഞ്ഞില്ല, ഹാർമാച്ചസിന്റെ കഠാര മഹാറാണി കൈക്കലാക്കി. ആ കഠാരയുടെ കൂർത്ത മുന മഹാറാണി ഹാർമാച്ചസിന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു.
2: ഹാർമാച്ചസ്, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു.
0: ഹാർമാച്ചസ് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല.
2: ഹാർമാച്ചസ്, ഇല്ല, നിങ്ങൾ കെഴുതേൽക്കാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ ഇപ്പോൾ കുടിച്ച വീഞ്ഞിൽ മയക്കുമരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കീഴടക്കിയിരിക്കുന്നു.
0: എന്നെ വധിക്കാൻ വന്ന രാജകീയ ഘാതക, ഇപ്പോൾ നിങ്ങളുടെ ഈ കഠാര നിങ്ങളുടെ മാറിൽ കുത്തിയിറക്കാൻ എനിക്ക് എന്താ പ്രയാസം, പറയൂ.
2: പക്ഷെ ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ കൊല്ലാൻ എനിക്കാവില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു.
0: ഹാർമാച്ചസ്,
2: നിങ്ങളെ എനിക്ക് വേണം.
0: ഉറങ്ങിക്കോളൂ,
2: പേടിക്കണ്ട, സമാധാനമായി ഉറങ്ങിക്കോളൂ.
0: റാണിയ കഠാര വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ബോധം തെളിഞ്ഞപ്പോ സ്വന്തം മുറിയിൽ കിടക്കുന്നു ഹാർമാച്ചസ്. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ മുറിക്ക് പുറത്ത് ആയുധധാരികളായ കാവൽക്കാർ. ആ മുറിയുടെ മൂലയ്ക്കൊരു വലിയ പാണ്ടക്കെട്ട്. അഴിച്ചു നോക്കിയപ്പോ ചോരപുരണ്ട ഒരു മൃതശരീരം. തന്നെ സഹായിച്ച കോട്ടകാവൽക്കാരൻ പാലസിന്റെ മൃതശരീരം.
2: തന്റെ കഠാര പാലസിന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയിരിക്കുന്നു.
0: എല്ലാ രഹസ്യങ്ങളും റാണി അറിഞ്ഞിരിക്കുന്നു. പുറത്തു പാദപതന ശബ്ദം. ആരോ വാതിൽ തുറക്കുന്നു.
2: അതാ നിൽക്കുന്നു മഹാറാണി.
1: ഹാർമാച്ചസ്, എന്താണിത്?
2: ഓ, വഞ്ചകനായ കാവൽക്കാരൻ പാലസ്.
1: ആരവിടെ? ഈ ഭാണ്ഡം എടുത്തു കൊണ്ടുപോകൂ.
0: റാണിയ കഠാര വലിച്ചൂരി.
1: ഹാർമാച്ചസ്, ഈ കഴിഞ്ഞ രാത്രി നിങ്ങൾ എന്നെ വധിക്കാൻ വരികയാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് മുൻകൂട്ടി ചങ്ങനയിൽ തളയ്ക്കാമായിരുന്നു.
2: പക്ഷേ ഹാർമാച്ചസ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുപോയി.
1: ഹാർമാച്ചസ്, ഇതാ നിങ്ങളുടെ കഠാര, കൊന്നുകൊള്ളൂ. ഈ നിമിഷം നിങ്ങൾ എന്നെ കൊന്നുകൊള്ളൂ.
2: നിങ്ങളുടെ കൈകൊണ്ട് സന്തോഷത്തോടെ ഞാൻ മരിച്ചു കൊള്ളാം.
0: റാണി തന്റെ മേലങ്കി വലിച്ചു മാറ്റി മാറിടം തുറന്നു കാട്ടി.
1: ഹാർമാച്ചസ്, എന്താ മടിച്ചു നിൽക്കുന്നത്? കൊല്ലുന്നില്ലേ? എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലേ?

0: ഈജിപ്തിന്റെ യഥാർത്ഥ കിരീടാവകാശിക്ക് ഒരു പെണ്ണിനെ കൊല്ലാൻ ധൈര്യമില്ലേ?
1: ആ തൽപ്പത്തിൽ വീണ് തേങ്ങിക്കരയുന്നു ഹർമാച്ചുസ്.
0: അല്ല, നിങ്ങൾക്കറിയുന്നോ? നോക്കൂ ഹർമാച്ചുസ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കങ്ങയോട് പ്രതികാരവുമില്ല. നമുക്കൊരുമിച്ച് രാജ്യം ഭരിക്കാം.
2: ഇല്ല മഹാറാണി, എന്നെ വിശ്വസിച്ചവരെയൊക്കെ വഞ്ചിച്ചിട്ട് ഈ സിംഹാസനം എനിക്ക് വേണ്ട.
0: ഹർമാച്ചുസ്, അവരെ ആരെയും ഞാൻ ശല്യം ചെയ്യില്ല. അങ്ങയുടെ അച്ഛനെയും അമ്മാവനെയും ആരെയും ഞാൻ ശിക്ഷിക്കില്ല. എന്റെ ദൗർബല്യം കൊണ്ടല്ല, അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി മാത്രം. പക്ഷേ അങ്ങ് എനിക്കൊരു സമ്മാനം തരണം, വളരെ വിലപ്പെട്ട ഒരു സമ്മാനം, എന്നെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടൊരു ചുംബനം.
2: ഇല്ല, ഇല്ല, സാധ്യമല്ല.
0: എന്ത്, അങ്ങക്ക് എന്നെ ഇനിയും വിശ്വാസമായില്ലേ? എങ്കിൽ വേണ്ട, അങ്ങയെ വിശ്വസിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ജീവനേക്കാൾ വലുതാണോ ഒരു ചുംബനം?
1: ഹർമാച്ചുസ് റാണിയെ ചുംബിക്കുന്നു. സന്തോഷവതിയായി വിജയഭാവത്തിൽ റാണി മടങ്ങിപ്പോയി.
0: വീണ്ടും വാതിലടച്ചു.
1: പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സ്വന്തം മുറിയിൽ ഇപ്പോഴും ബന്ധിതനാണ് ഹർമാച്ചുസ്.
0: ഇടയ്ക്കിടയ്ക്ക് മഹാറാണി വരും. ഒരു ദിവസം റാണി വന്നപ്പോ ഹർമാച്ചുസ് ചോദിച്ചു,
2: മഹാറാണി എന്നെ എന്തിനിങ്ങനെ തടവിലിട്ടിരിക്കുന്നു?
0: ഒന്നുകിൽ ആ കാവൽക്കാരൻ പാലസിനെ കൊന്ന പോലെ എന്നെയും കൊല്ലൂ, അല്ലെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കൂ. ഹർമാച്ചുസ്, ഇപ്പോൾ നിങ്ങൾ പുറത്തു പോകുന്നത് അപകടമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തൽക്കാലം ഞാൻ ഈ തടവിലിട്ടിരിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതനായി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്.
1: എന്തു ചെയ്യാം, സ്വർണക്കൂട്ടിൽ ബന്ധിതനായ ഒരു പഞ്ചവർണക്കിളിയുടെ അവസ്ഥയിലാണ് ഹർമാച്ചുസ്.

0: ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം കാർമിയൻ വന്നു.
1: രാജകുമാര, അങ്ങയെ മോചിപ്പിക്കാൻ മഹാറാണി ഉത്തരവായിരിക്കുന്നു.
2: അന്തപുരത്തിലെ പട്ടുമെത്തയിൽ റാണി അങ്ങയെ കാത്തിരിക്കുന്നു. ഇനിയുള്ള കാലം മഹാറാണിയുടെ പാദം തലോടി അങ്ങക്ക് ഈ കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയാം.
3: കാർമിയൻ,
1: തീർന്നില്ല, ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട്. നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കളെയും നാട് കടത്തിയിരിക്കുന്നു.
2: ഈജിപ്തിന്റെ സിംഹാസനത്തിൽ അങ്ങിരിക്കുന്നത് കാണാൻ കൊതിച്ചു നടന്ന പതിനായിരക്കണക്കിന് ദേശസ്നേഹികളെ അടിച്ചമർത്തി ആ വിമോചന പ്രസ്ഥാനത്തെ മഹാറാണി തകർത്തിരിക്കുന്നു.
1: കാർമിയൻ, ഇത് സത്യമാണോ? ഇത് സത്യമാണോ?
3: ഒരു കൊടുങ്കാറ്റ് ബൽഹാർ മാച്ചോസ് റാണിയുടെ മുമ്പിലെത്തി.
2: മഹാറാണി, എന്റെ ആൾക്കാരെ ആരെയും ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് പറഞ്ഞതല്ലേ? ഇല്ലേ, ഞാനിത് പൊറുക്കില്ല.
1: ഹർമാച്ചൂസ്, പേടിക്കണ്ട, അങ്ങയുടെ അച്ഛനും അമ്മാവനും സുരക്ഷിതരാണ്. പിന്നെ ചില കലാപകാരികളെ പിടിച്ച് നാട് കടത്തി. സാരമില്ല, അവരെയൊക്കെ നമുക്ക് തിരിച്ചു വിളിക്കാം. ഹർമാച്ചൂസ്, നിങ്ങളുടെ ലക്ഷ്യമാണ് എന്റെയും ലക്ഷ്യം, ഈജിപ്തിന്റെ മോചനം. ഹർമാച്ചൂസ്, നിങ്ങൾ അറിഞ്ഞോ, റോമൻ ത്രികൂട ഭരണസമിതിയിലെ മാർക്കാന്റണി നമ്മളെ ആക്രമിക്കാൻ വരുന്നു പോലും. ഇല്ലെങ്കിൽ സമ്മാനങ്ങളുമായി ഞാൻ അയാളെ അങ്ങോട്ട് ചെന്ന് കാണണമത്രേ.
4: മഹാറാണി എന്തു പറഞ്ഞു?
1: ഇല്ല ഹർമാച്ചൂസ്, മാർക്കാന്റണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ഹർമാച്ചൂസ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കണം. പക്ഷെ ചില്ലി കാശ് എന്റെ കയ്യിലില്ല, ഖജനാവ് കാലിയാണ്, കാൽ കാശിന് മാർഗം ഞാൻ കാണുന്നില്ല. ഹർമാച്ചൂസ്, അങ്ങക്ക് എന്നെ സഹായിക്കാൻ കഴിയും.
4: ഞാൻ എങ്ങനെ സഹായിക്കും?
1: അങ്ങ് ഈജിപ്തിന്റെ പരമ്പരാവകാശിയായ പുരോഹിതൻ കൂടിയല്ലേ. നമ്മുടെ പിരമിഡുകൾക്കുള്ളിൽ അളവറ്റ നിധിയുണ്ടല്ലോ, അവ കണ്ടുപിടിക്കാനുള്ള രഹസ്യം അങ്ങക്ക് മാത്രമേ അറിയൂ. അങ്ങ് വിചാരിച്ചാൽ ഈ ആപത്തിൽ നിന്നും എന്നെയും ഈ നാടിനെയും രക്ഷിക്കാം.
4: മഹാറാണി ഈജിപ്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമെങ്കിൽ ആ നിധി ഞാൻ കാട്ടിത്തരാം.
1: ഹർമാച്ചൂസ്, ഈജിപ്തിലെ എല്ലാ ദേവതമാരെയും സാക്ഷി നിർത്തി ഞാനിതാ സത്യം ചെയ്യുന്നു, അങ്ങ് ആ നിധി കാട്ടിത്തരികയാണെങ്കിൽ മാർക്കാന്റണിയെ ധിക്കരിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അങ്ങയെ ഭർത്താവായി സ്വീകരിക്കും. സത്യം, സത്യം.
0: അലക്സാണ്ട്രിയയുടെ തീരത്ത് നിന്നും നൈൽ നദിയുടെ മാറിലൂടെ ഒരു കപ്പലതാ പോകുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു കപ്പൽ പിരമിഡുകളുടെ നാട്ടിലെത്തി. ദാ നിരനിരയായി പിരമിഡുകൾ ഉയർന്നു നിൽക്കുന്നു.
5: പ്രതിഭൂമിയിൽ നിരനിരയായി സ്മൃതി മണ്ഡപങ്ങൾ.

ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും സ്വർണനാണയങ്ങളും മരതകക്കല്ലുകളും എല്ലാം വാരിയെടുത്ത് രണ്ടുപേരും പിരമിഡിന് പുറത്ത് കടന്നു. രണ്ടുപേരും കപ്പലിലെത്തി. നൈൽ നദിയുടെ മാറിലൂടെ ആ യാനപാത്രം അലക്സാണ്ട്രിയയിലേക്ക് തിരിച്ചു പോകുന്നു. കപ്പലിന്റെ മുഖത്തട്ടിൽ രണ്ടുപേർ മാത്രം, ക്ലിയോപാട്രയും ഹാർമച്ചസും. കാമകേളിയുടെ ആനന്ദ ദിനങ്ങൾ. പരസ്പര പ്രണയാശ്ലേഷത്തിൽ രണ്ടുപേരും പരിസരം പോലും മറന്നിരിക്കുന്നു. നൈൽ നദിയുടെ തീരങ്ങൾക്ക് അന്ന് തിരകളോട് വല്ലാത്ത സ്നേഹം.

0: ആ മധുവിതു യാത്ര കഴിഞ്ഞു. രണ്ടുപേരും അലക്സാണ്ട്രിയയിലെത്തി.
1: ഹർമാച്ചസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങയുടെ കാമുകിയും അങ്ങന്റെ കാമുകനുമായിരുന്നു.
0: ഇപ്പോഴിതാ നമ്മൾ അലക്സാണ്ട്രിയയിലെത്തി. ഇവിടെ ഞാൻ മഹാറാണിയാണ്, ഈജിപ്തിന്റെ മഹാറാണി.
2: മഹാറാണി, നമ്മുടെ വിവാഹം?
1: വിവാഹമോ ഹർമാച്ചസ്? നമ്മളിപ്പോ ശരിക്കും വിവാഹിതരല്ലേ?
2: അതെ, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല.
1: ആ റോമാക്കാരൻ മാർക്കാന്റണിയുടെ ഒരു സന്ദേശവാഹകൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നാളെ രാജ്യസഭയിൽ വെച്ച് ഞാൻ അയാൾക്ക് ചുട്ട മറുപടി കൊടുത്ത് പറഞ്ഞയക്കും. അതിനുശേഷം നമ്മുടെ വിവാഹം. എന്താ തൃപ്തിയായില്ലേ?
0: റാണി കൊട്ടാരത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാജ്യസഭയിൽ എല്ലാവരും ഹാജരായി. റോമാ സാമ്രാജ്യത്തിന്റെ ദൂതൻ പരിവാരങ്ങളുമായി എത്തി. മഹാറാണി എഴുന്നേറ്റു.
1: റോമൻ ഭരണാധിപനായ മാർക്കാന്റണിയുടെ വെല്ലുവിളി ഈജിപ്തിലെ റാണി ഭയക്കുന്നില്ല. പക്ഷേ നാം യുദ്ധം ആഗ്രഹിക്കുന്നില്ല. രാജകീയ സൗഹൃദത്തിനായി റാണി ക്ലിയോപാട്ര മാർക്കാന്റണിയെ അങ്ങോട്ട് വന്ന് കാണുന്നതാണ്.
0: ഹർമാച്ചസ് ചാടി എഴുന്നേറ്റു.
1: വഞ്ചന, കൊടിയ വഞ്ചന! മഹാറാണി, ഇത് വഞ്ചനയാണ്!
0: തീപാറുന്ന കണ്ണുകളുമായി മഹാറാണി ഹർമാച്ചസിനെ ഒന്ന് നോക്കി.
1: ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ലോകഭരണാധികാരികൾ സംസാരിക്കുന്ന ഈ രാജ്യസഭയിൽ കൊട്ടാരം ജോൽസിന് എന്ത് കാര്യം?
3: മഹാറാണി, ഈജിപ്തിലെ ദേവതമാർ സാക്ഷി നിർത്തി നിങ്ങൾ സത്യം ചെയ്തില്ലേ? മാർക്കാന്റണിയെ വെല്ലുവിളിച്ചിട്ട് എന്നെ ഭർത്താവായി സ്വീകരിക്കുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? എവിടെയാ പ്രതിജ്ഞ?
4: ഹേ പതിതനായ ഹർമാച്ചസ്, സ്വന്തം രാജ്യത്തോടും ജനങ്ങളോടും സ്വന്തം സുഹൃത്തുക്കളോടും ചെയ്ത പ്രതിജ്ഞ ഒരു പെണ്ണിന്റെ അസ്ഥിരമായ പ്രണയത്തിനു വേണ്ടി ത്യജിച്ച നിങ്ങളാണോ എന്റെ പ്രതിജ്ഞാലംഘനത്തെ കുറിച്ച് വിളിച്ചു കൂവുന്നത്?
1: ഒരു പുരുഷന്റെയും അടിമയായിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പ്രേമിക്കും, ഇനിയും പ്രേമിക്കും, പക്ഷെ ഞാൻ വിവാഹം കഴിക്കില്ല.
3: ഈജിപ്തിലെ എല്ലാ ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കട്ടെ.
1: ആരവിടെ ഈ രാജ്യത്തിലൊക്കെ പിടിച്ചു കെട്ടു?
0: ഉരുപ്പിടിച്ച വാളുമായി രാജകിങ്കരന്മാർ പാഞ്ഞു വരുന്നു. അതിലൊരു തന്നെ വാൾ ഹർമാച്ചസ് തട്ടിയെടുത്തു, പക്ഷേ കാൽ തെറ്റി നിലത്ത് വീണു.
1: ഒരു ഭടൻ ഓടി വന്നു, വീണ് കിടക്കുന്ന ഹർമാച്ചസിന്റെ തലയ്ക്ക് ആഞ്ഞുവെട്ടി.
0: ഹർമാച്ചസ് തളർന്നുപോയി. ഊരിപ്പിടിച്ച വാളുമായി ചുറ്റും നിൽക്കുന്നു ഭടന്മാർ.
1: അരുത്, അയാളെ കൊല്ലരുത്, കൊണ്ടുപോയി ചികിത്സിക്കാൻ ഏർപ്പാട് ചെയ്യൂ.
0: കൊട്ടാരം വൈദ്യം വന്നു, ഹർമാച്ചസിനെ ചികിത്സിക്കുന്നു. പക്ഷേ തലയൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പൂന്തോട്ടത്തിന്റെ ചാരത്തുള്ള സ്വന്തം മുറിയിൽ ഹർമാച്ചസ് ഏകനാണ്. ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. മധുര പ്രതീക്ഷകൾ നൽകിയ മഹാറാണി പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല.

ദിവസങ്ങൾ വീണ്ടും പലതു കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഹർമാച്ചുസ് തന്റെ കിടക്കയിൽ മയങ്ങിക്കിടക്കുന്നു. വാതിൽ തുറന്ന് ആരോ കടന്നു വരുന്നു. മഹാറാണി.

മഹാറാണിയുടെ സുഗന്ധപൂരിതമായ വസ്ത്രാഞ്ജലം ഹാർമാച്ചസിനെ തഴുകുന്നു. പ്രിയപ്പെട്ട ഹാർമാച്ചസ്, അങ്ങെന്നെ പ്രേമിച്ചു, എന്നെ ആരാധിച്ചു, എന്നെ വിശ്വസിച്ചു, പക്ഷെ ഞാൻ അങ്ങയെ വിട്ടിയാക്കി. ഹാർമാച്ചസ്, ഭൂമിയിൽ വെച്ച് ഇനി ഒരിക്കലും നിങ്ങളെ കണ്ടെന്ന് വരില്ല. ഇതാ നിങ്ങൾക്കുള്ള എന്റെ അവസാനത്തെ ചുംബനം. റാണി ഹാർമാച്ചസിന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു.

0: മഹാറാണി പോയി. പിറ്റേ ദിവസം ഗാർമിയൻ മുറിയിൽ വന്നു.
1: ഹർമാച്ചസ് രാജകുമാര, അറിഞ്ഞോ? റോമിലേക്കുള്ള കപ്പൽ തയ്യാറായിരിക്കുന്നു.
0: മഹാറാണി മാർക്കാന്റണിയെ കാണാൻ ടാർസസ് തീരത്തേക്ക് നാളെ പുറപ്പെടുന്നു. സ്വർണ്ണച്ചങ്ങലയിൽ ബന്ധിച്ച് അങ്ങയെ കൂടി കപ്പലിൽ കൊണ്ടുപോകുന്നുണ്ട്. പണ്ട് മഹാറാണി അങ്ങയോട് പറഞ്ഞ പ്രേമവചസ്സുകൾ ഇനി ആന്റണിയോട് പറയുന്നത് അങ്ങയ്ക്ക് കാതുകുളിർക്ക കേൾക്കാം.
2: ഗാർമിയൻ, നിർത്തു, പോകൂ എന്റെ മുമ്പിൽ നിന്ന്.
0: പിറ്റേ ദിവസം റോമിലേക്കുള്ള കപ്പൽ പുറപ്പെട്ടു. കപ്പലിന്റെ അമരം സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. പങ്കായങ്ങൾ വെള്ളികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ട്രയറിലെ ഏറ്റവും വില കൂടിയ പട്ടുകൊണ്ടാണ് കപ്പൽ പായ കെട്ടിയിരിക്കുന്നത്. കപ്പലിന്റെ മുഖത്തട്ടിൽ മധ്യഭാഗത്ത് ഒരു സുന്ദര പര്യങ്കത്തിൽ വീനസ് ദേവതയെ പോലെ ശയിക്കുന്നു റാണി ക്ലിയോപാട്ര. ചുറ്റും വീണ വായിച്ചുകൊണ്ട് മഞ്ജുളാങ്കിമാർ, ഒരു ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി അംഗരക്ഷകന്മാർ, അവർക്ക് പിന്നിൽ സ്വർണ്ണച്ചങ്ങലയിൽ ബന്ധിതനായ ഹാർമാച്ചുസ്. കപ്പൽ റോമിലെ മനോഹരമായ ടാർസസ് തീരത്തണഞ്ഞു.

0: റാണി ക്ലിയോപാട്രയെ സ്വീകരിക്കാൻ മാർക്കാന്റണി കപ്പലിലെത്തിയിരിക്കുന്നു.
1: ശ്രേഷ്ഠനായ ആന്റണി, അവിടുന്ന് എന്നെ വിളിച്ചു. ഞാനിതാ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അവിടുത്തെ സാമന്ത രാജ്ഞി മാത്രം.
0: ആന്റണി അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. താൻ പ്രതീക്ഷിച്ചത് ഒരു സ്ത്രീയാണ്. പക്ഷേ ഇതാ സാഗരത്തിൽ നിന്നും ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു സൗന്ദര്യ ദേവത.

വിശ്വമനോഹരിയായ റാണി, ഭവതിയോട് എനിക്ക് യാതൊരു പരിഭവങ്ങളുമില്ല. പ്രകൃതി ഒരിക്കലും ഇത്രയും സൗന്ദര്യം നൽകി മറ്റൊരു സ്ത്രീയെയും അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഭവതിയെ പ്രേമിക്കുന്നു.

പ്രിയപ്പെട്ട ആന്റണി, അങ്ങയുടെ പ്രേമം അനശ്വരമായിരിക്കട്ടെ. ഇനി എന്നും ഞാൻ അങ്ങയുടേത് മാത്രമായിരിക്കും. നമ്മുടെ ബന്ധം അക്ഷയമായിരിക്കട്ടെ. മാർക്ക് ആന്റണി അപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.

0: തന്റെ പൂർവകാല പ്രണയ കഥകളൊക്കെ മഹാറാണി മറന്നിരിക്കുന്നു. വീണ്ടും കാമോത്സവത്തിന്റെ രാവുകൾ. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കാർമിയൻ ഹാർമാച്യസിന്റെ മുറിയിൽ വന്നു. രാജകുമാര, ഇന്നത്തെ രാത്രി അങ്ങയുടെ അവസാനത്തെ രാത്രിയാണ്. അങ്ങയെ കൊല്ലാൻ മഹാറാണി രഹസ്യമായി ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം രക്ഷപ്പെടണം. റോമിലേക്ക് വന്ന ഒരു കപ്പൽ അത് രാവിലെ തിരിച്ചു പോകുന്നുണ്ട്. അതിൽ കയറി അങ്ങ് രക്ഷപ്പെടണം. അങ്ങക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് രക്ഷപ്പെടൂ. പക്ഷേ പോകുന്നതിന് മുൻപ് അങ്ങ് എനിക്കൊരു സഹായം ചെയ്യണം. ദാ ഈ വാളുകൊണ്ട് അങ്ങ് എന്റെ കഴുത്ത് വെട്ടണം.
1: കാർമിയൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: രാജകുമാര, അങ്ങയെ വഞ്ചിച്ചത് ഞാനാണ്. എല്ലാം റാണിയെ മുൻകൂട്ടി അറിയിച്ചത് ഞാനാണ്.
1: കാർമിയൻ, നീ എന്തിനത് ചെയ്തു?
0: എന്റെ ആശ, എന്റെ ദുരാശ, എന്റെ അസൂയ, എന്റെ പ്രതികാരം. എന്റെ മുറപ്പുരുഷനായ അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു, ആരാധിച്ചു. എന്റെ ജീവിതം പോലും അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പ്രതീക്ഷയോടെ ഞാൻ സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ അങ്ങ് എല്ലാ പ്രതിജ്ഞയും മറന്ന് റാണി ക്ലിയോപാട്രയുമായി കൂടുതൽ അടുത്തു. നിങ്ങളുടെ അവിശുദ്ധമായ ആ ബന്ധം എനിക്ക് സഹിച്ചില്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ, ഹർമാച്യസ്, അങ്ങയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എല്ലാം റാണിയോട് തുറന്നു പറഞ്ഞു. സ്വതന്ത്ര ഈജിപ്റ്റ് എന്ന ആശയത്തെ പോലും ഞാൻ എന്നേക്കുമായി തകർത്തു കളഞ്ഞു. ഞാൻ മഞ്ചകയാണ്, എന്നെ കൊന്നു കളയൂ, കൊന്നു കളയൂ.
2: കാർമിയൻ, നിന്നെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. ഞാനും തെറ്റു ചെയ്തവനാണ്. വിശ്വസിച്ച പ്രസ്ഥാനത്തോടും പതിനായിരക്കണക്കിന് ദേശസ്നേഹികളോടും ഈജിപ്തിലെ സകല ദേവതമാരോടും തെറ്റു ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ കൊല്ലാനുള്ള അവകാശം എനിക്കില്ല. മാത്രമല്ല കാർമിയൻ, ഒരിക്കൽ കൂടി നിന്റെ സഹായം എനിക്ക് വേണം. എന്റെ പ്രതിജ്ഞ എനിക്ക് പാലിക്കണം. പറയൂ, നീ എന്നെ സഹായിക്കുമോ?
0: പ്രിയപ്പെട്ട രാജകുമാര, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വഞ്ചിക്കില്ല. പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ, പോയി രക്ഷപ്പെടൂ. ഹർമാച്യസ് കാർമിയൻ പറഞ്ഞ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ യാത്ര ആരംഭിച്ചു രണ്ടാം ദിവസം കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നു.
1: അയാളുടെ ബോധം മറയുന്നു. ഓർമ്മ വരുമ്പോൾ ഒരു മുക്കുവ കുടിലിൽ കിടക്കുന്നു ഹർമാച്യസ്.
0: ബോധം വീണപ്പോ മുക്കുവന്മാരൊക്കെ തുള്ളിച്ചാടുന്നു.
1: കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറി.
0: ഒരു ദിവസം അർദ്ധരാത്രിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ കുടിലിൽ വെച്ചിട്ട് ഹർമാച്യസ് ഇറങ്ങിപ്പോയി കളഞ്ഞു. വേഷം മാറി അലക്സാണ്ട്രിയയിലെത്തി. മഹാറാണി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. റാണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എല്ലാ വിട്ടറിഞ്ഞിട്ട് മാർക്ക് ആന്റണിയും കൂടെ വന്നിരിക്കുന്നു.
1: രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. തൽക്കാലം ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അബുദ്ധ സ്പഷണത്തിലേക്ക് പോകുന്ന ഒരു വഞ്ചികിൽ നടുപ്പടിയിലിരിക്കുന്നു ഹർമാച്യസ്. ആരും അയാളെ തിരിച്ചറിഞ്ഞില്ല. വഞ്ചിക്കാർ പാട്ടുപാടിക്കൊണ്ട് തണ്ടുവലിക്കുന്നു. പക്ഷേ പാടുന്നതൊക്കെ മഹാറാണിയെക്കുറിച്ചുള്ള പാട്ടുകൾ.

0: വഞ്ചി അബുത്തസിലെത്തി, ഹർമച്ചുസ് ക്ഷേത്രത്തിലെത്തി. അവിടെ ഒറ്റയാളെയും കാണാനില്ല. ക്ഷേത്രഭിത്തികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചുറ്റും കാടുപിടിച്ച് കിടക്കുന്നു.
1: വിശുദ്ധ ദേവതമാരെ സാക്ഷി നിർത്തി ഈജിപ്തിന്റെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രതിജ്ഞയെടുത്തത് ഇവിടെ വെച്ചാണ്. വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നെ രാജാവായി വാഴിച്ചത് ഇവിടെ വെച്ചാണ്. ഞാൻ കാരണം പ്രസ്ഥാനം മാത്രമല്ല ക്ഷേത്രം പോലും തകർന്നിരിക്കുന്നു. എല്ലാം തകർത്തിട്ട് വീണ്ടും താൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു.
0: ഹർമച്ചുസ് മഹാപുരോഹിതന്റെ മുറിയുടെ വാതിലെത്തി. അതായിരിക്കുന്നു അച്ഛൻ. ചിത്രപ്പണികൾ ചെയ്ത കസേരയിൽ പുരോഹിത വസ്ത്രമണിഞ്ഞ് ശിലാതുല്യനായിരിക്കുന്നു അച്ഛൻ.
2: മുണ്ഡനം ചെയ്ത ശിരസും തെളിവാർന്ന മുഖപത്മവും മാറിൽ തൊട്ടോരു വെള്ളിത്താടിയും

0: പാദപതനം കേട്ട് അച്ഛൻ മുഖം തിരിച്ചു. ഇല്ല, തന്നെ മനസ്സിലായില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു.
1: അച്ഛ, ഞാനാണ് ഹാർമച്ചുസ്.
2: എടാ, ശപിക്കപ്പെട്ടവനെ, നീ വന്നോ? എല്ലാം നശിപ്പിച്ചിട്ട് നീ വന്നോ? പിരമിഡുകൾ പോലും കൊള്ളയടിച്ചവനെ, നീ എന്റെ മകനല്ല, നീ വഞ്ചകനാണ്. പാതാള ഗഹ്വരങ്ങൾ നിന്നെ വിഴുങ്ങും, സകല ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കും. ഇതൊക്കെ കാണാൻ ഞാൻ മാത്രം ബാക്കി. എടാ എടാ, അടുത്തു വാടാ, കൊടും പാവി രാജ്യദ്രോഹി.
0: കയ്യിലിരുന്ന വടി കൊണ്ട് അച്ഛൻ ഹാർമാച്ചുസിനെ തല്ലുന്നു. പക്ഷെ അച്ഛൻ നിലത്ത് വീണു.
1: ഇല്ല,
0: ആ ശോക പഞ്ചരം ജീവൻ വെടിഞ്ഞു. പുത്രദുഃഖത്താൽ തപിച്ചുകൊണ്ടിരുന്ന ആ പിതൃഗാത്രം നിശ്ചലമായി.
1: പരിമള തൈലങ്ങൾ പൂശി അച്ഛന്റെ മൃതശരീരം സംസ്കരിച്ചിട്ട് അകലെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു ഹാർമാച്ചുസ്.
0: മറ്റാരും അറിയാതെ ഒളിമ്പസ് പർവ്വതത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുന്നു. കൂട്ടിന് മറ്റാരുമില്ല, താനും തന്റെ സ്വകാര്യ ദുഃഖങ്ങളും മാത്രം.

0: വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇതാ ഒളിമ്പസ് പർവ്വതത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു സന്യാസി. പക്ഷേ ആളുകൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, അവർ ചുറ്റും കൂടി, അവർ അദ്ദേഹത്തിന് ഒരു പേരും കൊടുത്തു, ഒളിമ്പസ് ദേവൻ. രോഗശാന്തിക്ക് അദ്ദേഹം അവർക്ക് മരുന്ന് കൊടുത്തു, നക്ഷത്രഫലം കുറിച്ചു കൊടുത്തു. അതൊക്കെ സഫലമായപ്പോ ഒളിമ്പസ് ദേവന്റെ കീർത്തി നാടെങ്ങും പരന്നു. ഒരു ദിവസം റാണി ക്ലിയോപാത്രയുടെ സന്ദേശവും കൊണ്ട് ഒരു ദൂതൻ ഒളിമ്പസ് ദേവനെ കാണാനെത്തി. മാർക്കാന്റണിക്ക് സുഖമില്ല, വിഷാദ രോഗം. കാരണം ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ആന്റണി പരാജയപ്പെട്ടു. റാണി ക്ലിയോപാത്രയുമായി കാമലീലകൾ ആടി നടന്ന് അവരുടെ പ്രേമത്തിന് വേണ്ടി ലോക സാമ്രാജ്യം നഷ്ടപ്പെടുത്തിയ മാർക്കാന്റണി ഇപ്പോൾ വിഷാദചിത്തനാണ്. ഒന്നിനും ഉത്സാഹമില്ല, മഹാറാണിയെപ്പോലും ശ്രദ്ധിക്കുന്നില്ല, ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അകലെ ഒരു ദ്വീപിൽ ടിമോണിയം എന്നൊരു കുടിൽ കെട്ടി അവിടെ താമസിക്കുന്നു. ആന്റണിയെ ചികിത്സിച്ച് വീണ്ടും ഉല്ലാസവാനാക്കാൻ മഹാറാണി ദൂതനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഒളിമ്പസ് കൊട്ടാരത്തിലെത്തി. അല്ലയോ ഒളിമ്പസ്, താങ്കൾ വളരെ പ്രഗത്ഭനായ ഭിക്ഷക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ അസുഖം ഭേദപ്പെടുത്തിയാൽ വളരെ വിലപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും.
1: മഹാറാണി വിഷമിക്കണ്ട, എന്നെ സഹായിക്കാൻ വിശ്വസ്തയായ ഒരു പരിചാരികയെ കൂടി അയച്ചാലും.
0: കാർമിയൻ, ഒളിമ്പസിനോടൊപ്പം നീ തന്നെ പോകൂ. രണ്ടുപേരും ടിമോണിയത്തിലെത്തി. ഒരു തന്ത്രം പ്രയോഗിച്ചു. മഹാറാണി ആത്മഹത്യ ചെയ്തെന്ന് മാർക്കാന്റണിയോട് കള്ളം പറഞ്ഞു. ഇത് കേട്ട ആന്റണി ഒരു പരിചാരകന്റെ വാൾ വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി. ആന്റണിയുടെ മരണം റാണി ക്ലിയോപാട്രയെ മാനസികമായി തകർത്തു.
2: എവിടെയാ ഭിക്ഷക്കുരൻ? വിളിക്കൂ അയാളെ, അയാളെ വിളിക്കൂ. ഹേ ഒളിമ്പസ്, എനിക്കൊരു മാത്രം വിഷം തയ്യാറാക്കി തരൂ. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ സവിധത്തിലേക്ക് എനിക്കും പോകണം, വേഗമാകട്ടെ.
0: ഒളിമ്പസ് വിഷം തയ്യാറാക്കി കൊടുത്തു. റാണി അത് വാങ്ങി കുടിച്ചു.
1: മഹാറാണി, മരിക്കും മുമ്പ് ഒരു കാര്യം കൂടി അവിടുന്ന് അറിഞ്ഞിരിക്കണം.
0: ഞാൻ ഒളിമ്പസ് അല്ല,
1: അവിടുന്ന് പരാജയപ്പെടുത്തിയ ഹാർമാച്ചുസ്.
0: ഞാനിതാ മഹാറാണിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ നാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. റാണി ആ തൽപ്പത്തിലേക്ക് തളർന്നു വീണു.
1: മരണത്തിന്റെ നിഷ്പന്താവസ്ഥയിലും സൗന്ദര്യത്തിന്റെ റാണിയായി കിടക്കുന്നു വിശ്വമോഹിനിയായ ക്ലിയോപാട്ര.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സുദർശനൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. എല്ലാ ശ്രോതാക്കൾക്കും അറിയാം, പ്രത്യേക പോക്കുവയിൽ ഈ ഒരു സ്നേഹിതയായിട്ടോ അല്ലെങ്കിൽ സ്നേഹിതനുമായിട്ടോ അതല്ലെങ്കിൽ ഒരു അതിഥിയുമായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രത്യേക പോക്കുവയിൽ എല്ലാ ദിവസവും സാർത്ഥകമാക്കുന്നത്. പാട്ടും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളുമായി സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രത്യേക പോക്കുവയിൽ. ഞാൻ രാവിലെ മുതൽ എല്ലാ ബുധനാഴ്ചയും പോലെ ആരാണ് ഇന്നത്തെ അതിഥി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അധികം സസ്പെൻസിലേക്കൊന്നും പോകുന്നില്ല, എങ്കിലും അതിഥിയെ വിളിക്കാം, സംസാരിക്കാം, പ്രിയ സ്നേഹിതയുമായി സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കേൾക്കാം. അങ്ങനെ ഈ സായാഹ്നം സാർത്ഥകമാകട്ടെ. പ്രിയ ശ്രോതാക്കളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891884912. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയലിൽ പ്രിയ സ്നേഹിതയായി നമ്മളോടൊപ്പമുള്ളത് സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ രജിത മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സന്തോഷം, സ്വാഗതം മാഡം. ഈ പ്രത്യേക പോക്കുവയിൽ വളരെ ജനകീയമായ, സാധാരണ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കേൾക്കുന്ന ഒരു പരിപാടിയാണ്. സഖി എന്ന സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയും എന്ന രീതിയിൽ, പ്രത്യേകിച്ചൊരു എന്താണ് വിശിഷ്ട സ്നേഹിത എന്ന രീതിയിൽ ഈ പ്രത്യേക പോക്കുവയിലേക്ക് രജിത

0: ഇവിടത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു സർ.
0: ഇപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് എങ്കിൽ ഇപ്പം നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് കൂടുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ,
0: കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: കേൾക്കുന്നുണ്ട്.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രജിത മാഡമാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയും, എത്രയോ കാലം വനിതാ കമ്മീഷനിലൊക്കെ നിരവധി വിഷയങ്ങൾ സെമിനാറുകളൊക്കെ അവതരിപ്പിച്ച വളരെ നല്ലൊരു സ്നേഹിതയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ മാഡത്തോട് നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: ആരാണ് ഇത് വിളിക്കുന്നത്?
2: എന്റെ പേര് അജയൻ.
1: അജയൻ, ആ പറയൂ അജയൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: എവിടെന്നാണെന്ന് പറഞ്ഞില്ല. കുറ്റിച്ചൽ എന്ന് പറയുന്നത് വെള്ളനാടിനും അരനാടിനും ഒക്കെ അടുത്ത സ്ഥലമാണ്.
1: അതെ അതെ, ഒരു കാടിന്റെ ഓരത്താണ് അല്ലേ?
2: അതെ അതെ.
1: ആ എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ പറയൂ. മഴയാണ് അല്ലേ? ആ അപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ സമയത്ത്? നേരം ഈ മഴയും പണിയൊന്നും ഇല്ലാതെ ഒക്കെ ഇരിക്കുമ്പോ എന്തൊക്കെ പണിക്ക് പോകാറുണ്ട്? അപ്പൊ നല്ല പണിയാണ്, പണിയുള്ളപ്പോ നല്ല പണിയുണ്ട് അല്ലേ? അതെ അതെ. ഇടയ്ക്ക് വിളിക്കാറുണ്ടോ കരുണാസായിലേക്ക്, റേഡിയോയിലേക്ക്?
0: അതെല്ലാവരുടെയും പരാതിയാണ്, വിളിച്ചാ കിട്ടില്ല, വിളിച്ചാ കിട്ടില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറയൂ.
2: വീട്ടില് ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്, വേറാരുമില്ല.
1: ഓ ശരി. സാധാരണ കരുണാസായിലേക്ക് വിളിക്കുന്നത് എന്തിനാണ്? പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാനാണോ? ആണ്, അത് ശരി.
0: എന്നാലും കരുണാസായി റേഡിയോ പാട്ട് മാത്രമേ കേൾപ്പിക്കൂ എന്ന് പറയരുത്, അത് നമുക്ക് വിഷമമുണ്ടാവും. എല്ലാമില്ലേ, എല്ലാം ഉണ്ട്.
1: അമ്മയ്ക്ക് എന്ത് പ്രായമുണ്ട്? അമ്മ പണിക്കൊക്കെ പോകുന്ന ആളാണോ? അപ്പൊ അമ്മയും പാട്ടൊക്കെ കേൾക്കുവോ? അടുത്തുണ്ടല്ലേ.
0: ഒന്ന് അമ്മയ്ക്ക് സംസാരിക്കണേ കൊടുക്ക്.
1: ആ പറയൂ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എനിക്ക് സുഖം തന്നെ, സുഖം തന്നെ. ആ പിന്നെ നിങ്ങളൊക്കെ ഊണ് കഴിച്ചില്ലേ? കഴിച്ചു. എന്നിട്ട് എന്തെടുക്കുവോ ഇപ്പോ? ശരി, പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് ആണോ?
0: അമ്മ, ഈ സഖി എന്ന വനിതാ സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സഖി, കേട്ടിട്ടുണ്ടോ?
1: കുറ്റിച്ചൽ പഞ്ചായത്തില് ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് കുറെ നാള് മുമ്പൊക്കെ. അവിടെ ചെമ്പൂരാണോ താമസിക്കുന്നത്? ആ ശരി. ആ
3: ഭാര്യയൊക്കെ പിണങ്ങി പോയി, അങ്ങനെ അവ എന്റെ കൂടെ അങ്ങനെ വന്ന് നിൽക്കുക.
1: എന്തിനാ പിണങ്ങിപ്പോയത്?
3: അത് വേറെ, അവള് വേറെ ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു പോയി.
1: കല്യാണം കഴിഞ്ഞു പോയോ? അത് ശരി. മക്കളൊക്കെയോ? മക്കളുണ്ടോ?
3: മക്കള് രണ്ടുപേരും.
1: രണ്ടുപേരുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടോ അതോ അവളുടെ കൂടെയാണോ?
3: അവളുടെ കൂടെ തന്നെ. പിള്ളേരെ ഞങ്ങള്
1: നോക്കും.
3: കൊച്ചുങ്ങളും
1: നമ്മളേ ഈ പെണ്ണുങ്ങളുടെ കാര്യം അമ്മയ്ക്ക് അറിയാലോ. നമുക്കൊരിച്ചിരി സ്നേഹമൊക്കെ കിട്ടിയാൽ മതി, നമ്മളിങ്ങനെ വളരെ എന്താ പറയാ സന്തോഷത്തോടെയൊക്കെ ഇരിക്കും. പക്ഷെ ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയാല്ലേ? അപ്പൊ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെയാ ഇഷ്ടങ്ങൾ എന്ന് പരസ്പരം മനസ്സിലാക്കിയാലേ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കല്ലുകടിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ആരായാലും ഒരാളുടെ ഭാഗത്ത് മാത്രം ആയിരിക്കുകയല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രണ്ടുപേരുടെയും ഭാഗത്ത് ഉള്ള എന്താ പറയാ പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം എന്താണ് ഇഷ്ടം എന്നറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മക്കളുടെ കാര്യം നോക്കാം അല്ലേ. മകനും പക്ഷെ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ, വേറൊരാളെ സ്നേഹിക്കാനൊക്കെ പറ്റില്ലേ ആൾക്ക്?
3: അങ്ങനെ അവന് വേണ്ടെന്നും പറഞ്ഞ
0: വെയിറ്റ് ചെയ്യാം.
1: ശരി, ഓക്കെ. മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, കൊച്ചുമക്കള്?
3: പിള്ളേര് വരും, അങ്ങനെ കണ്ട് ഞങ്ങളിലുള്ളത് ഞങ്ങൾ കൊടുക്കും.
1: ഈ പൈസ മാത്രമല്ല കേട്ടോ കൊടുക്കേണ്ടത്, പൈസ സാധനം അതല്ല ഞാൻ പറഞ്ഞ, പൈസയും ഡ്രസ്സും സാധനങ്ങളും മാത്രമല്ല, നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടം കൂടുന്നത്.
3: അങ്ങനെ
1: അതെ അതെ അതെ അതങ്ങനെ ചെയ്യുള്ളു, കോടതി അങ്ങനെ ചെയ്യുള്ളു. മക്കള് രണ്ടുപേരുടെയും കൂടെ അല്ലേ,
3: അങ്ങനെ പെൺകൊച്ച് ഒരു പെൺകൊച്ച് ഒരാണായത് കൊണ്ട് ആൺകൊച്ച് കണ്ടെടുത്ത് വലിയ പെൺകൊച്ചും വലിയ കാര്യം, അതുകൊണ്ട് അമ്മയുടെ കീഴിൽ നിൽക്കണമല്ലോ കൊച്ചുങ്ങള്.
1: പിന്നല്ലേ
3: കൊച്ചുങ്ങളെ നിൽക്കേണ്ടത്, അങ്ങനെ സാഹിബിനെ പോയി
1: കാണാം.
3: അവർക്ക് ആവശ്യമുള്ള ഇന്നത് വേണം, അതെല്ലാം വാങ്ങി കൊടുക്കും. പിന്നെ
1: പിള്ളേരെ പിന്നെ എന്താ പറയാ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നല്ല മാത്രമല്ല കേട്ടോ സ്നേഹം, അതും കൂടെ ഓർത്തോണേ. പിള്ളേരെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എത്ര വയസ്സുണ്ട് പിള്ളേ മക്കൾക്ക്?
3: ഒരാളിന് 5 വയസ്സ്, ഒരാളിന് 10 വയസ്സ്.
1: ആ അപ്പൊ ഇപ്പം ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയാ ഒരു മനസ്സിങ്ങനെ വികസിച്ചു വരുന്ന സമയമാണ്. അപ്പൊ നമ്മൾ എല്ലാം അവര് ചോദിക്കും ഒക്കെ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവർക്ക് സ്നേഹം തോന്നാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതെ അവർക്ക് വേണ്ടതെന്താണ് വേണ്ടാത്തതെന്താണെന്നൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. സൂക്ഷിക്കണം മക്കളെ, നമ്മൾ നന്നായിട്ട് അവർ പഠിച്ച് മിടുക്കരായിട്ട് ഒക്കെ വരണ്ടേ. അപ്പം നമ്മൾ അവരുടെ മനസ്സും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് വർത്തമാനം പറയണം. അല്ലാതെ പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കൽ മാത്രമായിരിക്കരുത് കേട്ടോ. മോനും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വിജയ്. അത് അങ്ങനെ വേണമല്ലോ, മക്കളെ അമ്മയുടെ കൂടെ കൂടുതൽ സമയം നിൽക്കുന്നത് തന്നെ നല്ലത് തന്നെയാണ്. പക്ഷെ അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ സ്നേഹം എന്ന് പറയുന്നത് പൈസ മാത്രമായിരിക്കരുത്, സാധനങ്ങൾ മാത്രമായിരിക്കരുത്, അവരുടെ മനസ്സിന് അവരോട് വർത്താനം പറയണം ഒത്തിരി സമയം. അവർക്കിപ്പോൾ വർത്താനം പറയാനുള്ള ഇഷ്ടമായിരിക്കും കൂടുതൽ. അപ്പം അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് അവരോട് അവർക്ക് നമ്മളോട് ഇഷ്ടം കൂടുതലുണ്ടാവേണ്ടത് കേട്ടോ. ഉപദേശമാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതിപ്പോ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ കുറേ നാളിങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടതിന്റെ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, പ്രത്യേകിച്ചും ഞങ്ങളുടെ സഖി എന്ന് പറയുന്ന സംഘടനയില് ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: നരിവേട്ടയിലെ
0: പാട്ടാണ് അല്ലേ, അപ്പൊ അത് കേൾപ്പിക്കാം. അപ്പം രജിത മാഡത്തോട് ഒന്നുകൂടെ നന്ദി, നമസ്കാരം, സന്തോഷം, സ്നേഹമൊക്കെ അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം. പറഞ്ഞോളൂ.
2: ഹലോ മാഡം.
1: പറഞ്ഞോളൂ. ഓക്കെ, മിടുക്കനായിട്ട് കേട്ടോ, എല്ലാവരെയും സ്നേഹത്തോടെ ഇടപെടുക എല്ലാവരോടും കേട്ടോ. ശരി,
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ രജിത മാഡം നമ്മളോടൊപ്പമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കൂട്ടുകൂടാം, ഒപ്പം ശല്ലപിക്കാം. ഒത്തിരി കാര്യങ്ങൾ സഖിയെക്കുറിച്ചും എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രജിത മാഡമാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: രജിതയ്ക്കും രജിത
3: മാഡത്തിനും നമസ്കാരം. ഗിരിജ മാഡം പറയൂ.
1: ഞാൻ സ്ഥലം കല്ലാറാണേ.
3: കല്ലാർ. ഓക്കെ.
1: ഞാൻ ഒരു കാലത്ത് റെഡി പറയണായിട്ട് പിന്നെ രജിത മാഡം പിന്നെ സഖി എന്ന
3: സ്ത്രീ സംഘടനയാണ്,
1: സംഘടനയിലെ ആളാണെന്ന് അറിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ബ്രൈഡ്സ്
0: അറിഞ്ഞൂടാ. സഖി എന്താണെന്ന് അറിയണ്ടേ?
3: സഖി തിരുവനന്തപുരത്ത് വഞ്ചിയൂര മാതൃഭൂമി ഓഫീസിന്റെ അടുത്താണ് സഖിയുടെ ഓഫീസ്. ഞങ്ങള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇടം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വരാം, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പറയാം. അപ്പൊ അതിനെന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ കൂട്ടായിട്ടിരുന്ന് ആലോചിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ഇരുന്ന് വായിക്കാം. പിന്നെ ഇങ്ങനെയുള്ള കുറേയേറെ പരിപാടികളാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ചില ഈ എന്താ പറയുക, നമ്മൾ ഈ മാർച്ച് 8 അതേപോലെ ഈ നവംബർ 25 മുതൽ ഡിസംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ടുള്ള ക്യാമ്പയിനുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ കുടുംബശ്രീയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ സംഘടനകളൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഗിരിജ മാഡം?
1: ഓ, ഞാൻ കുടുംബശ്രീയിലുണ്ട്.
3: കുടുംബശ്രീയിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
1: ഒന്നും
3: ചെയ്യുന്നില്ലേ? ആ, എല്ലാ ആഴ്ചയും മീറ്റിംഗ് കൂടും, പൈസ പിരിക്കും, അടയ്ക്കും, ലോൺ എടുക്കും, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ അതെ, കൂട്ടുകാർ കേട്ട് കഴിഞ്ഞാ ഇതൊക്കെ നിങ്ങളെ വിളിച്ചു പറഞ്ഞോന്ന് ചോദിക്കും അല്ലേ?
1: അതെ
3: അതെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും സന്തോഷങ്ങളും ഒന്നും പങ്കുവെക്കാറില്ലേ? നിങ്ങൾ യാത്രകളൊന്നും പോകാറില്ലേ എല്ലാരും കൂടെ ഒക്കെ? അങ്ങനെയൊക്കെ ചേരില്ലേ?
1: ആണോ?
3: നിങ്ങക്ക് പിന്നെ വേറെ അങ്ങോട്ട് പോവാനല്ലേ? കല്ലാറ് തന്നെ ഒരു യാത്രക്കുള്ള സ്ഥലം ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ കല്ലാറിനാണ് യാത്രക്ക് വരുന്നത്.
1: അവിടെ തന്നെ കല്ലാർ ജംഗ്ഷൻ, അവിടെ തന്നെയാണ് നമ്മൾ സംഘ താമസിക്കുന്നത്. ഇത്തിരി മുകളിലാണ്, നടന്നു പോണം. പിന്നെ പിന്നെ ശേഷിയാണ്.
3: ആ ശരി. ആ, എന്നാ എന്നാ പറ്റിയേ?
1: വീല എങ്ങനെയാണ്? കാലി അങ്ങ വീലുള്ള.
3: ആ അതെ, ഞാൻ ചോദിച്ചത് എന്താ, കാലിനാണോ കൈക്കാണോ എന്താണ്?
1: കാലിന്. കാലിന്.
3: നടക്കാൻ പ്രയാസമുണ്ടോ? അപ്പം പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള ഇതൊക്കെ കിട്ടിയില്ലേ, നടക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നില്ലേ അവര്? ഇല്ലേ, അത് ശരി. അതിന് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പിന്നെ നേടിയെടുക്കാനും ഒക്കെയാണ് നമ്മളുടെ ഈ കൂട്ടായ്മകളൊക്കെ ശ്രമിക്കേണ്ടത്. കുടുംബശ്രീയിലുള്ളവരൊക്കെ ഒരുമിച്ച്.
1: എനിക്കിതും വരെ ഒന്നും പഞ്ചായത്തിൽ നിന്ന്, ഞാൻ എല്ലാവരും എപ്പോഴും എഴുതി കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇത്തിരി ഓടിക്കണ വണ്ടിയിലെ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട്, ഞാൻ തടിക്കം പിടിച്ച്
3: നടക്കണോ. പിന്നെ വീടിന്റെ മുറ്റത്ത് വണ്ടി വരുവോ? അങ്ങനത്തെ വീട് സ്ഥലമാണോ?
1: മുറ്റത്തല്ല, വീട്ടിൽ ഞാൻ ഇരിക്കാം. വീടിന്റെ മുറ്റത്ത് നിന്ന് മുകളില്
3: കയറി കഴിഞ്ഞാൽ. ആ ആ ആ. വണ്ടി ഓടിക്കാൻ അറിയാവോ? വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടോ? മറ്റേ കസേര, ആ ചക്ര കസേര അല്ലേ?
1: നടക്കാനൊക്കെ നമുക്ക് അതിലൊന്നും ബുദ്ധിമുട്ടാണ്.
3: അതെ അതെ അതെ അതെ. മെമ്പറോട് പറഞ്ഞില്ലേ? മെമ്പറോട് പറഞ്ഞു അതൊക്കെ വാങ്ങിച്ചെടുക്ക്, അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല.
1: പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ ഞാൻ എല്ലാം എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഏരിയന്റെ ഇതില് ഒക്കെ ഊരുകൂട്ടത്തിലൊക്കെ അപേക്ഷ ഫോം ഒക്കെ വെച്ച് അതില് പൂരിപ്പിച്ച് അതിൽ ഒക്കെ പൂരിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആനുകൂല്യവും തന്നിട്ടില്ല. വീലാങ്ങനാണെന്ന് പറഞ്ഞു
3: ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കണം. നമ്മൾ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്?
1: ഞാനും എന്റെ ഭർത്താവും ഉണ്ട്, പിന്നെ മകളുണ്ട്. മകൾ അങ്ങ് ഭർത്താവിന്റെ വീട്ടിലാണ്. അവ പിന്നെ പതിനൊന്നാം തീയതി എന്റെ ചെറുമകന്റെ ബർത്ത്ഡേ ആണ് സാറ്.
3: അതാണ് വിശേഷം.
0: ഞാൻ മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരിക്കുക. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് വിചാരിക്കുന്നു കേട്ടോണ്ടിരിക്കുക.
3: മോന്റെ ബർത്ത്ഡേ ആണ് വിശേഷം അല്ലേ? കൊച്ചുമോന്റെ
0: കൊച്ചുമോന്റെ പേരെന്താ? അപ്പൊ
1: മകള് മരിച്ചിട്ട് അന്ന് 14 വർഷം എന്താ വീണത്.
3: ഓ അത് ശരി. സന്തോഷവും സങ്കടവും ഒക്കെ കൂടെയാണല്ലേ.
1: അപ്പൊ അത് സാറിന്റെ പറയണം. എനിക്ക് ഞങ്ങള് ശനിയാഴ്ചയിലൊന്ന് വരുമെന്ന്
0: പറയാം.
3: നല്ല കാര്യം.
1: എന്നാ ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. അവിടെ വരുമ്പോഴത്തേന് ഞങ്ങളെ കാര്യത്തിൽ കയറ്റാ. എന്റെ വാർഷികത്തിന് നമുക്ക് വരാൻ പറ്റിയില്ല.
0: അതെ അതെ, റേഡിയോ ദിനത്തിന് വരാൻ പറ്റിയില്ല.
3: ഓക്കെ,
1: പറ്റിയില്ല പറ്റിയില്ല.
0: അതുകൊണ്ടാണ് എല്ലാ സ്വീകരണവുമായി നമ്മൾ ഇവിടെ ഉണ്ടാവും.
1: അവര് നാലഞ്ചു അവര് അച്ഛനും അമ്മയും മക്കളും കാണും. നമ്മൾ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ ഇന്നടത്ത് അറിഞ്ഞപ്പെടുത്തിന് ഇവിടുന്ന് രണ്ട് പെൺകുട്ടികളും കൂടെ വരാൻ വേണ്ടിട്ട് നിക്കുകയാണ്.
0: അപ്പൊ ബർത്ത്ഡേ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആഘോഷിക്കാം.
1: ആഘോഷിക്കാം. അതെ അതെ അതെ.
0: എന്താ കൊച്ചുമോന്റെ പേര്?
1: ദേവൻ. ദേവൻ.
3: അപ്പൊ ദേവന് എല്ലാവിധ പിറന്നാളാശംസകളും പറയുക കേട്ടോ, നേരത്തെ ആണെങ്കിൽ
1: പോലും. ഞാൻ വിളിച്ച് ഞാൻ കേട്ട് ഞാൻ റേഡിയോ വെച്ചപ്പോ പുള്ളി പറഞ്ഞു സാറിനെ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് പോയി മരുന്നെടുക്കാൻ പോയി.
3: ഓ ശരി ശരി,
0: വരുമ്പോ അന്വേഷണം പറയൂ ഞങ്ങളുടെ രണ്ടുപേരുടെയും.
1: അല്ല മരുന്നെടുക്കാൻ പോയിരിക്കുന്നത്, ഈ അപ്പൻഡിക്സിന്റെ അതിന്റെ ഇതിന് മരുന്ന് കൊടുക്കും ഞാൻ. ചെറിയൊരു അങ്ങനെ മരുന്നൊക്കെ കൊടുക്കും. അങ്ങനെ അത് അതിന് മരുന്ന് കുടിക്കാൻ വൈകിട്ട് ആണ് വരും. അപ്പം പുള്ളി ആണ് പോയി മരുന്നൊക്കെ എടുത്തോണ്ട് തരുന്നേ.
0: എന്താണ് നാട്ടുമരുന്നാണോ കൊടുക്കുന്നത്?
1: ഓ നാട്ടുമരുന്ന്. അതില് ഓപ്പറേഷൻ ഒന്നും വേണ്ട.
3: പറഞ്ഞിട്ടാ അത് നാട്ടുമരുന്ന് ആരുടെയാ മരുന്ന്? ആരുടെയാ? ആരാ പറഞ്ഞു മരുന്ന്?
1: ആരും പറഞ്ഞു ആരും പറഞ്ഞു തന്നെയല്ല മേഡം.
3: ഗിരിജാ മേഡത്തിനെ അറിയാവോ?
1: എനിക്ക് സ്വന്തമായിട്ട് ദൃശ്യം.
3: അത് ശരി. എന്നിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ചികിത്സിച്ച് ഭേദമാക്കിയോ? എന്നിട്ട്
1: ആക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ആക്കിയിട്ടുണ്ട്.
3: അപ്പൊ ഒരു കൊച്ചു വൈദ്യത്തിയാണ് അല്ലേ? വേറെ എന്തൊക്കെ മരുന്നുകൾ അറിയാം?
1: വേറെ
3: അല്ല, പക്ഷെ അത് ഇതൊരു പരസ്യമല്ലേ ശരിക്കും? ഇന്ന രോഗങ്ങൾക്കുള്ള മരുന്ന് എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്ക് ഗുണം? മറ്റുള്ളവർക്ക് ഗുണമല്ലേ അത്?
0: പക്ഷെ വൈറൽ ആവാൻ താല്പര്യം.
3: എന്നാലും പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഗുണം ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത്
1: കൊടുക്കണം.
3: നമുക്ക് കയ്യിലുള്ള ആളല്ലേ പരീക്ഷണ വസ്തു.
1: പുള്ളി ആത്മഹത്യക്ക് വരെ ശ്രമിച്ച വ്യക്തിയാണ്. വിളിച്ച് ഇതിന്റെ വേദന ഉണ്ട്.
3: അയ്യോ അത് ശരി.
1: മൂന്നേ മൂന്ന് നേരത്തെ മരുന്നേ ഉള്ളു, പക്ഷെ സത്യം ഭയങ്കര.
3: കൊള്ളാം. പച്ചമരുന്നൊക്കെയാണോ കാട്ടുന്ന പറിക്കുന്നതാണോ?
1: പച്ചില മരുന്നാണ്. നമ്മൾ അടുക്കള എന്നുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ഈ റേഡിയോയിലെ. അടുക്കള എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും പുച്ഛം തോന്നും. ഒരു അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടംപോലെ പറയണ കേട്ടിട്ടുണ്ട്. അടുക്കളയിൽ പറയണത് എന്തിനാണ്? വേറെ ഒന്നും പറയണില്ല, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അടുക്കളയിൽ പറയണില്ല എന്നൊക്കെയാണ് ശ്രോതാക്കൾ വിളിക്കുമ്പോഴത്തേക്ക് സംസാരിക്കുന്നത്. അപ്പൊ അടുക്കളയിൽ നിന്നും ആവശ്യമാണ് നമുക്ക് ഈ അസുഖം. ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള സാധനങ്ങൾ അടുക്കളയിൽ നിന്ന് തന്നിട്ടുണ്ട്.
3: അതെ, അടുക്കള എത്ര മോശമായിട്ട് കാണണ്ട അല്ലേ?
1: മോശമായിട്ട് കാണണ്ട അടുക്കള. ശ്രീ മേഡത്തിന് പേര് മറന്നുപോയി.
3: രജിത. രജിത. അടുക്കളയിൽ പറയുന്നത്
0: ഗായത്രി.
1: ഗായത്രി മാഡം പറയുന്നത് സത്യമായ കാര്യമാണ്. അടുക്കള എന്ന് പറയുമ്പോ എല്ലാവർക്കും പുച്ഛം തോന്നി ആഹാരം കഴിക്കുന്നതും ലാഭിക്കുന്നുണ്ട്. പക്ഷെ അടുക്കളയിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്.
3: അതെ അതെ, നമ്മുടെ ആരോഗ്യത്തിന്
1: അസുഖങ്ങൾ മാറ്റാൻ വരെയുള്ള സാധനങ്ങൾ അടുക്കളയിലുണ്ട്.
3: അതെ അതെ,
1: അടുക്കളയിൽ നിന്നുള്ള
3: ആരോഗ്യം ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഒക്കെ അടുക്കളയാണെന്ന് പറയാം അല്ലെ. സൂക്ഷിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും വരെ ഭേദമാക്കാൻ പറ്റും.
0: അടുക്കളയിൽ നിന്ന്
1: അതറിയാന്നുള്ളവർക്ക് അറിയാവോ അത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഈ ശ്രോതാക്കൾ ഇങ്ങനെ വിളിക്കണേ കേൾക്കുമ്പോൾ ഞാൻ ഇതിന് തന്നെത്താനെ പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനും പഠിക്കാനും ഉണ്ട്. അറിവ് അറിഞ്ഞൂടാത്തവർക്ക് അറിവ് നേടാനുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ നിന്നുണ്ട്. നമ്മളെ മധുരക്കാരന്റെ പരിപാടികളൊന്നും പറയണ്ട, എല്ലാം നല്ല ഒന്നിനൊന്നിന് മിച്ചമാണ്.
0: പറയാതിരിക്കലാണ് ഭേദം.
1: പിന്നെ നമ്മളെ രേഖ മേഡം മേഡത്തിന്റെ അടുത്ത് ഞാൻ നാളെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞങ്ങള് വരും. ശനിയാഴ്ച രാവിലെ 9 മണിയൊക്കെ ആകുമ്പോ നമ്മൾ ഇവിടെ എത്തും.
0: കുടുംബശ്രീയില് ടൂറൊക്കെ പോകാൻ പറയണം കേട്ടോ. ഇനി വിളിക്കുന്ന ഒത്തിരി ആക്റ്റീവ് ആണെന്നൊക്കെ പറയണം.
3: നടക്കാൻ വയ്യാത്തതും കണ്ണ് കാണാൻ മേലാത്തവരും ഒക്കെ എത്രയോ പേരങ്ങ് പർവ്വതത്തിന്റെ മുകളിൽ വരെ കയറി പോയിട്ടുണ്ടെന്നറിയാവോ. അതുകൊണ്ട് നമ്മള് പറ്റുകയല്ലാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പറ്റുകയല്ല ഒരു കാര്യവും. പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ കുറച്ചെങ്കിലും മുമ്പോട്ട് പോവുള്ളൂ. എന്നെ കൊണ്ട് പറ്റും ഇനി വിചാരിക്കാവുള്ളൂ കേട്ടോ. നല്ല പേരുകളാണ് എല്ലാരുടെയും. ഹൃദിക ഒക്കെ കേട്ടിട്ടില്ലാത്ത പേരുകൾ
0: അല്ലേ.
1: പിന്നെ
0: ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കട്ട വെയിറ്റ്. അപ്പൊ ഇന്ന് ഏത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർന്നോ?
1: തീർന്നു തീർന്നു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ വിലയ്ക്ക് വാങ്ങിയ വീണ എന്നുള്ള ചിത്രത്തിന്റെ യേശു പാടിയ പാട്ടാണ്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും എന്നുള്ള
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ.
3: നല്ല പാട്ടാണ്. പഴയ പാട്ടുകളല്ല ഇഷ്ടം,
1: പഴയ സിനിമകളാണ് ഇഷ്ടം. പഴയ പാട്ടുകൾ അതിലെല്ലാം അർത്ഥവത്തുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ പിന്നെ വയോജന ക്ലബിലെ ബാബു അണ്ണനും അവരെ സംഘടന എല്ലാവർക്കും ഡയറ്റ് ഡെഡിക്കേഷൻ ചെയ്യുകയാണേ.
0: അവർക്കാണ് ഡെഡിക്കേഷൻ അല്ലേ.
1: സാർ പിന്നെ എന്റെ ലേഖ മേഡത്തിനും എന്റെ ആതിര കൊച്ചിനും പിന്നെ നമ്മളെ നമ്മളെ അടുത്തിരിക്കുന്ന രാഗിയില്ലേ, രാഗി
0: രജിത മേഡം
1: എന്റെ മത സാർ
0: രജിത
1: മേഡത്തിനും എല്ലാവർക്കും നന്ദി നമസ്കാരം. എന്റെ മക്കളുടെ വെറുതെയും എല്ലാം കൂടെ
0: അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് പിന്നെ ദക്ഷിണാമൂർത്തി എണ്ണം പകർന്ന് ആ മനോഹരമായ പാട്ട്, ആ സിനിമ സംവിധാനം ചെയ്തത് പി ഭാസ്കരനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ പിന്നെ ശ്രീകുമാരൻ തമ്പി സാറാണ് ഗാനങ്ങൾ എഴുതിയത് എന്നതൊരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. സാധാരണ പി ഭാസ്കരൻ സംവിധാനം ചെയ്യുന്ന പി ഭാസ്കരന്റെ രചനയിലാണ് പാട്ടുകൾ വരാറുള്ളത്, പക്ഷെ ഇതില് ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകളാണ് ദക്ഷിണാമൂർത്തിയുടെ. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാവോ?
1: താങ്ക്
0: യു മാഡം.
3: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് പ്രിയ സ്നേഹിത രജിതയാണ് അതിഥിയായിട്ടുള്ളത്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ് രജിത. ധാരാളം കാര്യങ്ങൾ വനിതാ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലാക്കാൻ അറിയാനുമൊക്കെയുള്ള ഒരു സംഘടനയാണ് സഖി. അതുകൊണ്ട് തന്നെ പ്രിയ സ്നേഹിത രജിതയോട് സഖിയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങളൊക്കെ അറിയാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കാം 8891 7739912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് പോക്കുവയില്. നമുക്ക് കേൾക്കാം. ഹലോ ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് കോളിലേക്ക് വരാം. കോള് വീണ്ടും അതിലേക്ക് വരും. നമുക്ക് അതിനിടയിൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സംഗതിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുക. ഇതൊരു ഗ്രാമീണ തലമാണ്. കൂടുതലും ആളുകൾ ഈ റേഡിയോ കേൾക്കുന്നതും ഗ്രാമീണ തലത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ സംഘടനകളെക്കുറിച്ചൊന്നും അത്രയ്ക്ക് അവെയറല്ല ആളുകൾ. എന്താണ് സഖിയുടെ ധർമ്മങ്ങൾ, എന്തൊക്കെയാണ് സഖി എന്ന സംഘടന ചെയ്യുന്നത് എന്നുള്ളത് ആളുകൾക്ക് അറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അത് പറയൂ.
1: എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞതുപോലെ ഗ്രാമീണ തലത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും എൻ്റെ ശ്രോതാക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആവശ്യം കൂടുതൽ ആവശ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ്, ഉപദ്രവങ്ങളാണ്. അത് വീട്ടിലാകാം, പൊതുവിടത്താകാം, അല്ലെങ്കിൽ ഓഫീസുകളിലാകാം. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് സ്ത്രീകൾ പിന്നെ അതിക്രമങ്ങൾ നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉപദ്രവം എന്ന് പറയുമ്പോഴത്തേക്കിനും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളെക്കുറിച്ചായിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷെ അത് മാത്രമല്ല, നമ്മളെ വൈകാരികമായിട്ട് നമ്മൾ ഇപ്പം ഒരു ഭാര്യയോട് ഭർത്താവ് നീ അച്ഛനെ സ്വന്തം അച്ഛനെ അമ്മയും കാണാൻ പോകണ്ട, ഇപ്പം പോകണ്ട എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ളത് വൈകാരികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. പക്ഷെ പലരും അതൊന്നും മനസ്സിലാക്കുന്നില്ല. അത് ഓ ചേട്ടൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് അതിനെ കാണുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെയാണ് വീട്ടിലേക്ക് വേണ്ട വരുമാനം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പൈസ കുറച്ച് മാത്രം കൊടുക്കുക, വീട്ടിലുള്ളവർക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് പൈസയായിട്ട് കൊടുക്കാതിരിക്കുക, സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇതുപോലെ ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള ഉപദ്രവങ്ങളെ എങ്ങനെയാണ് ഒന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ സഖി നടത്താറുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഉപദ്രവങ്ങൾ സഹിച്ച് ഇനി പറ്റില്ല എന്ന് കരുതി വരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ചിലപ്പം ഞങ്ങളുടെ അടുത്ത് വന്നതിനകത്ത് മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് വേണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളുണ്ട്. അതുകൂടാതെ ചിലരാണെങ്കിൽ ഭർത്താവിനെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി, പിന്നെ വേറെ ഒന്നും വേണ്ട, കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ അടിക്കുകയൊക്കെ ചെയ്യും എന്നുള്ള പേടി. എത്ര എന്താ പറയുക, ഉപദ്രവിക്കുക, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളാണെങ്കിലും തിരിച്ച് അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ ചിലർക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടൊരു കൂട്ട് ഒന്ന് സഹായിക്കാമോ, അല്ലെങ്കിൽ നല്ല വക്കീൽ ആരാണ്, ഞങ്ങളെ പറ്റിക്കാത്ത വക്കീൽ ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകൾ സഖി ഇടപെടാറുണ്ട്.
0: ഞങ്ങൾക്ക് പറ്റുന്ന കൂടുതൽ വിശേഷങ്ങൾ അതുമായിട്ട് പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ ഹലോ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ പ്രിയ സ്നേഹിത രജിതയാണ്. സംസാരിക്കാം
2: മാഡം.
1: പറഞ്ഞോളൂ, പേരെന്താ മാഡം?
2: വിജയമ്മ.
1: വിജയമ്മ, ആ എവിടുന്നാ വിളിക്കണേ?
0: കുറിഞ്ചിലക്കോട്ട്.
1: ഓക്കെ, എനിക്ക് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് അറിയത്തില്ല. ഞാൻ കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ആളാണ്. 10-20 വർഷമായെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ എല്ലാ സ്ഥലങ്ങളും അറിയില്ല. മലയോരമാണ്. ആ ശരി ശരി, ഓക്കെ. എന്താ ചെയ്യ, പറഞ്ഞോളൂ. എന്തു പറ്റി അവിടെ അകപ്പെട്ടു എന്നൊക്കെ പറയാനായിട്ട്?
0: ഒരു വനിത എന്ന നിലയിൽ ഇപ്പൊ സങ്കടങ്ങൾ പറഞ്ഞാ ഇപ്പൊ പറഞ്ഞാ പറഞ്ഞതാ.
1: എങ്ങനെയായി അകപ്പെട്ടു പോയതെന്ന് പറയാവോ?
2: അത് ഞങ്ങള് കഴക്കുട്ടം ജംഗ്ഷനിലായിരുന്നു, ടെക്നോ പാർക്കിന്റെ ഇടയ്ക്ക്. നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊക്കെ പോയി. ഒരു മോളുണ്ട്.

0: അവരെ മക്കളെ വളർത്തി അവരെ വിട്ട് അതിനിടയ്ക്ക് സാറേ എല്ലാം നിൽക്കേണ്ടി വന്നു മരുമോന്റെ താല്പര്യം പ്രകാരം.
1: മരുമോന്റെ മരുമോൻ എന്നാ കാണിച്ചേ? അല്ല എന്ത് കാരണം വിൽക്കേണ്ടി
0: വന്നു?
1: മക്കൾക്ക് ഇതെല്ലാം കൊടുത്തിട്ട് പോകുന്നു അവിടുന്ന്? അങ്ങനെയാണോ ചെയ്തേ? ഓ, മരുമോൻ പറഞ്ഞോ വിട്ടുകൊടുക്കണമെന്ന്?
0: അങ്ങനെ എഴുതി കൊടുത്തു. ആറ് സെന്റും വീടും ഞങ്ങള് രണ്ടുപേരും പേരനായിരുന്നു. അതിനെ കൊണ്ടുപോയത് തുലച്ചിട്ട് പിന്നെ വീടും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ അവിടെ ആകുമ്പോ തേക്കാണെങ്കിലും പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നു.
1: അത് ശരി. ഇവിടെ
0: രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരു എന്റെ ഭർത്താവ് മരിച്ചു 8 വർഷം.
1: ശരി. ഇപ്പൊ അന്നേരം ചേച്ചി മാത്രമാണോ ഉള്ളത്?
0: ഒറ്റയ്ക്കാണോ
1: താമസിക്കുന്നത് ഇപ്പം? ഈ മകളെന്താ പറയുന്നേ? മകൾക്ക് വേണ്ടേ അമ്മ കൂടെ?
0: ആദ്യം മകളടുത്ത് പറഞ്ഞു അമ്മയുടെ അടുത്ത്, അത് വീട്ടില് കുടുംബമായി താമസിച്ചപ്പോഴേ അമ്മയുടെ അടുത്ത് മിണ്ടരുത്, പിന്നെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും അവനും മക്കൾക്കും എല്ലാ ആകാരങ്ങളും എല്ലാം വീട്ടിൽ 5 വർഷം കല്യാണത്തിന് ശേഷം വീട്ടിലായിരുന്നു. അതെല്ലാം കൊടുത്തു. അതിനുശേഷം പിന്നെ അവൻ അത്ര നടപടി അത്ര പോരായിരുന്നു. അതുകൊണ്ട് ഷെയർ കൊടുക്കണം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കൊടുക്കാൻ സ്ഥലം.
1: ഒരു മോളാണോ ഉള്ളത്?
0: ആ, ഒരു മോളായിരുന്നു.
1: ഓ, ശരി. ഇതന്നിട്ട് അങ്ങനെ എഴുതി കൊടുത്തോ അവന്? അവനങ്ങ് എഴുതി കൊടുത്തോ? എന്നിട്ട് അവന്റെ പേരിലാണോ അതോ മോളുടെ പേരിലാണോ എഴുതി കൊടുത്തത്?
0: അല്ല, അവനെ കൊണ്ടുപോയി ലോൺ വെച്ച് അത് വിലയായി.
1: അത് ശരി.
0: അപ്പൊ ഇതാണെങ്കിൽ ഇത് പിന്നെ ഇതിനെ വിളിച്ചു. ഇതിനെ വിളിച്ചപ്പോ ഇത് വിറ്റ്. ഇപ്പം വെള്ളനാട്ട് എന്റെ ഒരു അന്യത്തി താമസിക്കണം. അപ്പൊ അവരെ അടുത്തായ അതൊരു കൂട്ടായെന്ന്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനിവിടെ വെച്ചായി. കുഴപ്പമില്ല.
1: ഇപ്പൊ അനിയത്തിയായിട്ട് ബന്ധമുണ്ടോ? കോണ്ടാക്ട് ഉണ്ടോ?
0: കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ പിള്ളേരെ വിളിച്ചാലും ചിലപ്പോ പിള്ളേര് ഫോൺ എടുക്കില്ല, അവള് കൊടുക്കില്ല. അങ്ങനെ അയാ തന്നെയും ഞാൻ വിളിച്ചോണ്ട് ചെയ്യും.
1: അവനെ പേടിച്ചിട്ടാണോ അവള് ഫോൺ എടുക്കാത്തത്?
0: ഓ, അതന്നെ. പിന്നെ മക്കള് കല്യാണം കഴിച്ച് അയച്ചനൊക്കെ മുന്നരുത് പോരുന്നൊക്കെ
1: പറഞ്ഞു. അങ്ങനെയാണോ? മക്കള് പിന്നെ കല്യാണം കഴിഞ്ഞു വെച്ചാൽ മക്കള് മക്കളല്ലാതെ
0: ആവുമോ? അതങ്ങനെയാണോ? പിന്നെ എന്നിട്ട് കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. മക്കള് മാത്രം വന്നു. ഒരു കൊടി വാവേണ്ടായിരുന്നു. ചെറുപ്പം ഒരു കുഞ്ഞുവാവുണ്ടായിരുന്നു. ഞാൻ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബസ്സിലൊന്നും കയറി വരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. കൊച്ചിന്റെ ഒക്കെ നല്ല സ്നേഹമായിട്ട് അവരുടെ ഇപ്പൊ ഇനി വരണേ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ വിളിക്കുമ്പോ പിന്നെ പോകാൻ കിട്ടില്ല. അന്ന് ചെന്നൈ ശേഷം ബസ്സിൽ പോകാൻ കിട്ടില്ല.
1: ശരി. അപ്പൊ അവനെ പേടിച്ചായിരിക്കും അല്ലേ? ഈ ചെറുമോൾ ഒരാൾ മാത്രമേ ഉള്ളോ അതോ വേറെ പേരക്കുട്ടികളുണ്ടോ?
0: രണ്ട് ചെറുമക്കളുണ്ട്.
1: അതില് ഒരാൾക്കാണ് കുഞ്ഞു കുഞ്ഞുണ്ട്. ഇത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ആരോടും ഒന്നും ചോദിക്കാൻ പറയുമൊന്നും ചെയ്തില്ലേ? അവൻ ആവശ്യപ്പെട്ടപ്പോ തന്നെ അങ്ങ് എഴുതി കൊടുത്തോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ ചെയ്യാൻ?
0: അതിനെ എതിർത്തു. അത് കള്ളം പറഞ്ഞു. അവന് ജോലി ഉണ്ടായിരുന്നു. അവന്റെ ജോലി സ്ഥലത്ത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പിന്നെ ലോൺ കുറച്ച് കര എഴുതി കൊടുത്ത ലോൺ എടുത്ത് അവിടെ 2 നില കെട്ടിടം വെച്ച് പിന്നെ ടെക്നോ പാർക്കും ജനിക്കുന്ന തരത്തിലുള്ളതുകൊണ്ട് നല്ല വാടക കിട്ടും. അപ്പം ശമ്പളം അതും കൂടെ അവര് നല്ലപോലെ ജീവിച്ചു പോകുന്നു. അപ്പൊ അത് എനിക്കത് ഇഷ്ടമില്ല. കാര്യം അവന്റെ നടപടി ശരിയല്ല. ഇഷ്ടമില്ലാതെ ഇരുന്നപ്പോഴും പിന്നെ വഴക്കിന്
1: അങ്ങനെ ബഹളം ഒക്കെ ഉണ്ടാക്കുമ്പോ ആരോടും പരാതി പറഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പിന്നെ മെമ്പറോടോ മറ്റേ കൗൺസിലറോടോ ഒന്നും പറഞ്ഞില്ലേ?
0: ഇല്ല, എങ്ങും പോയില്ല. പിന്നെ സഹോദരങ്ങളുടെ ഒക്കെ പറഞ്ഞപ്പോ വീട് വയ്ക്കാനാ നല്ല പറഞ്ഞത്.
1: അപ്പൊ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുമ്പം മകളുടെ പേരിൽ മാത്രമായിട്ട് എഴുതി കൊടുക്കാവുള്ളൂ? ഇതാണ് പലർക്കും
0: എഴുതി കൊടുത്താ മതി. അവന്റെ പേരനാക്കി അവന്റെ ഇഷ്ടംപോലെ ചെയ്തോളൂ.
1: ഓ, അത് ശരി. ശരിക്കും അങ്ങനെ നമ്മളുടെ കാലശേഷം എന്നൊക്കെ പറഞ്ഞ് കൊടുത്താ മതി എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. ഇവരിങ്ങനെ നമുക്ക് തന്നെ തന്നെ നിന്ന് പിന്നെ എതിർത്ത് നിൽക്കാൻ പറ്റിയില്ല അല്ലേ?
0: നല്ലവനാണെന്നുള്ള രീതിയിൽ സഹോദരി ഒന്ന് പെണ്ണ് ആലോചിച്ച്.

0: അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഈ ചക്കയൊന്നും അല്ലല്ലോ ചൂഴ്ന്നു നോക്കാൻ
1: അല്ലേ. മോളിലോട്ട് പഠിപ്പിക്കും എന്ന് പറഞ്ഞു, പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞു, എല്ലാരും വന്നു. വലിയ കാര്യമായിട്ട് ഒരു ദിവസം എനിക്ക് സന്തോഷം, എനിക്ക് കുറച്ച് മോളേ ഉള്ളൂ. അപ്പൊ അവര് തറയിക്കാതെ നോക്കിക്കോളൂ എന്നായിരുന്നു. കല്യാണം അല്ല കഴിഞ്ഞപ്പോ.
0: ഏത് പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു?
1: കല്യാണത്തിൽ കൊച്ചിലാണ്.
0: കൊച്ചിലെ ആ ഇതൊക്കെ നമുക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ ഇതൊക്കെയാണ്. കൊച്ചിലെ കല്യാണം കഴിപ്പിച്ചു. അവൾക്ക് അവൾക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നോ മുമ്പോട്ട്?
1: പഠിക്കാൻ ഇഷ്ടമായിരുന്നു. നല്ല നല്ലവനാണ്, പിന്നെ ഉദ്യോഗസ്ഥനല്ലേ, എല്ലാം നല്ലവരെ നോക്കും പഠിപ്പിച്ചോളും എന്നൊക്കെ പറഞ്ഞു. സഹോദരിമാരെല്ലാരും ഒക്കെ വന്ന പറഞ്ഞ ആരോഗ്യം.
0: പിള്ളേർക്ക് പെമ്പിള്ളേർക്ക് കല്യാണമാണ് പ്രധാനം എന്നാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്.
1: എനിക്ക് അപ്പോൾ ഇത്രയ്ക്കൊന്നും അങ്ങോട്ട് അറിഞ്ഞൂടാണെങ്കിൽ റേഡിയോ കൂടെ എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും
0: അറിയാം.
1: അപ്പൊ നമുക്ക് എന്റെ സഹോദരങ്ങളെ മക്കളെ തന്നെ ഒരാളുടെ മൂന്ന് പെൺമക്കളുണ്ട്, മൂന്ന് പേരെയും പഠിപ്പിച്ച് മൂന്ന് പേർക്കും ജോലിയായി. അതിന് ശേഷം 25-29 വയസ്സൊക്കെ നല്ല ജോലികളൊക്കെ കിട്ടിയതിന് ശേഷം അതേപോലെ ജോലി ഉള്ളവരും വന്നു, അതേപോലെ വേറെ അങ്ങനെ അതേപോലെ. പിന്നീട് ഇങ്ങനെ എന്നെ അറിയാത്തവരും അയക്കല്ലേ അയക്കല്ലേ, പഠിച്ച് ജോലി കിട്ടിയിട്ടേ
0: അയക്കാം. നമുക്കോ അബദ്ധം പറ്റി, മറ്റുള്ളവർക്കെങ്കിലും പറ്റാതിരിക്കാനായിട്ട്
1: പറ്റി അവരുടെ സങ്കടത്തോടുകൂടി ഇരിക്കും.
0: അതെ, സാരമില്ല, നമുക്കിനിയും ഇത്രയും നാൾ നമ്മൾ ജീവിച്ചു വന്നില്ലേ, അപ്പൊ ഇനിയും നമുക്ക് ഇതിനകത്തൊന്നും പിടിച്ചു കയറി പോവാം, കുഴപ്പമൊന്നുമില്ല. പോയത് പോട്ടെ. വിഷമമാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, അവരല്ലേ വിളിക്കേണ്ടത്, എന്ത് ചെയ്യാനാ അല്ലേ.
1: അതെ,
0: അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
1: എന്നിട്ട് ബാക്കി ഉള്ള കരയും കൂടെ ഈ രണ്ട് പിള്ളേരെ പേരിലാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കണം.
0: അത് ശരി, ഇപ്പളാ എഴുതി വെച്ചോ? അല്ല എന്നിട്ട് കാലശേഷം ഒന്നും പറഞ്ഞ എഴുതാവുള്ളൂ കേട്ടോ, അങ്ങനെയൊക്കെ എഴുതുമ്പോൾ. ആ ശരി, വിൽപത്രം. ആ അത് കുഴപ്പമില്ല,
1: എഴുതി വെച്ചിട്ട് രണ്ടുപേരെയും കാണിച്ച
0: മാറ്റാം. അത് തന്നെ, അത് തന്നെ, ആ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. എന്തായാലും
1: അങ്ങ് മരിച്ചു പോയി, ഞാൻ മാത്രം പോയി, അത് റദ്ദാക്കാൻ പറ്റിയില്ല.
0: അല്ല, അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് കൃത്യമായിട്ട് അത് ആക്കി വെക്കണം കേട്ടോ.
1: എല്ലാം കൊണ്ടുപോയി വില്ലേജിലൊക്കെ കൊണ്ടുപോയിട്ട് പിള്ളേര് വന്ന് വിൽപ്പത്ര നമ്മള് പതിച്ചതാണ് വിൽപ്പത്ര. അപ്പൊ അവര് വന്ന് ഒപ്പിട്ടാല്
0: ശരിയാവും. അവര് കാലശേഷം എഴുതിയിരിക്കുന്നത്,
1: ഞങ്ങളെ തിരിച്ചു പോരെ അതിനെ പറ്റി യാതൊന്നും
0: പറഞ്ഞിട്ടില്ല,
1: വേണോന്നും പറഞ്ഞില്ല. ഒരു
0: കാര്യം
1: അവരൊന്നും മിണ്ടൂല്ല, മിണ്ടാ അവര് തെറ്റാണ് ചെയ്തതെന്ന് അവരൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അമ്മച്ചി അച്ഛനൊന്നും ഒരു കാര്യം പറയുന്നില്ല.
0: അല്ല, നമുക്കേ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റുള്ളവര് നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റുകയല്ല. അപ്പൊ നമുക്ക് എന്താ പറ്റുക?
1: ഞാനാണ് തെറ്റ് ചെയ്തതെന്നാണ് എന്റെ മോളും വരുവാനും കൂടെ പറയുന്നത്.
0: അവര് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, നമ്മൾ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമുണ്ടോ? അവരെന്ത് വേണം നമുക്ക്? നമ്മളുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാ അത് നോക്കിയാ മതി.
1: അസുഖമായ തന്നെ അവര് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് വേല തന്നെ
0: കാണിക്കുകയല്ലേ.
1: എനിക്ക് ഇവിടെ വന്നാലും എനിക്ക് പിന്നെ സ്വസ്ഥത, പിന്നെ ഒറ്റയായി പോയി എന്ന് അവിടുത്തെ ദുഃഖം കാണുമ്പോ എനിക്ക് ഇവിടെ ഒറ്റ തോന്നില്ല. പിന്നെ കാര്യം കഴിയുന്ന ദിവസം ഒറ്റയ്ക്ക് പോയി വായിക്കാനും ഒന്നും പറ്റൂല. പിന്നെ കോട്ടയം സഹായത്തോടു കൂടി നമ്മള് ആരെയും താങ്ങാതെ ആരുടെക്കും ഒരു പരാതിയും പറയാതെ ഞാൻ അങ്ങ് പോവും. പിന്നെ റേഡിയോ തന്നെ എന്റെ കൂട്ട്,
0: അല്ലെങ്കിൽ
1: പോളി കൂടെ
0: നമുക്ക് ഉള്ള ആൾക്കാർ നമ്മളെ പിന്നെ എന്താ പറയുക, കരുതുന്ന ആൾക്കാരോട് നമ്മള് കാര്യങ്ങളൊക്കെ പറയുകയും വിഷമങ്ങളൊക്കെ പറയുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളെ ഇഷ്ടം. ആ അതാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്കൊക്കെ.
1: മോള് വിളിക്കും, അവരെല്ലാം അരമണിക്കൂറിന് രാത്രി ആകുമ്പോഴൊക്കെ അവരെന്നെ കുറെ അരമണിക്കൂർ നേരം വരെ വിളിക്കും. എന്നാൽ തന്നെ ഞാൻ ഇവിടെ വയ്ക്കുന്നതിനെ പറ്റിയും പടകളതിനെ പറ്റിയും ഞാൻ എനിക്ക് എന്റെ ബുദ്ധിമുട്ടും ഒന്നും ഞാൻ അറിയിക്കില്ല. അവരുടെ അടുത്ത് ഞാൻ ചിരിച്ച് സംസാരിക്കും.
0: അല്ല, അങ്ങനെയല്ല, നമ്മുടെ വിഷമങ്ങളും അവരോട് പറയാം നമുക്ക്.
1: ഇല്ല, അത് ഞാൻ പറയില്ല.
0: അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
1: എനിക്കതൊന്നും ഇല്ലെന്ന് പറയുന്നത്,
0: അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമെന്ന് അറിയാവോ? നമ്മളുടെ മനസ്സ് ഇങ്ങനെ വിങ്ങി വിങ്ങി വല്ലാണ്ട്
1: ഞാൻ അത് പറയില്ല. എനിക്ക്
2: അതാണ്.
0: അല്ല, ആരെങ്കിലും ഉണ്ടാണ്, സാറ് പറഞ്ഞ കേട്ടോ, കരുണാസായി എന്ന് വിളിച്ചാലേ റേഡിയോയിൽ വിളിച്ചാലേ വിഷമങ്ങൾ പുറത്തു വരുവുള്ളൂ എന്ന്. അങ്ങനെയെങ്കിലും പറയണം. ഇപ്പൊ
1: ഇതിനായിട്ട് ഒരാള് ഇറങ്ങി കാര്യം അന്വേഷിക്കണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാലേ
0: പറയില്ലായിരുന്നു. ആ, അതാണ്.
1: ആൾക്കാരെല്ലാം കേട്ടാലും ഇപ്പൊ എല്ലാവർക്കും ഒരു പാഠം പോലെ ആവട്ടെ.
0: ആവട്ടെ, അത് തന്നെ. നേരത്തെ തന്നെ എല്ലാം എഴുതി കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മ പിന്നെ നമ്മളുടെ എന്താ പറയാ, സുരക്ഷ നമ്മൾ തന്നെ നോക്കണം. മറ്റുള്ള വിഷമങ്ങൾ തുറന്നു പറയുക, സന്തോഷങ്ങളും തുറന്നു പറയുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, കേട്ടോ.
1: ഇന്ന് തന്നെ ഞാൻ ഒരു പാട്ട് കേട്ടത് ആ കുഞ്ഞു വാവയ്ക്ക്
2: വേണ്ടിയാണ് ഇപ്പൊ കേട്ടത്. ഇന്ന്
1: അച്ഛന്റെ പൊന്നു മോൾ ആരാരോ അമ്മയുടെ കുഞ്ഞു വാവ
2: ആ പാട്ടാണ് വേണ്ടത്. ഏത് സിനിമയാണെന്ന് വല്ല പിടിയുണ്ടോ? ഏത് സിനിമയാണ് എന്ന്? ശരി, നമുക്കല്ലാതെ തന്നെ നമുക്ക് കേൾക്കാം. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയിൽ നിന്നാണ്. നന്ദ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, അപ്പൊ ആ അതിലെ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ?
0: കുഞ്ഞു വാവയ്ക്ക് വേണ്ടിട്ടല്ലേ? കൊച്ചുമോളുടെ മോള് അല്ലേ?
2: ഇത്രയൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം അല്ലേ? അപ്പൊ അതെല്ലാം, അതെ അതെ, അതിനെന്താ, മനസ്സിനൊരാശ്വാസം, മനസ്സിനൊരാശ്വാസം. അപ്പൊ ഇത്രയും പറഞ്ഞതും കേട്ടതിനും ഒക്കെ രജിത മാഡത്തിനോട് നന്ദിയും സ്നേഹവും സന്തോഷവും ഒക്കെ പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: എല്ലാ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കണം കേട്ടോ എപ്പോഴും. അതാണ് നല്ല കാര്യം. അപ്പോഴല്ലേ നമുക്ക് സമാധാനം കിട്ടണത്. അപ്പൊ പാട്ടൊക്കെ കേട്ട് ഇരിക്കൂ കേട്ടോ. ഓക്കെ,
2: നമസ്കാരം. അപ്പൊ പാട്ടിലോട്ട് പോവാ.
1: ശരി.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിൽ തുടരുന്നു. പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891849912. സന്ദേശങ്ങൾ അയക്കാം 8891773912. എത്രയെത്ര കാര്യങ്ങളാണ് ഒരു ചെറിയ സായാഹ്നത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനാകുന്നത് അല്ലേ? എത്രയെത്ര വിഷാദങ്ങളാണ്, അല്ലെങ്കിൽ എത്രയെത്ര സങ്കടങ്ങളാണ്, എത്രയെത്ര പരാതികളാണ്. പക്ഷേ മനുഷ്യൻ ഒന്ന് മനസ്സുവെച്ചാൽ, നിയമവും മറ്റു കാര്യങ്ങളൊക്കെ അതിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ പരാതികളൊന്നും ഇല്ലാതെ ജീവിക്കാൻ

0: അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ, കേൾക്കാവോ?
1: ഹലോ.
0: ആ, എന്തൊരു ഡിലേ പോലെ, വലിയ താമസം. ഞാൻ എനിക്ക് തോന്നുന്നു ഫോൺ വെച്ചോണ്ട് വേറെ എന്തോ കേട്ടോണ്ടിരിക്കായിരുന്നു തോന്നുന്നു. ഞാൻ ഇവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ വിളിച്ചോണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതേ സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ പ്രിയപ്പെട്ട സ്നേഹിത രജിതയാണ്. മാഡത്തോട് സംസാരിക്കാം കേട്ടോ. നമസ്കാരം പറഞ്ഞോ, ഒക്കെ സംസാരിക്കൂ.
2: ഹലോ, പറഞ്ഞോളൂ സാർ. പേരെന്താ?
1: മധു.
2: ആ, എവിടുന്നാ വിളിക്കുന്നേ? ആ, ഇവിടെ അടുത്തുന്നാ. ഓക്കെ ഓക്കെ. ആ ആ, സ്ഥിരം വിളിക്കാറുള്ള ആളാണോ ഇങ്ങോട്ടേക്ക്? ആ, അത് ശരി. ഓക്കെ,
0: ചുമ്മാ പറയണല്ലോ, സത്യമാണ്, ബിസി ആയതുകൊണ്ട് തന്നെ.
2: ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടോ? ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, എന്നാലേ വ്യത്യാസം ഉണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം വ്യത്യാസം വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന് കേട്ടോ. ആ, അത് ശരി. അത് ഉണ്ടാക്കണ സമയത്തല്ലേ. ആ ആ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം എന്തുണ്ട് വ്യത്യാസം എന്നൊക്കെ കേട്ടോ.
0: പറ്റുമെങ്കിൽ ഒന്ന് ശകാരിച്ചിട്ടും പോണം.
2: അതെ,
0: ഗുണദോഷിച്ചിട്ട് പോണം. മേഡം, ചൊവ്വയും ശനിയുമാണ്. ഹലോ
1: ഹലോ,
0: ചൊവ്വയും ശനിയുമാണ്. ആ, ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവില്ലല്ലേ, അപ്പൊ ലേഖ മേഡം എങ്ങും പോയിട്ടില്ല, ചൊവ്വയും ശനിയും കൃത്യമായി വരും.
2: ലേഖ മേഡത്തോട് സംസാരിക്കാനാണോ ഇപ്പൊ വിളിച്ചത്?
0: എങ്ക നമ്മളിപ്പ പണങ്ങി പോകും.
2: എന്തൊക്കെയാ വിശേഷങ്ങള്? മഴ അല്ലേ?
1: പെയ്തില്ല.
2: അതെ,
1: വലിയ വെള്ളപ്പൊക്കം
2: അതെ. പക്ഷെ മറ്റു കേരളത്തിന്റെ മറ്റു സ്ഥലങ്ങളുള്ള പോലെ അത്ര മഴ ഇങ്ങോട്ടേക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ.
0: കഴിച്ചു.
2: ചോറ് കഴിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങളെല്ലാം, നിങ്ങക്ക് ചായ കുടിക്കാറായില്ലേ? എവിടുന്നാ ചായ കുടിക്കുന്നത്? വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കഴിക്കൂ അതോ പുറത്തു പോയി കുടിക്കൂ? ആ, പാല് വാങ്ങിച്ച്. ആരാണ് ചായ ഇടുന്നത്? ആരാണ്? മധുചേട്ടൻ തന്നെയാണോ അതോ ഭാര്യയാണോ? ഭാര്യയാണോ? മധുചേട്ടൻ ചായ ഇടാൻ അറിയാവോ? അറിയാവോ? നല്ല ചായ ഇടുവോ? നല്ല ചായ ഇടുവോ? ഭാര്യ കൂടെ ഉണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഭാര്യ കൂടെ ഉണ്ടോന്ന്, മധുചേട്ടൻ ചായ ഇടുവോ എന്നൊന്ന് ചോദിക്കട്ടെന്ന്. ആ, കൊടുക്ക. പിന്നെ എല്ലാരും കൂടെ അല്ലേ സംസാരിക്കണ്ടേ നമ്മള്. മക്കളൊക്കെയോ? ഞാൻ മധുചേട്ടൻ പറയായിരുന്നു ചായ ഇടാൻ അറിയാമെന്നേ. ഞാൻ പറഞ്ഞു ചേച്ചിയോട് ചോദിക്കട്ടെ ചായ ഇടാൻ അറിയാവോ എന്ന് ചോദിക്കട്ടെ എന്ന് പറയായിരുന്നു. ഇട്ട് തരാറുണ്ടോ ചായ? ഇട്ട് തരാറുണ്ടോ?
3: ഹലോ മാഡം.
2: ചായ ഇട്ട് തരാറുണ്ടോ മധുചേട്ടൻ? ഇല്ലല്ലേ. ആ, കുടിക്കുള്ളു. അതാണ് കണ്ടോ കള്ളൻ, ആദ്യമേ പറഞ്ഞു തന്നാ ഞാൻ ചായ ഇടുവെന്നൊക്കെയാ പറഞ്ഞത്.
0: പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സുഖമില്ലാതെയൊക്കെ വന്നൊരു പനിയൊക്കെ പിടിച്ച് കിടന്നാലും ഒരു ചായയൊക്കെ ഉണ്ടാക്കി തരൂലേ എന്നൊക്കെ പറയാം അല്ലേ.
2: അടുക്കള പണി കൂടാൻ കൂട്ടണം കേട്ടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം, തന്നെത്താനെ ഇരുന്ന് ചെയ്യരുത് കേട്ടാ. ആ, അത് ശരി. രണ്ടുപേരും കൂടെ, രണ്ടല്ല വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? മോളും കൂടെ ഉണ്ട്. മോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ രാവിലെ പണിക്ക് പോണം മോൾക്കും അല്ലേ? അത്ര ഓ, വൈകുന്നേരമാണ്, ഉച്ചക്ക് ശേഷമാണ്. ഓക്കെ ഓക്കെ. ഭാര്യ പണിക്ക്, ഭാര്യ പണിക്ക് പോകുന്നുണ്ടോ എവിടെയെങ്കിലും?
1: ഭാര്യ തൊഴിലുറപ്പ് പോകാൻ ഇപ്പൊ പോണില്ല.
2: ആ, ഇപ്പൊ തൊഴിലുറപ്പിനി മാറി വരണമല്ലോ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് മൂന്ന് പേരും കൂടെ രാവിലെ

0: അടുക്കള കയറുവാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട്
1: രാവിലെ ഞാൻ സഹായിക്കില്ല.
0: അതെന്നാ പറ്റിയല്ലാത്തെ സഹായിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഞാൻ സഹായിക്കുന്ന കാര്യമല്ല ചോദിച്ചത്, നമുക്ക് സഹായം അല്ലല്ലോ വേണ്ടത്, കാര്യങ്ങൾ ചെയ്യുക വേണ്ടത്. സഹായം എന്ന് പറയുമ്പോ തേങ്ങ തരണ്ടി കൊടുക്കുക, അല്ലെ പറഞ്ഞല്ലോ ഉണ്ടാക്കി വെക്കുന്ന ചായ എടുത്ത് കുടിക്കുക, ഇതൊക്കെയല്ലേ, അങ്ങനെയല്ല വേണ്ടത്, എല്ലാ കാര്യവും ചെയ്യണം. ആ അത് ശരി. അപ്പൊ ഭാര്യ കിടന്നോണ്ട് അടുക്കളയിൽ കിടന്നോണ്ട് പണിയുകയും ചെയ്യും അല്ലേ? അതാണ് കൊള്ളാം കൊള്ളാം. ഇങ്ങനെയാണോ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ചെയ്യേണ്ടത്? അല്ല പാട്ട് അവിടെ ഇരുന്ന് അടുക്കളയെ കൊണ്ട് വെച്ചാ മതി, അപ്പൊ രണ്ടുപേർ കൂടെ കേക്കാലോ. അത് ശരി, എന്തൊക്കെ ന്യായങ്ങളാ പറയണേ. ഓക്കെ ഓക്കെ, ആ അത് വെച്ചിരിക്കാം. അപ്പൊ അപ്പൊ സുഖമല്ലേ, എല്ലാവർക്കും കേക്കാം. എന്നിട്ട് അടുക്കളയിൽ ഭാര്യയുടെ കൂടെ നിന്നിട്ട് പാചകത്തിന്റെ കൂടെ ചേർന്ന് ഓരോന്നൊക്കെ ചെയ്യണം. നല്ല രസമാ പണി. പണി ഇപ്പൊ അവരാണേലും തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് അവരാണേലും പുറത്തു പോയി പണിയുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ ഇല്ല, കുറച്ച് ദിവസമായിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എല്ലാവരും പുറത്തും പണി ചെയ്യുന്നുണ്ട്, അപ്പൊ വീട്ടിലും എല്ലാവരും ഒരുമിച്ച് പണി ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു രസമുണ്ട് അറിയാവോ, അങ്ങനെ ചെയ്യുമ്പോ ഒരു രസാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴാണൊരു നല്ല നല്ല, അപ്പൊ പുള്ളിക്കാരിയും പറയും ഓ എന്റെ ചേട്ടൻ നല്ല ചേട്ടനാന്ന് പറയും. അപ്പൊ അത് കേക്കാൻ രസമല്ലേ.
2: വിളിക്കണ്ടായിരുന്നു തോന്നിയ
0: പണി കിട്ടിയല്ലേ.
2: കറണ്ട് അതൊന്നും കുഴപ്പമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല, സംസാരിച്ചാ മതി. അഥവാ അവിടെ റേഡിയോ ഇപ്പൊ കേട്ടില്ലെങ്കിലും 7 മണിക്ക് ശേഷം കേൾക്കാലോ. എന്തേ അഞ്ചുമണി മുതല് എന്തോ ഗാനങ്ങൾ കേൾക്കും പറഞ്ഞു. അപ്പൊ കരുണാസായി റേഡിയോ എപ്പോ മുതല് കേൾക്കും? കരുണാസായി റേഡിയോ എപ്പോ മുതലാണ് കേൾക്കുന്നത്? അഞ്ചുമണിക്ക് കരുണാസായി റേഡിയോ അല്ലേ, 6 മണിക്കേ ഉള്ളു. അഞ്ചുമണിക്ക് അത് വേറെ റേഡിയോ ആണ്, നമ്മുടെ റേഡിയോ അല്ല,
1: വേറെ
2: ചാനലില്.
0: അല്ല, ദൈവത്തിന്റെ പാട്ട് കേട്ടാൽ മാത്രം പോരാ, ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അതായത് എല്ലാരെയും ഈ ഭാര്യയെ സഹായിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുക എന്ന് പറയുന്നതും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ തന്നെയാ കേട്ടോ, വേറെ രീതിയിലാ പറഞ്ഞതേ ഉള്ളൂ.
2: ഇനി ഒറ്റ വഴിയുള്ളു, അയ്യോ ചെയ്യാവേ എന്ന് പറഞ്ഞ് കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത്
0: എന്തോ എന്താ പറഞ്ഞ ക്ലിയർ ആയില്ല. എനിക്കോ? രണ്ടുപേര് ആ പഠിക്കുക, ഒരാള് ഡിഗ്രിക്ക് ഒരാള് 10ാം ക്ലാസ്സില്. മോക്ക് എത്ര പ്രായമായി?
1: 20 വയസ്സ്.
0: പിന്നെ നേരത്തെ ജോലി കിട്ടിയോ? എപ്പ ജോലി കിട്ടി? ജോലി കിട്ടിയിട്ട് എത്ര നാളായി? ഇനിയിപ്പോ വേറെ പഠിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ മോള്?
1: രണ്ടു മാസം
0: പഠിച്ചിട്ട് അങ്ങനെ അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കണം കേട്ടോ. കൂടുതൽ പഠിപ്പിച്ചു വിടണം. അതെ അതെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെയും കൂടെ പൈസയും വെച്ചോണ്ട് അവള് നല്ല നല്ല ജോലികളിലേക്ക് എത്തട്ടെ അല്ലേ. ഓക്കെ, മിടിക്കുക അല്ലേ. ആ നല്ല കാര്യം. അപ്പൊ പഠിക്കാൻ ഇഷ്ടമുള്ളവരെ നന്നായിട്ട് പഠിപ്പിച്ചു വിടുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അല്ലാതെ ഈ നേരത്തെ വിളിച്ച ചില ചേച്ചിമാരൊക്കെ 18 വയസ്സിലെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു മക്കളെ, അങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കരുത് കേട്ടോ. ആ കൊള്ളാം, അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം, നല്ല കാര്യം. അവള് എപ്പ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അന്നേരം കല്യാണം കഴിപ്പിച്ചാൽ മതി, നിങ്ങളായിട്ടൊന്നും പറയരുത് കേട്ടോ. അതെ അതെ, പഠിപ്പിക്കുക നന്നായിട്ട്, പഠിക്കട്ടെ, നല്ല ജോലി കിട്ടട്ടെ. നല്ല ജോലി കിട്ടട്ടെ അല്ലേ.
2: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഒരുപാട് കാര്യങ്ങൾ കേട്ടു, സംസാരിക്കുകയും ചെയ്തു. സ്വാമി അയ്യപ്പനിലെ പാട്ട്. ആ പാട്ടാണ് വേണ്ടതല്ലേ. അപ്പം അത് കേൾക്കാവോ? അത് കുഴപ്പമില്ല, എന്നാലും കേൾക്കാം. എപ്പോഴും എന്നാലും മറ്റുള്ളവർ കേൾക്കുമല്ലോ നമ്മൾ ആവശ്യപ്പെടുന്ന പാട്ട്. അപ്പൊ രജിത മേഡം ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞോളൂ, പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ, അപ്പൊ രാത്രിയിൽ എന്തായാലും കുറച്ചുനേരം മോളോട് സീരിയൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് പാട്ട് കേക്കിട്ട് കേട്ടിട്ട് ബാക്കി വെക്കാന്ന് പറയട്ടാ.
1: ഓക്കെ
0: ശരി.
2: അപ്പൊ പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിൽ ഇന്ന് അതിഥിയായുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ് രജിത. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം, പാട്ടുകൾ ആവശ്യപ്പെടാം. സഖിയെക്കുറിച്ചും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ എപ്പോഴും സാർത്ഥകമാണ്. പുറത്ത് മഴയുണ്ട്, പോക്കുവെയിലിൽ ഒരു പോക്കുമഴ എന്ന് പറയുന്നത് പോലെ. എങ്കിൽ പോലും ഈ സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പോക്കുവെയിൽ എപ്പോഴും ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അതിഥി നമ്മളോടൊപ്പമുള്ളത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ
0: കാച്ചാണിയിൽ നിന്ന് നടരാജനാണ് സാറേ. നടരാജൻ സാർ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രജിത മാഡമാണ്. മാഡത്തോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം. രണ്ടുപേരും നമസ്കാരം സ്വീകരിക്കുന്നു. എന്നാലും രജിത മാഡത്തോട് പ്രത്യേക നമസ്കാരം പറയണമെന്നാണ് എന്റെ ആഗ്രഹം. അത് പറയണം, എന്നാലും പറയൂല.
2: ഇത് പുതിയ ആളാണ് അല്ലേ?
1: പുതിയ ആളാണ് നേരത്തെ പറയാനുള്ളത്.
2: അതെ, സാറാണ് സ്ഥിരം ഇതൊക്കെ കേൾക്കേണ്ടത്. അതുകൊണ്ട് സാറിന് പ്രത്യേക നമസ്കാരം. അതെ അതെ,
0: ഇത് കേട്ടോണ്ടിരിക്കായിരുന്നു. അതൊക്കെ പിന്നീട് വിശേഷം പറഞ്ഞിട്ട് രജിത മാഡത്തോട് വിശേഷം പറയണം. ഓക്കെ ഓക്കെ ഓക്കെ, പറയണം.
1: ശരിക്കും നിൽക്കാത്തൊരു പയ്യനാണ് ഞാൻ.
0: അതെ അതെ അതെ, പക്ഷെ 80 വയസ്സായെന്നേ ഉള്ളൂ, ആരും അറിയണ്ട.
1: സാറ് മറന്നില്ല?
0: ഞാൻ മറക്കൂല, പയ്യനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല.
1: അപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്ന ഒരു തമിഴ് പാട്ടാണ്, രാജാവിൻ പാർവൈരാണി പക്കം വ്യാപാരം.
0: പോട്ട്, അടുത്ത വരിയുടെ പോട്ട്.
1: അത് പിന്നീട് പാടാ സാറേ. അപ്പൊ ഈ സഹായി എന്ന് പറഞ്ഞാലേ,
2: സഹായി അല്ല സഖി, സഖി
1: സഖി സഖി എന്ന് പറഞ്ഞ വേറൊരു പാട്ടും കൂടെ ഞാൻ ഉദ്ദേശിച്ചു. എങ്ങനെ രവണൻ കാണ സഖി ഞാൻ വെറുമൊരു താമരന പാട്ടുകാരൻ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്.
2: പിന്നെ നല്ല പാട്ടുകാരനാണല്ലോ.
1: അപ്പം യഥാർത്ഥത്തിൽ പഴയ ആൾക്കാരാണെങ്കിലേ, ഒരു നേരത്തെ പറഞ്ഞല്ലോ, വസ്തു എഴുതുന്നത് പഴയ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. കാരണം മക്കളെ കാലം വരെ മക്കൾക്കും മക്കളെ കാലശേഷം നമുക്കും ഒന്നാണ് പറഞ്ഞിരുന്ന. അപ്പൊ ഒരിക്കലും അച്ഛനും അമ്മയും മരിക്കില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് രണ്ടാമത്തെ പ്രശ്നം, നമ്മളെ ഇവിടെ വഴക്കും വയ്യാതെ ഒന്നും ഇല്ലെങ്കിൽ പോലീസ് ഒക്കെ പട്ടിണിയിടുന്ന മരിക്കും.
2: അതെ അതെ, അതിന് വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ചിലത് ഇട്ട് കൊടുക്കണം അല്ലേ.
1: അവർക്ക് ജീവിക്കാം.
2: അതെ അതെ, പോലീസിന് പണി ഉണ്ടാക്കി കൊടുക്കണം അല്ലേ.
0: ഇതിന്റെ ദുസ്സൂചന എന്തെന്ന് മനസ്സിലായോ? അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നോണ്ടാണ് സഖിയൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. വേണ്ട കേട്ടാ കച്ചവടം.
1: എനിക്ക് ഈ കണ്ണോടുകൂടി നമ്മളിപ്പോ ഇരട്ടി ആരോഗ്യം ഉള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. പ്രായം ഉണ്ടെങ്കിൽ
2: റേഡിയോ ഉള്ളത് കൊണ്ടാണോ?
1: റേഡിയോ എന്ന് പറയാം, ഒന്നും രണ്ടും കൂടെ ഉണ്ട്, പിന്നെ കാച്ചാണിയിൽ ഒരെണ്ണമുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ, കാരണം ഇതിനിടയ്ക്ക് രണ്ട് റേഡിയോ കേൾക്കാതെ വന്നിരുന്നു ഒരു സമയത്ത്.
0: അത് ഇന്നലെയും പിന്നെ ഞാൻ ഒരല്പ പണി വന്നത് കൊണ്ടാണ്, സദയം ക്ഷമിക്കണം.
1: ഇന്നിപ്പോ പനി വന്നതുകൊണ്ടാ?
0: പണി പണി കുറച്ച് വർക്ക്. റേഡിയോയ്ക്കും പനി വരും, റേഡിയോയ്ക്കും കുറച്ച് പനിയും ജലദോഷമൊക്കെ വരും.
2: പക്ഷെ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നവർക്ക് അല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? അതെ അതെ അതെ അതെ അതെ, നമ്മളിങ്ങനെ കാത്തിരിക്കുവല്ലേ കേൾക്കാനായിട്ടല്ലേ.
1: അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ ഒരു ജീവിച്ചൊരു പാർട്ടിയാണ് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരുപാട് എനിക്ക് ഒന്നും പറയാനും ഇല്ല.
0: പറയാ,
2: ഈ ഇത്രയും നേരം കേട്ടതിനകത്തു നിന്ന് എന്താ പിന്നെ എന്തോ ഒരു അഭിപ്രായം പറയാനായിട്ടുള്ളത്?
1: ഈ പറഞ്ഞ മേഡം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എല്ലാരും സന്തോഷമായിട്ട് ജീവിച്ചു പോയാലേ അതേപോലെ വേറൊരു ജീവിതം ഇല്ല. ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും ഒരേ മനസ്സിൽ ജീവിച്ചു, അവിടെ ഒരു പ്രശ്നമില്ല.
2: അതെ,
1: അപ്പൊ മിക്കവാറും അത് കുറവായിരിക്കും അങ്ങനെ വരെ.
2: ഈ ഒരേ മനസ്സോടെയൊക്കെ ജീവിക്കാനായിട്ട് പ്രയാസമായിരിക്കും. പക്ഷെ നമുക്ക് ഒരേ മനസ്സിലേക്ക്, ഒരേ മനസ്സെന്നുള്ളതിനെക്കാട്ടിലും ഈ രണ്ട് വ്യക്തികളല്ലേ, രണ്ട് ആൾക്കാരല്ലേ, അവർക്ക് അഭിപ്രായങ്ങളും അവരുടെ ജീവിച്ചു വന്ന സാഹചര്യവും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഒരാൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത്, അപ്പം ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റയാൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അത് എന്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാനും ഒക്കെ പറ്റുവാണെങ്കിൽ, ഒരു പരസ്പരം ഒരു മനസ്സിലാക്കൽ അല്ലേ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.
1: അതാണ് ഏറ്റവും നല്ലത്. കാരണം
2: അതെ,
1: അത് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ആലോചിക്കാനുള്ള സമയം കിട്ടും.
2: അതെ അതെ, എന്തായാലും ഒരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും, അതാണ് പ്രശ്നം. അതാണ്,
1: എന്തെങ്കിലും വന്നതിന് ശേഷമായിരിക്കും പിന്നെ ആലോചിക്കണം.
2: അതെ അതെ അതെ അതെ, അത് ചിലപ്പോ അടിയായിരിക്കും അല്ലേ.
1: പിന്നെ ഒരുമിച്ച് ഒരുപാട് പാടാണ്.
2: അപ്പൊ ഈ അടിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് തീർക്കണം.
1: തീർക്കത്തക്ക കാര്യങ്ങളെ കാണൂ.
2: അതെ അതെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും.
1: ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ അധ്യാപകരെല്ലാം ജോലി ചെയ്തിട്ട് വീട്ടിൽ കൊടുക്കാതെ കൊണ്ടിടന്ന് കളിച്ച് കളയുമ്പോ അവര് വീട്ടിൽ വരുമ്പോ അപ്പൊ ചിലപ്പം ഒന്ന് വായിക്കാനും പിന്നെ കാര്യത്തിനെ കൊണ്ട് ചിലപ്പോ തന്നെ വിഷമങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും.
2: അതെ അതെ,
1: അത് പറയുന്നത് കാര്യമായിരിക്കുമെന്നും നമുക്ക് തോന്നിയാലേ പ്രശ്നം മാറും. അതിനുള്ള നേരമൊന്നും കിട്ടില്ല. ഇപ്പൊ
2: കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും, അപ്പൊ അടിക്കും. അപ്പൊ കുറ്റപ്പെടുത്താതെ ഇത് കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാവണം അല്ലേ. അതെ അതെ അതെ,
1: അപ്പൊ ഇത് കണ്ട് നമ്മളെ മക്കളും നല്ല ലെവലിൽ വരണമെങ്കിലും നമ്മള് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെ ജീവിക്കണം മനസ്സിലാക്കി.
2: അതെ,
1: മക്കളും കഴിയുന്നത്.
2: അതെ അതെ അതെ അതെ, അവർക്ക് നമ്മള് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അതാണ്, അതാണ്. അല്ലാതെ കണ്ടു വളരുന്ന മക്കൾക്കും അവരുടെയും ജീവിതം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള തരത്തിലേക്ക് അവരും വിചാരിക്കും, അവരുടെയും ജീവിതം പോകും, അവിടെയാണ് പ്രശ്നം വരുന്നത്.
1: എന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ നന്നാവാൻ ചിലരുടെ പറഞ്ഞാൽ ചിലർ കേൾക്കൂല, എന്നാ ചിലർ നശിക്കാൻ പറഞ്ഞാലും കേൾക്കൂല.
3: അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഞാൻ
2: കേട്ടിട്ടുണ്ട്.
3: ഉണ്ടാക്കിയ ചൊല്ലാണ്
1: അങ്ങനെ
2: അനുഭവത്തിൽ നിന്നുണ്ടാക്കിയ ചൊല്ലാണല്ലേ.
1: ഒരു സന്ദർഭത്തിൽ ഞാന് ഭയങ്കര മഴ, മഴ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഇപ്പൊ ഉരുളുപൊട്ടും പോലെയാണ്. അത്തരം മഴയുള്ള ഒരു സീസണിൽ മേലൊരു ടാർപ്പാളം കെട്ടി 40 അടി താഴ്ചയുള്ള ഒരു കിണറ്റിൽ ഞാൻ വേറൊരാളും കൂടെ പണിയിട്ടുണ്ടിരുന്നു. അന്ന് ആർക്കും ആ പ്രദേശത്ത് പണിയില്ല, കാരണം അടവിട്ട് മഴയാണ്. ഇത്രയും താഴ്ചയിൽ ഞാന് അന്ന് നമ്മളെ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് കൊണ്ട് കൊടുക്കുമ്പോ തന്നെ വീട്ടുകാരും എന്ത് തന്നോട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ല. അപ്പൊ നമ്മള് ദാരിദ്ര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ജീവിച്ചു പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല.
2: അതെ അതെ അതെ അതെ, മനസ്സിലാക്കൽ എന്ന് പറയുന്ന ആ വാക്കാണ് ഏറ്റവും പ്രധാനം അല്ലേ.
3: അപ്പൊ ഒരുപാട് വർത്തമാനങ്ങളായി, വിശേഷങ്ങളായി, സമയമൊക്കെ ഏതാണ്ട് അവസാനിക്കാൻ പോവാണ്, നമുക്ക് പാട്ടിലോട്ട് പോയാലോ.
1: രണ്ടുപേരി പാടിട്ട് ഒരു ചെറിയ പാട്ട്.
3: പിന്നെന്ത്, മാഡത്തിന് വേണ്ടി ആയിക്കോട്ടെ.
1: ഒഴിയാ ചോറ് വെച്ച് കൊക്കുല കരിയും വെച്ച് വയയിലയിൽ വിളമ്പിയതോർമ്മയുണ്ട്. കൊടുമൊഴി മുല്ലടി കുന്നമ്മളോടി കുപ്പായം കേറി.

0: கோயவோர்மையுண்டு இனக்கோர்மையுண்டு மானத்தார அணியுடைய கதகள் மேம்பறைய வாஞ்சவற்றின் நீ மயங்கிய கோர்மையுண்டு இனக்கோர்மையுண்டு மற்ற தூண்டனலும் குசுகிளி விடும் அத்தனம்மையாய் கவிழ்ந்த கோர்மையுண்டு ஓகே
1: ഓക്കേ ഇത് സിനിമ പാട്ടാണോ?
0: ഇത് സിനിമ പാട്ടില്ല, ഇത് നമ്മളൊരു പാട്ടാണ്.
1: ഓ ശരി, കൊള്ളാം, നല്ല പാട്ട് കേട്ടോ.
2: നമ്മളൊരു പാട്ടെന്ന് വെച്ചാൽ രചന, രചന സംവിധാനം ആലാപനം നടേശൻ
1: നടരാജൻ
2: എന്ന് പറയുന്നു.
0: എന്തെങ്കിലും പറഞ്ഞിട്ട് പോണല്ലേ നല്ലത്,
2: പിന്നെ അതല്ലേ നമ്മളും പറയണേ.
0: അപ്പൊ അതുകൊണ്ടാണ് സാറേ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടുപേർക്കും നമസ്കാരമുണ്ട്.
1: നമസ്കാരം.
2: പാട്ടിലോട്ട് പോവേ.
0: ഓക്കെ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പൂക്കുവയലിന് തിരശ്ശീല വീഴുവാൻ സമയമായിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ്. സഖി എന്ന സംഘടനയെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാ ശ്രോതാക്കളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കേണ്ട ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്നതേക്കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും മേഡം, അത് അവസാനിക്കുന്നതിന് മുമ്പ് സഖി ഏത് ഗ്രാമതലങ്ങളിൽ, അതോ ഇത് കേരളമെമ്പാടും പ്രവർത്തിക്കുന്നതാണോ അതോ നഗരത്തിൽ മാത്രം നിൽക്കുക, അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടെ, എങ്ങനെയാണ് സഖിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക, അതിന് പ്രത്യേകമായൊരു ഫോൺ നമ്പറുണ്ടോ എന്നൊക്കെ കൂടെ ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും ശ്രോതാക്കൾക്ക്.
1: സഖിക്ക് ആകെ ഒരു ഓഫീസ് മാത്രമാണുള്ളത്, തിരുവനന്തപുരത്ത് വഞ്ചൂര് മാതൃഭൂമിയുടെ അടുത്തുള്ള ഓഫീസ്. ഞങ്ങൾ കേരളം മൊത്തം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് അവിടങ്ങളിലുള്ള മറ്റ് സംഘടനകൾ വഴിയാണ് ആ പ്രവർത്തനം നടത്തുന്നത്. സഖിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് എപ്പോൾ എന്ത് കാര്യത്തിനും സഖിയുടെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെടാം. അത് എവിടെയാണ് കിട്ടുന്നത്, ഞങ്ങളായിട്ട് കൊടുക്കാത്തൊരു ഒരു സർവീസാണെങ്കിൽ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. ഈ സഖി എന്നുള്ള പേര് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാക്കിയേക്കാം, കാരണം കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റ് സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇതൊരു എൻ ജി ഒ ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു ലാൻഡ് ലൈൻ നമ്പർ കൃത്യമായിട്ട് ഇപ്പോൾ തരാനില്ല. എൻ്റെ ഫോൺ നമ്പർ 9446274988 എന്ന നമ്പറാണ്.
2: അതിൽ
1: 9446274988 ഈ നമ്പറാണ്. അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വിളിക്കാം. എന്നിട്ട് സഖിയിൽ എന്താണോ അവർക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാമെന്നുള്ളതാണ്. പിന്നെ വേറെ മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സും സഖിയിലെ സ്റ്റാഫും ഒക്കെ ഉണ്ട്, അവരുമായിട്ടും കണക്ട് ചെയ്ത് തരാൻ പറ്റും. സ്ത്രീകൾക്ക് എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക്, അതായത് നേരിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ചുരുക്കമാണ്. പ്രത്യേകിച്ചും ഒരു നല്ല വക്കീൽ ആരാണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല വക്കീൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സജസ്റ്റ് ചെയ്യാം. പക്ഷേ കെൽസയും ഡെൽസയും ഒക്കെ നമുക്കുണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റിയുണ്ട്. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ സർവീസുകളുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പം മിത്ര 181 എന്ന് പറയുന്ന നമ്പറുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോം ആണെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പം എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിന് താഴെയുള്ള പിന്നെ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തായിട്ടുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നേരിട്ടുള്ള ഒരു ഇത് പറ്റുള്ളൂ. പക്ഷേ ഈ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് കണക്ട് ചെയ്ത് കൊടുക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, സ്ത്രീകൾക്ക് ഒരു മെൻറ്റർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് സഖി എന്ന വനിതാ സംഘടന. അതിൻ്റെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ പ്രിയ സ്നേഹിത രജിതയോടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്, പാട്ടുകൾ ചോദിച്ചത്. എത്രയെത്ര വിശേഷങ്ങൾ നമുക്കിതിനിടയിൽ പറഞ്ഞു പോകാൻ സാധിച്ചു, അതിലൂടെയൊക്കെയുള്ള വളരെ സന്തോഷം. എല്ലാ ശ്രോതാക്കളുടെ പേരിലുമുള്ള സന്തോഷവും സ്നേഹവും രജിത മേഡത്തോട് അറിയിക്കുന്നു. മേഡം,
1: താങ്ക് യു.
2: ഇനി നമുക്ക് ശ്രീ നടരാജൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. ഒരുപക്ഷെ തമിഴിലെ വയലാർ രാമവർമ്മ എന്ന് വിളിക്കാവുന്ന വാലിയുടെ രചനയിൽ 1966 അൻപേവ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്, പിന്നെ എന്താണ് MS വിശ്വനാഥൻ സംഗീതം നിർവഹിച്ച് TM സുന്ദർരാജനും പി സുശീലയും ചേർന്ന് ആലപിച്ച എക്കാലത്തും ഹരിതസുന്ദരമായി എന്ന് തന്നെ പറയാവുന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ രജിതയാണ്. ഒപ്പം പ്രിയപ്പെട്ട സ്വന്തം മധുജൻ. നന്ദി, നമസ്തേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

കൃഷിയിടങ്ങളിൽ കളകൾ കയറാതെ സംരക്ഷിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ചിന്തയും. ചിന്തകൾ കാടുകയറിയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: പനി വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ ആശങ്ക വേണ്ട. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്കും ഏത് സമയത്തും പിടിപെടാവുന്ന ഒന്നാണ് പനി. സാധാരണ നിലയിൽ നിന്നും ശരീരോഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയാണിത്. പനി ഒരു രോഗമാണ് എന്ന തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. ശരീരോഷ്മാവ് കൂടുന്നത് ആന്തരികമായ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണം മാത്രമാണ്. ഉദാഹരണത്തിന്, ഉള്ളിൽ അണുബാധയുണ്ടെങ്കിൽ ശരീരോഷ്മാവ് കൂടി പനിയുടെ രൂപത്തിൽ ഒരു ലക്ഷണമായി പുറത്തു കാണിക്കുന്നു. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവ മുഖേനയുള്ള അണുബാധ, ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾ, അർബുദം തുടങ്ങിയവയെല്ലാം പനിയുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ്. തീവ്രമായ പനി, ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പനി, ആവർത്തിച്ചു വരുന്ന പനി എന്നിങ്ങനെ പനികൾ പലവിധമാണ്. ജലദോഷം, ന്യൂമോണിയ, മണ്ണൻ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കൊപ്പം കാണുന്ന തീവ്രമായ പനി ചുരുങ്ങിയ കാലയളവിൽ വന്നുപോകുന്നതാണ്. ക്ഷയരോഗങ്ങൾക്കൊപ്പം വരുന്ന പനി ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പനിക്ക് ഉദാഹരണമാണ്. മലേറിയ പോലെയുള്ള രോഗങ്ങൾക്കൊപ്പമാണ് ഇടവിട്ട് ആവർത്തിക്കുന്ന പനി കണ്ടുവരുന്നത്. പനിയുള്ളപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂടുന്നു. ഈ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ശരീരോഷ്മാവ് വർദ്ധിക്കുകയും പനിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് 7 മുതൽ 7.2 വരെ ഉയരുമ്പോൾ ശരീരോഷ്മാവ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയരുന്നു. ശരീരോഷ്മാവ് കൂടുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കും കൂടുന്നു. ഗ്ലൈക്കോജൻ ശേഖരിക്കുന്നത് കുറയുന്നു. മാംസ്യം അഥവാ പ്രോട്ടീന്റെ വിഘടനം ദ്രുതഗതിയിലാകുന്നു. തത്ഫലമായി കൂടുതൽ നൈട്രജൻ അവശേഷിക്കുകയും ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തെ കൂട്ടുകയും ചെയ്യുന്നു. പനിയുള്ളപ്പോൾ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ധാരാളം ജലവും ഇലക്ട്രോലൈറ്റുകളായ സോഡിയം, പൊട്ടാസ്യം എന്നിവയും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂടുന്നതിനാൽ ശരീരപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നു. അതിനാൽ സാധാരണയിൽ നിന്നും 50% അധിക കലോറി ഈ സമയത്ത് ലഭ്യമാകുന്ന വിധത്തിൽ ഭക്ഷണ ക്രമീകരണം നടത്തണം. എന്നാൽ പനിയുള്ളപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് പലരും ചെയ്യാറ്. കൂടുതൽ കഴിച്ചാൽ ദഹനക്കേടുണ്ടാകുമെന്ന ധാരണയും ചിലർക്കെങ്കിലും ഉണ്ട്. എന്നാൽ കൂടുതൽ ഊർജം ആവശ്യമായി വരുന്ന സമയമാണ് ഇതെന്ന് ഓർമ്മിക്കുക. ഓക്കാനം, ഛർദി മുതലായവയുള്ളപ്പോൾ ധാന്യങ്ങൾ കൂടുതലടങ്ങിയ ദ്രവരൂപത്തിലുള്ള ഭക്ഷണമോ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയോ നൽകാം. ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പനിയുള്ളപ്പോൾ 100 ഗ്രാം മാംസ്യം അഥവാ പ്രോട്ടീൻ അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഴച്ചാറുകൾ, പ്രോട്ടീൻ പാനീയങ്ങൾ, സൂപ്പ് മുതലായവ അധിക പ്രോട്ടീൻ കിട്ടുന്നതിനായി തിരഞ്ഞെടുക്കാം. ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ കൊഴുപ്പ് അധികം ഉൾപ്പെടുത്താതിരിക്കുക. ഉപ്പ് ചേർത്ത ജ്യൂസുകളും സൂപ്പും കുടിക്കുന്നത് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അഭാവം കുറയ്ക്കാൻ സഹായിക്കും. വിറ്റാമിൻ എയും അസ്കോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ സിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ഇതൊക്കെ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരുവാൻ സഹായിക്കുന്നു. തെറ്റിദ്ധാരണകൾക്കെല്ലാം വിരാമമിട്ട് ഭക്ഷണ ക്രമീകരണത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ പനിയിൽ നിന്നും എത്രയും വേഗം തിരികെ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഏകദേശം 3500 കിലോ കാലറി ഊർജവും 100 ഗ്രാം പ്രോട്ടീനും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളവും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കുക. വേവിച്ച മത്സ്യം, ഇറച്ചി, പഴച്ചാറുകൾ, നേർപ്പിച്ച പരിപ്പുകൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്കൊപ്പം ഉചിതമായ ഭക്ഷണ ക്രമീകരണം കൂടിയുണ്ടെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ കാലതാമസം ഉണ്ടാകില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും

0: വ്യവഹാരങ്ങളിലും കൂടുതലും സിനിമയിലും ഉപയോഗിച്ചു കാണുന്ന ഒരു വാക്കാണ് അമിക്കസ് ക്യൂറി. പറയാൻ പെട്ടെന്ന് വഴങ്ങാത്ത പോലെയാണ്. ഇതെന്താണെന്നറിയാനും അമിക്കസ് ക്യൂറി ഒരു ലാറ്റിൻ പദമാണ്. കോടതിയുടെ സുഹൃത്ത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഒരു വ്യവഹാരത്തിൽ തീരുമാനമെടുക്കുന്നതിന് സഹായകരമായ വിവരങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയെയോ സംഘത്തെയോ സ്ഥാപനത്തെയോ അമിക്കസ് ക്യൂറിയായി പരിഗണിക്കും. എന്നാൽ ഈ വ്യക്തിയോ സംഘമോ സ്ഥാപനമോ വ്യവഹാരത്തിൽ കക്ഷിയാവാൻ പാടുള്ളതല്ല എന്ന് വ്യവസ്ഥയുമുണ്ട്. എന്നാൽ അമിക്കസ് ക്യൂറി നൽകുന്ന വിവരങ്ങൾ പരിഗണിക്കണോ വേണ്ടയോ എന്നത് കോടതിയുടെ വിവേചനാധികാരത്തിലാണ്. 1605-1615 കാലഘട്ടത്തിലാണ് ഈ പദം രൂപപ്പെട്ടു വന്നത് എന്നത് ചരിത്രം. നിഷ്പക്ഷമായി നിയമം വിശദീകരിച്ച് കോടതിയെ സഹായിക്കുക എന്നതാണ് അമിക്കസ് ക്യൂറിയുടെ പ്രധാന ലക്ഷ്യം. ഒരു കക്ഷിക്ക് പ്രാതിനിധ്യമില്ലെങ്കിൽ ആ കക്ഷിക്ക് വേണ്ടി നിയമപരമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അമിക്കസ് ക്യൂറിക്ക് കഴിയും. ഈ അടുത്ത കാലത്ത് അമിക്കസ് ക്യൂറിയെക്കുറിച്ച് നമ്മൾ കേട്ട വാർത്ത ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പുനരന്വേഷണം വേണ്ടെന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയെ അറിയിച്ചു. ഗോഡ്സെ അല്ലാതെ മറ്റൊരാൾ ഉതിർത്ത വെടിയേറ്റാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന് ചിലർ വാദിച്ചിരുന്നു. ഗാന്ധിജിയുടെ ശരീരത്തിൽ 4 വെടിയുണ്ടകൾ ഏറ്റെങ്കിലും 4-ാമത്തേത് ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് അല്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വിചാരണ കോടതിയുടെ 4000 പേജുള്ള രേഖകളും 1969 ജീവൻലാൽ കപൂർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പരിശോധിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂറി വ്യക്തമാക്കി. ഈ വാർത്ത നമ്മൾ വായിച്ചിരുന്നു. നിഷ്പക്ഷതയാണ് അമിക്കസ് ക്യൂറിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അത് നീതിയുടെയും ന്യായത്തിന്റെയും കരുത്തുറ്റ നെടുന്തൂണുമായിരിക്കുന്നു.
1: നീതിയും ന്യായവും അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറക്കിടയിൽ ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുകയും സാധാരണവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മയക്കുമരുന്നാണ് MDMA അഥവാ എക്സ്റ്റസി. പാർട്ടികളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇത് അത്യാവശ്യമാണെന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വ്യാപകമായി നടക്കുന്നുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ഡ്രഗ് ഒട്ടും ദോഷകരമല്ലെന്ന ചിന്ത പൂർണ്ണമായും തെറ്റാണെന്ന് ആധുനിക മെഡിക്കൽ ശാസ്ത്രം തെളിയിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിന്റെ രാസഘടനയെ തകിടം മറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അതിമാരകമായ ഒരു മരുന്നാണിത്. MDMA ശരീരത്തിലെത്തുന്നതോടെ സന്തോഷം, മൂഡ്, ഉറക്കം എന്നിവയെ നിയന്ത്രിക്കുന്ന സെററ്റോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തലച്ചോറ് ഒന്നിച്ചമിതമായി പുറന്തള്ളുന്നു. ഇത് ഉപയോക്താവിന് താൽക്കാലികമായി വലിയൊരു ഊർജവും അമിതമായ ആനന്ദവും എല്ലാവരോടും അളവറ്റ സ്നേഹവും തോന്നാൻ കാരണമാകും. പല പ്രശസ്തരും കലാകാരന്മാരും തങ്ങളുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനും ഈ താൽക്കാലിക ഉന്മേഷം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ കൃത്രിമ ഹൈ അവസാനിക്കുന്നതോടെയാണ് ഇതിന്റെ യഥാർത്ഥ ദുരന്തം ആരംഭിക്കുന്നത്. ഒരു തവണത്തെ ഉപയോഗം കൊണ്ടുപോലും തലച്ചോറിലെ സെററ്റോണിന്റെ സ്വാഭാവിക സംഭരണത്തെ ഇത് പൂർണ്ണമായും ശൂന്യമാക്കുന്നു. കഞ്ചാവ് പോലെയുള്ള പ്രകൃതിദത്ത ലഹരികളിൽ നിന്നും വ്യത്യസ്തമായി MDMA ഒരു കെമിക്കലായതുകൊണ്ട് തന്നെ ലഹരി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തകർച്ച കഠിനമായിരിക്കും. ഇത് വ്യക്തികളെ കടുത്ത വിഷാദം, ഭയാനകമായ ആകുലതകൾ, പെട്ടെന്നുള്ള ദേഷ്യം, ഓർമ്മക്കുറവ്, കടുത്ത മാനസിക അസ്ഥിരത എന്നിവയിലേക്ക് തള്ളിവിടുന്നു. തുടർച്ചയായ ഉപയോഗം തലച്ചോറിലെ സെററ്റോണിൻ ഉത്പാദിപ്പിക്കുന്ന നാഡീകോശങ്ങളെ ശാശ്വതമായി നശിപ്പിക്കും. ഈ നാശം പലപ്പോഴും പൂർണ്ണസ്ഥിതിയിലാക്കാൻ ഒട്ടും സാധ്യമാകാത്ത ഒന്നാണ്. പാർട്ടിയിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു എളുപ്പവഴിയായി കണ്ട് ഇതിലേക്ക് എടുത്തുചാടുന്ന പലരും പിന്നീട് കടുത്ത മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ജീവിതത്തിന്റെ താളം തെറ്റി സമൂഹത്തിനും കുടുംബത്തിനും വലിയൊരു ഭാരമായി മാറുകയും ചെയ്യുന്നു. താൽക്കാലികമായി ലഭിക്കുന്ന കുറച്ച് മണിക്കൂറുകളിലെ കൃത്രിമ ആനന്ദത്തിനായി ജീവിതാവസാനം വരെയുള്ള മാനസികാരോഗ്യവും ബുദ്ധിശക്തിയും പണയം വയ്ക്കുന്ന ഈ പ്രവണത അതീവ അപകടകരമാണ്. MDMA പോലുള്ള മാരകമരുന്നുകളെ സാധാരണവൽക്കരിക്കുന്ന സമൂഹത്തിന്റെ ചിന്താഗതി മാറേണ്ടത് തലമുറകളുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല. കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല. കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടർല ഐസ്ക്രീം.

0: പ്രബോധന ചിന്ത.
1: കൊടുക്കുന്നതിന്റെയും പങ്കിടുന്നതിന്റെയും മഹാത്മ്യം. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അർഹതൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേട്ടു. ഭിക്ഷുക്കളെ, കൊടുക്കുന്നതിന്റെയും പങ്കിടുന്നതിന്റെയും ഫലത്തെപ്പറ്റി എനിക്കറിവുള്ളതുപോലെ മറ്റുള്ളവർക്ക് അറിവുണ്ടെങ്കിൽ അവർ കൊടുക്കാതെ ഉണ്ണുകയില്ല. കൊടുക്കുന്നതിൽ നിന്ന് തങ്ങളെ തടയാൻ അല്പതരത്തിനെ അനുവദിക്കുകയില്ല. അതിന്റെ കളങ്കത്തിന് മനസ്സിൽ ഇടം നൽകുകയില്ല. തങ്ങൾക്ക് ആകെയുള്ള ഉരുളയാണെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അത് അവരുമായി പങ്കുവയ്ക്കാതെ അവർ തനിയെ ഉണ്ണുകയില്ല. പക്ഷേ ഭിക്ഷുക്കളെ, കൊടുക്കുന്നതിന്റെയും പങ്കിടുന്നതിന്റെയും മഹാത്മ്യം പലർക്കും എന്നെ പോലെ അറിയാത്തതിനാൽ അവർ കൊടുക്കാതെ ഉണ്ണുന്നു. അല്പത്വം അവരെ അലട്ടുന്നു. അല്പത്തത്തിന്റെ കറ അവരുടെ മനസ്സിൽ പുരളുന്നു. ദാനത്തിന്റെ ഫലങ്ങൾ എത്ര മഹത്താണെന്ന് മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത് അറിവുണ്ടെങ്കിൽ ജനം സന്തോഷത്തോടുകൂടി ദാനങ്ങൾ ചെയ്യും. പിശുക്കിന്റെ കറ മനസ്സിൽ പുരളാൻ അനുവദിക്കില്ല. മഹാഫലങ്ങൾ വിളയുംപടി ദാനങ്ങൾ ആര്യന്മാരായവർക്ക് ചെയ്യും. അർഹിക്കുന്നവർക്ക് ആവശ്യമനുസരിച്ച് അന്നദാനം ചെയ്ത് സജ്ജനങ്ങൾ സ്വർഗം പോകുന്നു. അവർ അവിടെ മോദം കൊള്ളുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 8 തട്ടകത്തിലാണ്. 1822 ജൂലൈ 8 ഇംഗ്ലീഷ് കാവ്യസാഹിത്യത്തിലെ റൊമാൻറ്റിക് പ്രോദ്ഘാടകരിൽ പ്രമുഖനായ ഷെല്ലിയുടെ ജീവിതം ഒരു ഉല്ലാസയാത്രയ്ക്കിടയിൽ മെഡിറ്ററേനിയൻ കടൽ തിരമാലകൾ ദേ കവർന്നെടുത്തിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം മൊണാലി താക്കൂർ പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കിഷോരി അമോൺകർ ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സന്ധ്യരാഗങ്ങളിൽ ഇനി അനുരാധ ശ്രീറാം പാടുന്നു.

0: മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ അഗാധമായ ഇരുട്ടുമായി രാത്രി എത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സ്വർണലത ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ എം എസ് സി എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണം 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മല ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടവനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3-ാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം 17 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
6: കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശാന്തിരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു.
1: സന്ധ്യരാഗങ്ങളിൽ ഇനി കവിതാ സേത് ആലപിച്ച ഗാനം.

0: സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറഞ്ഞിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി മൊണാലി താക്കൂർ പാടിയ ഗാനം കേൾക്കാം.

0: നിയോൺ പ്രഭകൾ മിന്നുന്നു, ഗോവണികൾ നീളുന്നു, കാലത്തിന്റെ മന്ത്രങ്ങളിൽ മാറ്റുളികൾ മായുന്നു, മരതക ശോഭ വായുവിൽ തങ്ങി നിൽക്കുന്നു, നീലക്കല്ലിൻ നിറമായി അത് ദുഃഖത്തെ അലിയിക്കുന്നു, പകൽ പിൻവാങ്ങുന്ന അതിരുകൾ മൃദുവാകുന്നു, തിരമാലകൾ താഴ്ന്ന ഈണം മൂളുന്നു, നിശബ്ദത പോലും സംഗീതമാകുന്ന മുഹൂർത്തം പച്ച നീലയായി മാറുന്നു, നിഴലുകൾ നീളുന്നു, ഭൂമിയെ മഞ്ഞുനൂലുകൾ ബന്ധിപ്പിക്കുന്നു, നിശബ്ദമായ ഒരു വജ്രപ്പുതപ്പ്, മരങ്ങളുടെ ശ്വാസത്തിലൂടെ ഒഴുകിപ്പടരുന്ന ഹരിതാഭ, മറന്നുപോയ കനവുകൾ പോലെ മൃദുവായ മഞ്ഞ് കല്ലുകൾക്കും വേരുകൾക്കും മീതെ അലയുന്നു, അതിന്റെ നിശബ്ദത രാത്രിയുടെ നെഞ്ചിലമരുന്നു, അമർത്തിവെച്ചൊരു കൈപ്പത്തി പോലെ എത്രമേൽ മൃദുലം, കാറ്റ് മൊട്ടച്ചിക്കുന്നിന്റെ ചെരുവുകളെ തേടിപ്പോകുന്നു, നിഴലുകളെ തന്റെ മടക്കുകളിലേക്ക് വലിച്ചടുക്കി ആകാശത്തിന്റെ അസ്ഥികളിലേക്ക് ചന്ദ്രനെ തുന്നിച്ചേർക്കുന്നു, ഇലകൾ പൊഴിഞ്ഞ ചില്ലകൾ നീളുന്നു, അകലെയുള്ളൊരു സൂര്യനെ പിടിച്ചെടുക്കാനെന്നോണം വെളുത്ത വിളറിപ്പോയ അവയുടെ വിരലുകൾ ഇരുണ്ട വായുവിൽ തണുത്ത ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നു, താഴെ പുഴ ഉറങ്ങാൻ തുടങ്ങുന്നു, മന്ദഗതിയിലായ സ്പന്ദനത്തോടെ താഴ്വര അതിനെ നീണ്ടൊരു നെടിവീർപ്പാൽ താരാട്ടുപാടുവാൻ തുടങ്ങുന്നു, ഋതുക്കൾക്കിടയിലെ ഇടവേളകളിൽ സന്ധ്യ തങ്ങി നിൽക്കുന്നു, ലോലമായ നിശബ്ദത.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഒരു ബുദ്ധഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും ജനിക്കുമ്പോഴേ ഇംഗ്ലീഷ് പറയാറില്ല. ഫ്രാൻസിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഫ്രഞ്ചോ ഡൽഹിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹിന്ദിയോ കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മലയാളമോ പറയാറില്ല. അവർ ഭാഷ പഠിക്കുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞും സങ്കുചിത ജാതിമത വർണ്ണവർഗ ചിന്തയോടെ ജനിക്കുന്നില്ല. ദയവായി അവരെ അത് പഠിപ്പിക്കാതിരിക്കുക. അവർ സ്വതന്ത്രരായി വളരട്ടെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. എല്ലാ ശ്രോതാക്കൾക്കും അറിയാം, പ്രത്യേക പോക്കുവയിൽ ഈ ഒരു സ്നേഹിതയായിട്ടോ അല്ലെങ്കിൽ സ്നേഹിതനുമായിട്ടോ അതല്ലെങ്കിൽ ഒരു അതിഥിയുമായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രത്യേക പോക്കുവയിൽ എല്ലാ ദിവസവും സാർത്ഥകമാക്കുന്നത്. പാട്ടും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളുമായി സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രത്യേക പോക്കുവയിൽ. ഞാൻ രാവിലെ മുതൽ എല്ലാ ബുധനാഴ്ചയും പോലെ ആരാണ് ഇന്നത്തെ അതിഥി എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ പ്രിയ സ്നേഹിതയായി നമ്മളോടൊപ്പമുള്ളത് സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ രജിത മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സന്തോഷം, സ്വാഗതം മാഡം. ഈ പ്രത്യേക പോക്കുവയിൽ വളരെ ജനകീയമായ, സാധാരണ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കേൾക്കുന്ന ഒരു പരിപാടിയാണ് സഖി എന്ന സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയും എന്ന രീതിയിൽ, പ്രത്യേകിച്ചൊരു എന്താണ് വിശിഷ്ട സ്നേഹിത എന്ന രീതിയിൽ ഈ പ്രത്യേക

0: അജയൻ. ആ പറയൂ അജയൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നാലും
1: എവിടുന്നാണ് എന്ന് പറഞ്ഞില്ല, എവിടെയാണ് എവിടുന്നാണെന്ന് പറഞ്ഞില്ല. കുറ്റിച്ചൽ എന്ന് പറയുന്നത് വെള്ളനാടിനും അരനാടിനും ഒക്കെ അടുത്ത സ്ഥലമാണ്.
0: അതെ അതെ, ഒരു കാടിന്റെ ഓരത്താണ് അല്ലേ? എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ പറയൂ. മഴയാണ് അല്ലേ? അപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ സമയത്ത് നേരം, ഈ മഴയും പണിയൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോ? എന്തൊക്കെ പണിക്ക് പോകാറുണ്ട്? അപ്പൊ നല്ല പണിയാണ്, പണിയുള്ളപ്പോ നല്ല പണിയുണ്ട് അല്ലേ? അതെ അതെ. ഇടയ്ക്ക് വിളിക്കാറുണ്ടോ കരുണ സായിലേക്ക്, റേഡിയോയിലേക്ക്?
2: അതെല്ലാവരുടെയും
1: പരാതിയാണ്, വിളിച്ചാ കിട്ടില്ല, വിളിച്ചാ കിട്ടില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറയൂ.
2: വീട്ടില് ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്.
0: ഓ ശരി. സാധാരണ കരുണ സായിലേക്ക് വിളിക്കുന്നത് എന്തിനാണ്? പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാണോ?
1: എന്നാലും കരുണ സായി റേഡിയോ പാട്ട് മാത്രമേ കേൾപ്പിക്കൂ എന്ന് പറയരുത്, അത് നമുക്ക് വിഷമമുണ്ടാവും. എല്ലാമില്ലേ, എല്ലാം ഉണ്ട്.
0: അമ്മയ്ക്ക് എന്ത് പ്രായമുണ്ട്? അമ്മ പണിക്കൊക്കെ പോകുന്ന ആളാണോ? അപ്പൊ അമ്മയും പാട്ടൊക്കെ കേൾക്കുവോ? അടുത്തുണ്ടല്ലേ.
1: ഒന്ന് അമ്മയ്ക്ക് സംസാരിക്കണേ കൊടുക്ക്.
3: ഹലോ.
0: ആ പറയൂ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എനിക്ക് സുഖം തന്നെ, സുഖം തന്നെ. ആ പിന്നെ നിങ്ങളൊക്കെ ഊണ് കഴിച്ചില്ലേ? കഴിച്ചു. എന്നിട്ട് എന്തെടുക്കുവോ ഇപ്പോ? ശരി, പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് ആണോ?
1: അമ്മ, ഈ സഖി എന്ന വനിതാ സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സഖി, കേട്ടിട്ടുണ്ടോ?
0: കുറ്റിച്ചൽ പഞ്ചായത്തില് ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടോ കുറെ നാള് മുമ്പൊക്കെ? അവിടെ ചെമ്പൂരാണോ താമസിക്കുന്നത്? ആ ശരി. ആ
3: ഭാര്യയൊക്കെ പിണങ്ങി പോയി, അങ്ങനെ അവ എന്റെ കൂടെ അങ്ങനെ വന്ന് നിൽക്കുക.
0: ആഹാ, എന്തിനാ പിണങ്ങി പോയത്?
3: അത് വേറെ, അവള് വേറെ ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു പോയി.
0: കല്യാണം കഴിഞ്ഞു പോയോ? അത് ശരി. മക്കളൊക്കെയോ? മക്കളുണ്ടോ?
3: മക്കള് രണ്ടുപേര്.
0: രണ്ടുപേരുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടോ അതോ അവളുടെ കൂടെയാണോ?
3: അവളുടെ കൂടെ തന്നെ. പിള്ളേരെ ഞങ്ങള് നോക്കും. കൊച്ചുങ്ങളും.
0: നമ്മളേ ഈ പെണ്ണുങ്ങളുടെ കാര്യം അമ്മയ്ക്ക് അറിയാലോ, നമുക്കൊരിച്ചിരി സ്നേഹമൊക്കെ കിട്ടിയാൽ മതി, നമ്മളിങ്ങനെ വളരെ എന്താ പറയാ സന്തോഷത്തോടെയൊക്കെ ഇരിക്കും. പക്ഷെ ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയാല്ലേ? അപ്പൊ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെയാ ഇഷ്ടങ്ങൾ എന്ന് പരസ്പരം മനസ്സിലാക്കിയാലേ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കല്ലുകടിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ആരായാലും ഒരാളുടെ ഭാഗത്ത് മാത്രമായിരിക്കുമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രണ്ടുപേരുടെയും ഭാഗത്ത് ഉള്ള എന്താ പറയാ പ്രശ്നം ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഒക്കെ ഇഷ്ടക്കേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം എന്താണ് ഇഷ്ടം എന്നറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മക്കളുടെ കാര്യം നോക്കാം അല്ലേ? മകനും പക്ഷെ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? വേറൊരാളെ സ്നേഹിക്കാനൊക്കെ പറ്റില്ലേ ആൾക്ക്? ശരി. ഓക്കെ, മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, കൊച്ചുമക്കള്?
3: പിള്ളേര് വരും. കണ്ട് ഞങ്ങളെ

0: ഉള്ളത് ഞങ്ങൾ കൊടുക്കും.
1: ഈ പൈസ മാത്രമല്ല കേട്ടോ കൊടുക്കേണ്ടത്, പൈസ അതല്ല ഞാൻ പറഞ്ഞു, പൈസയും ഡ്രസ്സും സാധനങ്ങളും മാത്രമല്ല, നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടം കൂടുന്നത്. അങ്ങനെ അതെ അതെ അതെ അതങ്ങനെ ചെയ്യുള്ളു, കോടതി അങ്ങനെ ചെയ്യുള്ളു. മക്കളെ രണ്ടുപേരുടെയും കൂടെ അല്ലേ?
0: അങ്ങനെ പെൺകൊച്ച് ഒരു പെൺകൊച്ച് ഒരാണായതുകൊണ്ട് ആൺകൊച്ചുകൊണ്ട് പെൺകൊച്ചും വലിയ കാര്യം, അതുകൊണ്ട് അമ്മയുടെ കീഴിൽ നിൽക്കണമല്ലോ കൊച്ചുങ്ങള്.
1: പിന്നല്ലേ
0: കൊച്ചുങ്ങളെ നിൽക്കേണ്ടത്, അങ്ങനെ സാഹിബിനെ പോയി
1: കാണാം.
0: അവർക്ക് ആവശ്യമുള്ള കരിഞ്ഞത് വേണം, അതെല്ലാം വാങ്ങി കൊടുക്കും. പിന്നെ
1: പിള്ളേരെ പിന്നെ എന്താ പറയാ, പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നല്ല മാത്രമല്ല കേട്ടോ സ്നേഹം, അതും കൂടെ ഓർത്തോണേ. പിള്ളേരെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എത്ര വയസ്സുണ്ട് പിള്ളേ മക്കൾക്ക്? അപ്പൊ ഇപ്പം ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയാ ഒരു മനസ്സിങ്ങനെ വികസിച്ച് വരുന്ന സമയമാണ്. അപ്പൊ നമ്മൾ എല്ലാം അവര് ചോദിക്കും ഒക്കെ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവർക്ക് സ്നേഹം തോന്നാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതെ അവർക്ക് വേണ്ടതെന്താണ് വേണ്ടാത്തതെന്താണെന്നൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. സൂക്ഷിക്കണം മക്കളെ, നമ്മൾ നന്നായിട്ട് അവര് പഠിച്ച് മിടുക്കരായിട്ട് ഒക്കെ വരണ്ടേ. അപ്പൊ നമ്മൾ അവരുടെ മനസ്സും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് വർത്താനം പറയണം. അല്ലാതെ പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കൽ മാത്രമായിരിക്കരുത് കേട്ടോ. മോനും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അത് അങ്ങനെ വേണമല്ലോ, മക്കളെ അമ്മയുടെ കൂടെ കൂടുതൽ സമയം നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അച്ഛന്റെയും അമ്മൂമ്മയുടെയും ഒക്കെ സ്നേഹം എന്ന് പറയുന്നത് പൈസ മാത്രമായിരിക്കരുത്, സാധനങ്ങൾ മാത്രമായിരിക്കരുത്, അവരുടെ മനസ്സിന് അവരോട് വർത്താനം പറയണം ഒത്തിരി സമയം. അവർക്കിപ്പൊ വർത്താനം പറയാനുള്ള ഇഷ്ടമായിരിക്കും കൂടുതൽ. അപ്പൊ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് അവരോട് അവർക്ക് നമ്മളോട് ഇഷ്ടം കൂടുതൽ ഉണ്ടാവേണ്ടത് കേട്ടോ. ഉപദേശമാണെന്ന് വിചാരിക്കണ്ട കേട്ടോ.
2: അതിനു വേണ്ടിയല്ലേ നമ്മൾ സംസാരിക്കുന്നതൊക്കെ.
1: ഇതിപ്പോ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ കുറേ നാളിങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടതിന്റെ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, പ്രത്യേകിച്ചും ഞങ്ങളുടെ സഖി എന്ന് പറയുന്ന സംഘടനയില് ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ.
2: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? നരിവേട്ടയിലെ പാട്ടാണ് അല്ലേ? അപ്പൊ അത് കേൾപ്പിക്കാം. അപ്പം രജിത മാഡത്തോട് ഒന്നുകൂടെ നന്ദി, നമസ്കാരം, സന്തോഷം, സ്നേഹമൊക്കെ അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം. പറഞ്ഞോളൂ.
3: ഹലോ മാഡം.
1: പറഞ്ഞോളൂ. ഓക്കെ, മിടുക്കനായിട്ട് കേട്ടോ, എല്ലാവരെയും സ്നേഹത്തോടെ ഇടപെടുക എല്ലാവരോടും കേട്ടോ. ശരി,
2: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കണ്ണാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ

0: പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവേ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: केंद्र सरकार ने चुनौती का सामना करने की तैयारी अप्रैल में ही शुरू कर दी थी. मैं लगातार कृषि मंत्री, वरिष्ठ अधिकारियों के संपर्क में हूं और जो हमारी टीम है वो भी लगातार मॉनिटरिंग कर रही है. सचिव भी लगातार मॉनिटरिंग कर रहे हैं. अल नीनो मॉनिटरिंग सेल और ट्रॉप वेदर वॉच ग्रुप लगातार मानसून, बुआई की स्थिति, फसलों की स्थिति और बाजार की स्थिति पर नजर रखे हुए हैं.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരിമുക്ത ഭാരതയജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13-ാമത് സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 വരെ ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ രജിത മാഡം നമ്മളോടൊപ്പമുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കൂട്ടുകൂടാം, ഒപ്പം സല്ലപിക്കാം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സഖിയെക്കുറിച്ചും എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രജിത മാഡം ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: രജിതയ്ക്കും രജിത മാഡത്തിനും നമസ്കാരം.
3: ആ, പേര് വിളിച്ചാൽ മതി. രജിത, താങ്ക് യു. നമസ്കാരം ഗിരിജ മാഡം, പറയൂ.
2: ഞാൻ സ്ഥലം കല്ലാറാണേ.
3: കല്ലാർ. ആ, ഓക്കെ.
2: ഞാൻ ഒരു പാട്ട് റെഡി പറയണായിട്ട്. പിന്നെ രജിത മാഡം, പിന്നെ സഖി എന്ന
3: അതെ സ്ത്രീ സംഘടന
2: സംഘടനയിലെ ആളാണെന്ന് അറിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ബ്രൈറ്റർന്ന്
1: അറിഞ്ഞൂടാ. സഖി എന്താണെന്ന് അറിയണ്ടേ?
2: അറിയണം.
1: അപ്പൊ മാഡം പറഞ്ഞു കേട്ടോളൂ.
3: സഖി തിരുവനന്തപുരത്ത് വഞ്ചിയൂര മാതൃഭൂമി ഓഫീസിന്റെ അടുത്താണ് സഖിയുടെ ഓഫീസ്. ഞങ്ങള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇടം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വരാം, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പറയാം. അപ്പൊ അതിനെന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ കൂട്ടായിട്ടിരുന്ന് ആലോചിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ഇരുന്ന് വായിക്കാം. പിന്നെ ഇങ്ങനെയുള്ള കുറേയേറെ പരിപാടികളാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ചില ഈ എന്താ പറയാ, നമ്മള് ഈ മാർച്ചെട്ട്, അതേപോലെ ഈ നവംബർ 25 മുതൽ ഡിസംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ടുള്ള ക്യാമ്പയിനുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ കുടുംബശ്രീയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ സംഘടനകളോ ഒക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഗിരിജ മാഡം?
2: കുടുംബശ്രീയിലുണ്ട്.
3: കുടുംബശ്രീയിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലേ? ആ, എല്ലാ ആഴ്ചയും മീറ്റിംഗ് കൂടും, പൈസ പിരിക്കും, അടയ്ക്കും, ലോൺ എടുക്കും, ഇതൊക്കെ മാത്രമേ ഉള്ളോ? അതെ അതെ അതെ അതെ, കൂട്ടുകാർ കേട്ട് കഴിഞ്ഞാ ഇതൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോന്ന് ചോദിക്കും അല്ലേ?
2: അതെ അതെ.
3: ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും സന്തോഷങ്ങളും ഒന്നും പങ്കുവെക്കാറില്ലേ? നിങ്ങൾ യാത്രകളൊന്നും പോകാറില്ലേ എല്ലാരും കൂടെയൊക്കെ? അങ്ങനെയൊക്കെ ചേരില്ലേ?
2: അല്ല, അങ്ങനെ യാത്രയൊന്നും പോകാറില്ല.
3: ആണോ? നിങ്ങൾക്ക് ഇനി വേറെ അങ്ങോട്ട് പോകാനല്ലേ? കല്ലാറ് തന്നെ ഒരു യാത്രക്കുള്ള സ്ഥലം ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ കല്ലാറിനാണ് യാത്രക്ക് വരുന്നത്.
2: അവിടെ തന്നെ കല്ലാർ ജംഗ്ഷൻ, അവിടെ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത്തിരി മുകളിലാണ്, നടന്നു പോണം. പിന്നെ പിന്നെ ശേഷിയാണ്.
3: ആ ശരി. ആ ആ, എന്നാ എന്നെ പറ്റിയേ?
2: വീലാണ്, കാലി അങ്ങ വീലുള്ള.
3: ആ അതെ, ഞാൻ ചോദിച്ചു എന്താ, കാലിനാണോ കൈക്കാണോ എന്താണ്?
2: കാലിന്. കാലി.
3: നടക്കാൻ പ്രയാസമുണ്ടോ? അപ്പം പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള ഇതൊക്കെ കിട്ടിയില്ലേ, നടക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നില്ലേ അവര്? ഇല്ലേ, അത് ശരി. അതിന് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പിന്നെ നേടിയെടുക്കാനും ഒക്കെയാണ് നമ്മളുടെ ഈ കൂട്ടായ്മകളൊക്കെ ശ്രമിക്കേണ്ടത്. കുടുംബശ്രീയിലുള്ളവരൊക്കെ ഒരുമിച്ച്.
2: എനിക്കിതും വരെ ഒന്നും പഞ്ചായത്തിൽ നിന്ന്, ഞാൻ എല്ലാവർക്കും എപ്പോഴും എഴുതി കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇത്തിരി ഓടിക്കണ വണ്ടിന്റെ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട്, ഞാൻ തടിക്കം പിടിച്ച് നടക്കണോ?
3: പിന്നെ വീടിന്റെ മുറ്റത്ത് വണ്ടി വരുവോ? അങ്ങനത്തെ വീടാ സ്ഥലാണോ?
2: മുറ്റത്തല്ല, വീട്ടിൽ ഞാൻ ഇരിക്കാം. വീടിന്റെ മുറ്റത്തുനിന്ന് മുകളിൽ
3: കഴിഞ്ഞാൽ. വണ്ടി ഓടിക്കാൻ അറിയാവോ? വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടോ? മറ്റേ കസേര, ആ ചക്ര കസേര അല്ലേ? ആ ആ ആ,
2: ഉരുട്ടി പോണം. നടക്കാനൊക്കെ വയസ്സും പ്രായമൊക്കെ ചെന്ന് പിന്നെ നമുക്ക് അതിനും ബുദ്ധിമുട്ടാണ്.
3: അതെ അതെ അതെ അതെ. മെമ്പറോട് പറഞ്ഞില്ലേ? മെമ്പറോട് പറഞ്ഞു അതൊക്കെ വാങ്ങിച്ചെടുക്ക്, അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല.
2: പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാൻ എല്ലാം എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ സെറ്റിൽമെന്റ് ഏരിയന്റെ അവിടെ ഇതിന്റെ ഒക്കെ ഊരുകൂട്ടത്തിലൊക്കെ അപേക്ഷ ഫോമൊക്കെ
3: വെച്ചിട്ടുണ്ട്.
2: അതിൽ പൂരിപ്പിച്ച് അതിൽ ഒക്കെ പൂരിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം തന്നിട്ടില്ല. ഫീൽ അങ്ങനെയാണെന്ന് പറഞ്ഞു
3: ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കണം. നമ്മൾ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്?
2: പിന്നെ ഞാനും എന്റെ ഭർത്താവും ഉണ്ട്, പിന്നെ മകളുണ്ട്. മകളങ്ങ് ഭർത്താവിന്റെ വീട്ടിലാണ്. അവ പിന്നെ 11ാം തീയതി എന്റെ ചെറുമകന്റെ ബർത്ത്ഡേ ആണ് സാറ്.
3: അതാണ് വിശേഷം.
1: ഞാൻ മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരിക്കുക. നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് വിചാരിക്കുന്നു കേട്ടോണ്ടിരിക്കുക.
3: മോന്റെ ബർത്ത്ഡേ ആണ് വിശേഷം അല്ലേ? കൊച്ചുമോന്റെ
1: കൊച്ചുമോന്റെ പേരെന്താ?
2: മകള് മരിച്ചിട്ട് അന്ന് 14 വർഷം തവയുന്നത്.
3: ഓ അത് ശരി. ഇപ്പൊ സന്തോഷവും സങ്കടവും ഒക്കെ കൂടെയാണല്ലേ?
2: അപ്പൊ അത് സാറിനോട് പറയണം. എനിക്ക് ഞങ്ങള് ശനിയാഴ്ച എല്ലാം വരും
1: വരുമല്ലോ. ശരി ശരി,
3: നല്ല കാര്യം.
2: എന്നാ ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. അവിടെ വരുമ്പോഴത്തേന് ഞങ്ങളെ കാര്യത്തിൽ കയറ്റാൻ എന്റെ ആശയത്തിന് നമുക്ക് വരാൻ പറ്റിയില്ല.
1: അതെ അതെ, റേഡിയോ ദിനത്തിന് വരാൻ പറ്റിയില്ല.
3: ഓക്കെ,
2: പറ്റിയില്ല പറ്റിയില്ല.
1: അപ്പൊ എല്ലാ സ്വീകരണവുമായി നമ്മൾ ഇവിടെ ഉണ്ടാവും.
2: അവര് ബാലൻസ് അവര് അച്ഛനും അമ്മയും മക്കളും കാണും. നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഇന്നടത്ത് അറിഞ്ഞപ്പെടുത്തിന് ഇവിടുന്ന് രണ്ട് പെൺകുട്ടികളും കൂടെ വരാൻ വേണ്ടിട്ട് നിക്കുകയാണ്.
1: അപ്പൊ ബർത്ത്ഡേ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആഘോഷിക്കാം.
2: ആഘോഷിക്കാം. അതെ അതെ അതെ.
1: എന്താ കൊച്ചുമോന്റെ പേര്?
2: ദേവൻ. ദേവൻ
1: ദേവൻ. അപ്പൊ ഇനി രഞ്ജിത മേഡത്തോട് സംസാരിക്കൂ.
3: അപ്പൊ ദേവന് എല്ലാവിധ പെരുന്നാളാശംസകളും പറയുക കേട്ടോ, നേരത്തെ ആണെങ്കിൽ
2: പോലും. ഞാൻ വിളിച്ച് ഞാൻ കേട്ട് ഞാൻ വെച്ചപ്പോ പുള്ളി പറഞ്ഞു സാറിനെ വിളിക്കുന്നില്ലേന്ന് കേട്ടിട്ടാണ് പോയി മരുന്നെടുക്കാൻ പോയി.
3: ഓ ശരി ശരി,
1: വരുമ്പോ അന്വേഷണം പറയൂ ഞങ്ങളുടെ രണ്ടുപേരുടെയും.
2: അല്ല മരുന്നെടുക്കാൻ പോയിക്കുന്നെ, ഈ അപ്പൻഡിക്സിന്റെ അതിന്റെ ഇതിന് മരുന്ന് കൊടുക്കും ഞാൻ. ചെറിയൊരു അങ്ങനെ മരുന്നൊക്കെ കൊടുക്കും. അങ്ങനെ അത് അതിന് മരുന്ന് കുടിക്കാൻ വൈകിട്ട് ആണ് വരും. അപ്പം പുള്ളി അങ്ങനെ പോയി മരുന്നൊക്കെ എടുത്തോണ്ട് തരുന്നേ.
1: എന്താണ് നാട്ടുമരുന്നാണോ കൊടുക്കുന്നത്?
2: ഓ നാട്ടുമരുന്ന്, അതിന് ഓപ്പറേഷൻ ഒന്നും വേണ്ട.
3: പറഞ്ഞിട്ടാത് നാട്ടുമരുന്ന് ആരുടെയാ മരുന്ന്? ആരുടെ ആരെ പറഞ്ഞു മരുന്ന്?
2: ആരും പറഞ്ഞു ആരും പറഞ്ഞു തന്നെയല്ല മേഡം.
3: ഗിരിജാമഠത്തിന് തന്നെ അറിയാമോ?
2: എനിക്ക് സ്വന്തമായിട്ട് ദൃശ്യം.
3: അത് ശരി. എന്നിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ചികിത്സിച്ച് ഭേദമാക്കി വന്നിട്ട്
2: ആക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുപാട് പേരെ ആക്കി.
3: അപ്പൊ ഒരു കൊച്ചു വൈദ്യത്തിയാണ് അല്ലേ? വേറെ എന്തൊക്കെ മരുന്നുകൾ അറിയാം?
2: വേറെ
3: അല്ല, പക്ഷെ അത് ഇതൊരു പരസ്യമല്ലേ ശരിക്കും? ഇന്ന രോഗങ്ങൾക്കെല്ലാം മരുന്ന് എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്ക് ഗുണം? മറ്റുള്ളവർക്ക് ഗുണമല്ലേ അത്?
1: പക്ഷെ വൈറലാവാൻ താല്പര്യം.
2: ഞാൻ പറയാം, അവിടെ വരുമ്പം പറയാമേ.
3: എന്നാലും പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഗുണം ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത്
2: കൊടുക്കണം.
3: നമുക്ക് കയ്യിലുള്ള ആളല്ലേ പരീക്ഷണ വസ്തു.
2: പുള്ളി തൂങ്ങാതെ പുള്ളി ആത്മഹത്യക്ക് വരെ ശ്രമിച്ച വ്യക്തിയാണ്. വിളിച്ച് ഇതിന്റെ വേദന ഉണ്ട്.
3: അയ്യോ അത് ശരി.
2: മൂന്നേ മൂന്ന് നേരത്തെ മരുന്നേ ഉള്ളു, പക്ഷെ സത്യം ഭയങ്കര.
3: കൊള്ളാം. പച്ചമരുന്നൊക്കെയാണോ കാട്ടുന്ന പറിക്കുന്നതാണോ?
2: പച്ചില മരുന്നാണ്. നമ്മൾ അടുക്കള എന്നുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ഈ റേഡിയിലെ, അടുക്കള എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും പുച്ഛം തോന്നും. ഒരുപാട് എന്റെ അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയണ കേട്ടിട്ടുണ്ട്. അടുക്കളയിൽ പറയണത് എന്തിനാണ്? വേറെ ഒന്നും പറയണില്ല, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളും അടുക്കളയിൽ പറയണില്ല എന്നൊക്കെയാണ് ശ്രോതാക്കൾ വിളിക്കുമ്പോഴത്തേന് സംസാരിക്കുന്നത്. അപ്പൊ അടുക്കളയിൽ നിന്നും ആവശ്യമാണ് നമുക്ക് ഈ അസുഖം, ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള സാധനങ്ങൾ അടുക്കളയിൽ നിന്ന് തന്നിട്ടുണ്ട്.
3: അതെ, അടുക്കള എത്ര മോശമായിട്ട് കാണണ്ട അല്ലേ?
2: മോശമായിട്ട് കാണണ്ട. അടുക്കള ശ്രീ മേഡത്തിന് പേര് മറന്നുപോയി.
3: രജിത. രജിത.
2: അല്ലല്ല നമുക്ക്
3: അടുക്കളയിൽ പറയുന്നത്
1: ഗായത്രി.
2: ഗായത്രി മാഡം പറയുന്നത് സത്യമായ കാര്യമാണ്. അടുക്കള എന്ന് പറയുമ്പോ എല്ലാവർക്കും പുച്ഛം പറഞ്ഞ് ആഹാരം കഴിക്കുന്നതും ലാഭിക്കുന്നുണ്ട്. പക്ഷെ അടുക്കളയിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്.
3: അതെ അതെ, നമ്മുടെ
2: അസുഖങ്ങൾ മാറ്റാൻ വരെയുള്ള സാധനങ്ങൾ അടുക്കളയിലുണ്ട്.
3: അതെ അതെ,
2: അടുക്കളയിൽ നിന്നുള്ള
3: ആരോഗ്യം ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഒക്കെ അടുക്കളയാണെന്ന് പറയാം അല്ലെ. സൂക്ഷിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും വരെ ഭേദമാക്കാൻ പറ്റും.
1: അടുക്കളയിൽ നിന്ന്
2: അത് അറിയാന്നുള്ളവർക്കെ അറിയാവ. അത് പറഞ്ഞ ഞാൻ ഇങ്ങനെ ഈ ശ്രോതാക്കളെ ഇങ്ങനെ വിളിക്കണ കേൾക്കുമ്പോൾ ഞാൻ ഇതിന് തന്നെത്താനെ പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, അത് പറയുന്നതിന് ഒരു തെറ്റുമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനും പഠിക്കാനും ഉണ്ട്. അറിവ് അറിഞ്ഞുകൂടാത്തവർക്ക് അറിവ് നേടാനുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ നിന്നുണ്ട്. നമ്മളെ മധ്യസ്ഥന്റെ പരിപാടികളൊന്നും പറയണ്ട, എല്ലാം നല്ല ഒന്നിനൊന്നും മിച്ചോ
1: പറയാതിരിക്കലാണ് ഭേദം.
2: പിന്നെ നമ്മളെ ലേഖ മേഡം, മേഡത്തിന്റെ അടുത്ത് ഞാൻ നാളെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞങ്ങള് വരും. ശനിയാഴ്ച രാവിലെ 9 മണിയൊക്കെ ആകുമ്പോ നമ്മളിവിടെ എത്തും.
1: ശരി, കുടുംബശ്രീയില് ടൂറൊക്കെ പോവാൻ പറയണം കേട്ടോ. ഇനി വിളിക്കുന്ന ഒത്തിരി ആക്റ്റീവ് ആണെന്നൊക്കെ പറയണം.
3: നടക്കാൻ വയ്യാത്തതും കണ്ണു കാണാൻ മേലാത്തവരും ഒക്കെ എത്രയോ പേരങ്ങ് പർവ്വതത്തിന്റെ മുകളിൽ വരെ കയറി പോയിട്ടുണ്ടെന്ന് അറിയാവോ. അതുകൊണ്ട് നമ്മള് പറ്റുകയല്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പറ്റുകയല്ല. ഒരു കാര്യം പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ കുറച്ചെങ്കിലും മുമ്പോട്ട് പോവുള്ളൂ. എന്നെ കൊണ്ട് പറ്റും ഇനി വിചാരിക്കാവുള്ളൂ കേട്ടോ. നല്ല പേരുകളാണ് എല്ലാരുടെയും. പ്രതീക ഒക്കെ കേട്ടിട്ടില്ലാത്ത പേരുകൾ
1: അല്ലേ. ഇതൾ പിന്നെ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കട്ട വെയിറ്റ്. അപ്പൊ ഇന്ന് ഏത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർന്നോ?
2: തീർന്നു തീർന്നു.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഞാൻ വിലയ്ക്ക് വാങ്ങി വീണ എന്നുള്ള ചിത്രത്തിലെ യേശു പാടിയ പാട്ടാണ്. അവൻ ചിരിച്ചാൽ മുത്തു ചിതറും എന്നുള്ള
1: ആ പാട്ടാണ് വേണ്ടത് അല്ലേ.
3: നല്ല പാട്ടാണ്. പഴയ പാട്ടുകളല്ല ഇഷ്ടം,
2: പഴയ സിനിമകളാണ് ഇഷ്ടം. പഴയ പാട്ടുകൾ അതിലെല്ലാം അർത്ഥവത്തുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ പിന്നെ വയോജന ക്ലബിലെ ബാബു അണ്ണനും അവരെ സംഘടന എല്ലാവർക്കും ഡയറ്റ് ഡെഡിക്കേഷൻ ചെയ്യുകയാണേ.
1: അവർക്കാണ് ഡെഡിക്കേഷൻ അല്ലേ.
2: സാർ പിന്നെ എന്റെ ലേഖാ മേഡത്തിനും എന്റെ ആതിര കൊച്ചിനും പിന്നെ നമ്മളെ നമ്മളെ അടുത്തിരിക്കുന്ന രാഗി ഇല്ലേ, രാഗി
1: രജിത മേഡം
2: എന്റെ മത സാർ
1: രജിത
2: മേഡത്തിനും എല്ലാവർക്കും

0: നന്ദി, നമസ്കാരം. എന്റെ മക്കളുടെ എല്ലാം കൂടെ ചേർത്ത്
1: എല്ലാ ആശംസകളും.
2: അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് പിന്നെ ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് ആ മനോഹരമായ പാട്ട്, ആ സിനിമ സംവിധാനം ചെയ്തത് പി ഭാസ്കരനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ പിന്നെ ശ്രീകുമാരൻ തമ്പി സാറാണ് ഗാനങ്ങൾ എഴുതിയത് എന്നതൊരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. സാധാരണ പി ഭാസ്കരൻ സംവിധാനം ചെയ്യുന്ന പി ഭാസ്കരന്റെ രചനയിലാണ് പാട്ടുകൾ വരാറുള്ളത്, പക്ഷെ ഇതില് ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകളാണ് ദക്ഷിണാമൂർത്തിയുടെ. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാവോ?
0: താങ്ക്
2: യു മാഡം.
1: താങ്ക്
0: യു. ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് പ്രിയ സ്നേഹിത രജിതയാണ് അതിഥിയായിട്ടുള്ളത്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ് രജിത. ധാരാളം കാര്യങ്ങൾ വനിതാ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലാക്കാൻ അറിയാനുമൊക്കെയുള്ള ഒരു സംഘടനയാണ് സഖി. അതുകൊണ്ട് തന്നെ പ്രിയ സ്നേഹിത രജിതയോട് സഖിയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങളൊക്കെ അറിയാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്നുണ്ട് പോക്കുവയിൽ. നമുക്ക് കേൾക്കാം. ഹലോ, കോള് കട്ടായി എന്ന് തോന്നുന്നു. നമുക്ക് കോളിലേക്ക് വരാം. കോള് വീണ്ടും അതിലേക്ക് വരും. നമുക്ക് അതിനിടയിൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സംഗതിയാണ് ഇതിന്റെ കാര്യങ്ങൾ അറിയുക. ഇതൊരു ഗ്രാമീണ തലമാണ്. കൂടുതലും ആളുകൾ ഈ റേഡിയോ കേൾക്കുന്നതും ഗ്രാമീണ തലത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ സംഘടനകളെ കുറിച്ചൊന്നും അത്രയ്ക്ക് അവെയർ അല്ല ആളുകൾ. എന്താണ് സഖിയുടെ ധർമ്മങ്ങൾ, എന്തൊക്കെയാണ് സഖി എന്ന സംഘടന ചെയ്യുന്നത് എന്നുള്ളത് ആളുകൾക്ക് അറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അത് പറയൂ.
1: എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞതുപോലെ ഗ്രാമീണ തലത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും എൻ്റെ ശ്രോതാക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആവശ്യം കൂടുതൽ ആവശ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ്, ഉപദ്രവങ്ങളാണ്. അത് വീട്ടിലാകാം, പൊതുവിടത്താകാം, അല്ലെങ്കിൽ ഓഫീസുകളിലാകാം. ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുന്നുണ്ട്. പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉപദ്രവം എന്ന് പറയുമ്പോഴത്തേക്കിനും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളെ കുറിച്ചായിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷെ അത് മാത്രമല്ല, നമ്മളെ വൈകാരികമായിട്ട് നമ്മളെ ഇപ്പം ഒരു ഭാര്യയോട് ഭർത്താവ് നീ അച്ഛനെ സ്വന്തം അച്ഛനെ അമ്മയും കാണാൻ പോകണ്ട, ഇപ്പൊ പോകണ്ട എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ളത് വൈകാരികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. പക്ഷെ പലരും അതൊന്നും മനസ്സിലാക്കുന്നില്ല. അത് ഓ ചേട്ടൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് അതിനെ കാണുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെയാണ് വീട്ടിലേക്ക് വേണ്ട വരുമാനം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പൈസ കുറച്ച് മാത്രം കൊടുക്കുക, വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെലവാക്കാനായിട്ട് പൈസയായിട്ട് കൊടുക്കാതിരിക്കുക, സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള ഉപദ്രവങ്ങളെ എങ്ങനെയാണ് ഒന്ന് നമുക്ക് എന്താ പറയാ, നമുക്ക് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ സഖി നടത്താറുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഉപദ്രവങ്ങൾ സഹിച്ച് ഇനി പറ്റില്ല എന്ന് കരുതി വരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ചിലപ്പം ഞങ്ങളുടെ അടുത്ത് വന്നതിനകത്ത് മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് വേണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളുണ്ട്. അതുകൂടാതെ ചിലരാണെങ്കിൽ ഭർത്താവിനെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട, കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ അടിക്കുകയൊക്കെ ചെയ്യും എന്നുള്ള പേടി. എത്ര എന്താ പറയുക, ഉപദ്രവിക്ക് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആളാണെങ്കിലും തിരിച്ച് അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ പിന്നെ ചിലർക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടൊരു കൂട്ട് ഒന്ന് സഹായിക്കാമോ, അല്ലെങ്കിൽ നല്ല വക്കീൽ ആരാണ്, ഞങ്ങളെ പറ്റിക്കാത്ത വക്കീൽ ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകള് സഖി ഇടപെടാറുണ്ട്.
0: ഞങ്ങൾക്ക് പറ്റുന്ന കൂടുതൽ വിശേഷങ്ങൾ അതുമായിട്ട് പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ പ്രിയ സ്നേഹിത രജിതയാണ്. സംസാരിക്കാം.
1: പറഞ്ഞോളൂ. പേരെന്താ മാഡം?
2: വിജയമ്മ.
1: വിജയമ്മ, എവിടുന്നാ വിളിക്കണേ?
0: കുറിഞ്ചിലക്കോട്.
1: ഓക്കെ. എനിക്ക് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് അറിയത്തില്ല. ഞാൻ കോട്ടയത്തു നിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ആളാണ്. 10-20 വർഷമായെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ എല്ലാ സ്ഥലങ്ങളും അറിയില്ല. മലയോരമാണ്. ആ ശരി ശരി. ഓക്കെ. എന്താ പറഞ്ഞോളൂ. എന്തു പറ്റി അവിടെ അകപ്പെട്ടു എന്നൊക്കെ പറയാനായിട്ട്?
0: ഒരു വനിത എന്ന നിലയിൽ ഇപ്പൊ സങ്കടങ്ങൾ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ പറഞ്ഞതാ.
1: എങ്ങനെയാ ഈ അകപ്പെട്ടു പോയതെന്നൊന്ന് പറയാവോ?
2: അത് ഞങ്ങള് പിന്നെ കഴക്കുട്ടം വികസനിലായിരുന്നു ടെക്നോ പാർക്കിന്റെ ഇടയ്ക്ക്. നല്ല രീതിയിൽ അടിച്ചു കൊടുത്തൊക്കെ പോയി. ഒരു മോളുണ്ടായിരുന്നു, അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ട് പ്രസവങ്ങളുടെ വെച്ചെടുത്ത് അവരെ മക്കളെ വളർത്തി അവരെ വിട്ട് അതിനിടയ്ക്ക് തറയെല്ലാം നിൽക്കേണ്ടി വന്നു. മരുമോന്റെ
1: മക്കൾക്ക് ഇതെല്ലാം കൊടുത്തിട്ട് പോകുന്നു അവിടുന്ന്. അങ്ങനെയാണോ ചെയ്തേ? ഓ, മരുമോൻ പറഞ്ഞോ വിട്ടുകൊടുക്കണമെന്ന്?
2: അങ്ങനെ എഴുതി കൊടുത്തു. വീടും ഞങ്ങളെ രണ്ടുപേരും പേരനായിരുന്നു. അതിനെ കൊണ്ടുപോയത് തലച്ചിട്ട് പിന്നെ വീടും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ആയപ്പോഴും അവിടെ ആകുമ്പോൾ തേക്കാകൂലെന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോന്നു.
1: അത് ശരി. ഇവിടെ
2: രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരു എന്റെ ഭർത്താവ് മരിച്ചു 8 വർഷം.
1: ശരി. ഇപ്പൊ അന്നേരം ചേച്ചി മാത്രമാണോ ഉള്ളത്? ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ഇപ്പം? ഈ മകളെന്താ പറയുന്നേ? മകൾക്ക് വേണ്ടേ അമ്മ അമ്മ കൂടെ?
2: ആദ്യം മകളടുത്ത് പറഞ്ഞ് അമ്മയുടെ അടുത്ത്, അത് വീട്ടില് കുടുംബമായിട്ട് താമസിച്ചപ്പോഴേ അമ്മയുടെ അടുത്ത് മിണ്ടരുത്. പിന്നെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും, അവനും മക്കൾക്കും എല്ലാ ആകാരങ്ങളും എല്ലാം വീട്ടിൽ 5 വർഷം കല്യാണത്തിന് ശേഷം വീട്ടിലായിരുന്നു. അതെല്ലാം കൊടുത്തു. അതിനുശേഷം പിന്നെ അത്ര നടപടി അത്ര പോരായിരുന്നു. അതുകൊണ്ട് ഷെയർ കൊടുക്കണം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു.
1: ഒരു മോളാണോ ഉള്ളത്?
2: ഒരു
1: മോളായിരുന്നു. എഴുതി കൊടുത്തോ അവന്? അവനങ്ങ് എഴുതി കൊടുത്തോ? എന്നിട്ട് അവന്റെ പേരിലാണോ അതോ മോളുടെ പേരിലാണോ എഴുതി കൊടുത്തേ?
2: അല്ല, അവിടെ കൊണ്ടുപോയി ലോണ് വെച്ച് അത് വിലയായി.
1: അത് ശരി.
2: അപ്പൊ ഇതാണെങ്കിൽ ഇത് പിന്നെ ഇതിനെ വിളിച്ചു. ഇതിനെ വിളിച്ചപ്പോ ഇത് വിറ്റ്. വിറ്റപ്പോ ഇത് വെള്ളങ്ങാട്ട് എന്റെ ഒരു അന്യത്തി താമസിക്കണം. അപ്പൊ അവരെ അടുത്തായ അതൊരു കൂട്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ ആയിരുന്നു.
1: ഞാൻ
2: ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ പിള്ളേരെ വിളിച്ചാലും ചിലപ്പോ പിള്ളേര് ഫോണെടുക്കില്ല, അവള് കൊടുക്കില്ല. അങ്ങനെ അയാ തന്നെയും ഞാൻ വിളിച്ചോണ്ട് ചെയ്യും.
1: അവനെ പേടിച്ചിട്ടാണോ അവള് ഫോൺ എടുക്കാത്തത്?
2: ഓ, അതന്നെ. പിന്നെ മക്കളെ കല്യാണം കഴിഞ്ഞ അയച്ചതിനൊക്കെ
1: അങ്ങനെയാണോ? മക്കള് പിന്നെ കല്യാണം കഴിഞ്ഞു വെച്ചാൽ മക്കള് മക്കളല്ലാതെ
2: അങ്ങനെയാണോ? കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. മക്കൾ മാത്രമേ ചെറുപ്പം ഒരു
1: കുഞ്ഞുണ്ടായിരുന്നു.
2: ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിയിലൊന്നും കാര്യം വരാനൊന്നും പറ്റില്ല. എന്നൊക്കെ പറഞ്ഞു. കൊച്ചിന്റെ ഒക്കെ നല്ല സ്നേഹമായിട്ട് അവരുടെ ഇപ്പൊ ഇനി വരണേ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ വിളിക്കുമ്പോ പിന്നെ പോകാൻ എടുക്കൂല. അന്ന് ചെന്നതിന് ശേഷം ഇപ്പൊ പോകാൻ എടുക്കില്ല.
1: ശരി. അപ്പൊ അവനെ പേടിച്ചായിരിക്കും അല്ലേ? ഈ ചെറുമോൾ ഒരാള് മാത്രമേ ഉള്ളോ അതോ വേറെ പേരക്കുട്ടികളുണ്ടോ?
2: രണ്ട് ചെറുമക്കളുണ്ട്.
1: അതില് ഒരാൾക്കാണ് കുഞ്ഞു ഇത് ഇത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ആരോടും ഒന്നും ചോദിക്കാൻ പറയൂന്ന് ചെയ്തില്ലേ? അവൻ ആവശ്യപ്പെട്ടപ്പോ തന്നെ അങ്ങ് എഴുതി കൊടുത്തോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ വേണ്ടേ ചെയ്യാൻ?
2: അതിനെ എതിർത്തു. അത് കള്ളം പറഞ്ഞു. അതിന് ജോലി ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചു. പിന്നെ ലോൺ കുറച്ച് തറ എഴുതി കൊടുത്ത ലോൺ എടുത്തു. അവിടെ 2 നില കെട്ടിടം വെച്ച് പിന്നെ ടെക്നോ പാർക്കിൽ ജനിക്കുന്ന തരത്തിലുള്ളതുകൊണ്ട് നല്ല വാടക കിട്ടും. ശമ്പളം അതും കൂടെ അവര് നല്ലപോലെ ജീവിച്ചു പോകുന്നു. അപ്പൊ അത് എനിക്കത് ഇഷ്ടമല്ല. കാര്യം അവന്റെ നടപടി ശരിയല്ല.
1: എന്നിട്ട് അങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോ ആരോടും പരാതി പറഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പിന്നെ മെമ്പറോടോ മറ്റേ കൗൺസിലറോടോ ഒന്നും പറഞ്ഞില്ലേ?
2: ഇല്ല, എങ്ങും പോയില്ല. പിന്നെ സഹോദരങ്ങളുടെ ഒക്കെ പറഞ്ഞപ്പോ വീട് വയ്ക്കാനാണ് പറഞ്ഞത്.
1: അപ്പൊ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുമ്പം മകളുടെ പേരില് മാത്രമായിട്ട് എഴുതി കൊടുക്കാവുള്ളൂ? ഇതാണ് പലർക്കും
2: എഴുതി കൊടുത്താ മതി. അവന്റെ പേരനാക്കി അവന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ.
1: ഓ അത് ശരി. ശരിക്കും അങ്ങനെ അങ്ങനെ നമ്മളുടെ കാലശേഷം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. ഇവരിങ്ങനെ നമുക്ക് തന്നെ തന്നെ നിന്ന് പിന്നെ എതിർത്ത് നിൽക്കാൻ പറ്റിയില്ല അല്ലേ. അതൊക്കെ നമുക്ക് പറയാൻ പറ്റിയല്ലോ. ഈ ചക്കയൊന്നും അല്ലല്ലോ ചൂട് നോക്കാൻ
2: അല്ലേ. മോളിലോട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു, ജോലി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞു, എന്നെല്ലാം പറഞ്ഞു. എല്ലാരും വന്നു, വലിയ കാര്യമായിട്ട് എനിക്ക് സന്തോഷം. എനിക്ക് ഉച്ച മോളിലുണ്ട്.
1: ഏത് പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു? കൊച്ചിലെ. ആ ഇതൊക്കെ നമുക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ ഇതൊക്കെയാണ്. കൊച്ചിലെ കല്യാണം കഴിപ്പിച്ചു. അവൾക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നോ മുമ്പോട്ട്?
2: ഇങ്ങനൊരു നല്ലവനാണ്. പിന്നെ ഉദ്യോഗസ്ഥനല്ലേ, എല്ലാം നല്ലവരും നോക്കും.

0: അതെ അതെ, നല്ല അതാണ് അതാണ് നമ്മക്കോ അബദ്ധം പറ്റി, മറ്റുള്ളവർക്കെങ്കിലും പറ്റാതിരിക്കാനായിട്ട്
1: പറ്റി സങ്കടത്തോടുകൂടി ഇരിക്കും.
0: അതെ, സാരമില്ല, നമുക്കിനിയും ഇത്രയും നാള് നമ്മൾ ജീവിച്ചു വന്നില്ലേ, അപ്പൊ ഇനിയും നമുക്ക് ഇതിനകത്തൊന്നും പിടിച്ചു കയറി പോവാം, കുഴപ്പമൊന്നുമില്ല, പോയത് പോട്ടെ. വിഷമമാണ്, പക്ഷേ നമുക്ക് പറയാൻ പറ്റിയതല്ലോ, അവരല്ലേ വിളിക്കേണ്ടത്, എന്ത് ചെയ്യാനാ അല്ലേ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക.
1: എന്നിട്ട് ബാക്കി ഉള്ള കറയും കൂടെ ഈ രണ്ട് പിള്ളേരെ ചേർന്നാണ് ഞാൻ ഇവിടെ എഴുതി
0: വെച്ചിരിക്കണം. അത് ശരി, ഇപ്പളാ എഴുതി വെച്ചോ? അല്ല, എന്നിട്ട് കാലശേഷം പറഞ്ഞ് എഴുതാവുള്ളൂ കേട്ടോ, അങ്ങനെയൊക്കെ എഴുതുമ്പോൾ. ആ ശരി, വിൽപത്രം, ആ അത് കുഴപ്പമില്ല. മാറ്റാം, അത് തന്നെ അത് തന്നെ, ആ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി.
1: എന്തായാലും മരിച്ചു പോയി, ഞാൻ മാത്രം പോയി, അത് റദ്ദാക്കാൻ പറ്റിയില്ല.
0: അല്ല, അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് കൃത്യമായിട്ട് അത് ആക്കി വെക്കണം കേട്ടോ.
1: എല്ലാം കൊണ്ടുപോയി ഇല്ലേതിലൊക്കെ കൊണ്ടുപോയിട്ടും പിള്ളേര് വന്ന് വിൽപ്പത്ര നമ്മള് പതിച്ചതാണ് വിൽപ്പത്ര. അപ്പൊ അവര് വന്ന് ഒപ്പിട്ടാല്
0: അല്ല, ഈ വിൽപത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നത് കാലശേഷം അല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പൊ പിന്നെ കുഴപ്പമില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അപ്പൊ കുഴപ്പമില്ല.
1: അവര് അവര് ഇതുവരെ ചെറുമക്കള് ഞങ്ങളെ തിരിച്ചു വരെ അതിനെ പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല, വേണോന്നും പറഞ്ഞില്ല, ഒരു
0: കാര്യമുണ്ട്.
1: അവർക്ക് അവരൊന്നും മിണ്ടൂല്ല, മിണ്ടാ അവര് തെറ്റാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മച്ചിയച്ചനൊന്നും ഒരു കാര്യം പറയുന്നില്ല.
0: അല്ല, നമ്മക്കേ ഇപ്പൊ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റുകയല്ല. അപ്പൊ നമുക്ക് എന്താ പറ്റുക?
1: ഞാനാണ് തെറ്റ് ചെയ്തതെന്നാണ് എന്റെ മോളെ മരുവാനും കൂടെ പറയുന്നത്.
0: അവര് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, നമ്മൾ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമുണ്ടോ? അവരെന്ത് വേണം നമുക്ക്, നമ്മളുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാ അത് നോക്കിയാ മതി.
1: അസുഖമായാ തന്നെ അവര് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ തന്നെ വേറെ തന്നെ
0: കാണിക്കുകയല്ലോ.
1: ഇവിടെ വന്നാലും എനിക്ക് പിന്നെ സ്വസ്ഥത, പിന്നെ തെറ്റിയായി പോയി എന്ന് അവിടുത്തെ ദുഃഖം കാണുമ്പോ എനിക്ക് ഇവിടെ ഒറ്റ തോന്നില്ല. പിന്നെ കാര്യം കഴിയും, അത് ഒക്കെ ഒറ്റയ്ക്ക് പോയി വായിക്കാനും ഒന്നും പറ്റൂല. പിന്നെ കോട്ടയം സഹായത്തോട് കൂടി നമ്മള് ആരെയും കാണാതെ ആരുടെക്കും ഒരു പരാതിയും പറയാതെ ഞാൻ അങ്ങ് പോവും. പിന്നെ റാലി തന്നെ എന്റെ കൂട്ട്,
0: എനിക്ക്
1: പോണിക്കൂടെ എന്റെ സഹോദരങ്ങളെ മക്കളെ അവരെല്ലാം വിളിക്കും.
0: നമുക്ക് ഉള്ള ആൾക്കാർ നമ്മളെ പിന്നെ എന്താ പറയാ, കരുതുന്ന ആൾക്കാരോട് നമ്മള് കാര്യങ്ങളൊക്കെ പറയുകയും വിഷമങ്ങളൊക്കെ പറയുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളെ
1: ഇഷ്ടം
0: അതാണ്, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്കൊക്കെ.
1: അവരെല്ലാം അരമണിക്കൂർ രാത്രി ആകുമ്പോഴൊക്കെ അവരെന്നെ കുറെ അരമണിക്കൂർ നേരം വരെ വിളിക്കും. എന്നാൽ തന്നെ ഞാൻ ഇവിടെ വയ്ക്കുന്നതിനെ പറ്റിയും പടകളതിനെ പറ്റിയും ഞാൻ എനിക്ക് എന്റെ ബുദ്ധിമുട്ടും ഒന്നും അറിയില്ല. അവരടുത്ത് ഞാൻ തിരിച്ച് സംസാരിക്കും.
0: അല്ല, അങ്ങനെയല്ല, നമ്മുടെ വിഷമങ്ങളും അവരോട് പറയാം നമുക്ക്.
1: ഇല്ല, ഞാൻ പറയില്ല.
0: അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
1: എനിക്കതൊന്നും ഇല്ലെന്ന് പറയില്ല.
0: അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ കുഴപ്പമെന്ന് അറിയാവോ? നമ്മളുടെ മനസ്സ് ഇങ്ങനെ വിങ്ങി വിങ്ങി വല്ലാണ്ട്
1: ഞാൻ അത് പറയില്ല. എനിക്ക്
0: അതാണ്, അല്ല ആരെങ്കിലും ഉണ്ടാണ്, സാറ് പറഞ്ഞു കേട്ടോ, കരുണാസായി എന്ന് വിളിച്ചാൽ പിന്നെ റേഡിയോയിൽ വിളിച്ചാലേ വിഷമങ്ങൾ പുറത്തു വരുള്ളൂ എന്ന്. അങ്ങനെയെങ്കിലും പുറത്ത് പറയണം.
1: ഇപ്പൊ ഇതിനായിട്ടൊരാള് കേട്ടാലും എല്ലാവർക്കും ഒരു പാഠം പോലെ
0: ആവട്ടെ. അത് തന്നെ, നേരത്തെ തന്നെ എല്ലാം എഴുതി കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ എന്താ പറയാ, സുരക്ഷ നമ്മൾ തന്നെ നോക്കണം. മറ്റുള്ള വിഷമങ്ങൾ തുറന്നു പറയുക, സന്തോഷങ്ങളും തുറന്നു പറയുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കേട്ടോ.
1: ഇന്ന് തന്നെ ഞാൻ ഒരു പാട്ട് കേട്ടത് കുഞ്ഞു ബാബയ്ക്ക്
2: വേണ്ടിയാണ് ഇന്നിപ്പോ. ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് അച്ഛന്റെ കുഞ്ഞു മോൾ ആരാരോ, അമ്മയുടെ കുഞ്ഞു ബാബ.
2: ആ പാട്ടാണ് വേണ്ടത്. ഏത് സിനിമയാണെന്ന് നല്ല പിടിയുണ്ടോ? ഏത് സിനിമയാണ് എന്ന്? ശരി, നമുക്കല്ലാതെ തന്നെ നമുക്ക് കേൾക്കാം. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയിൽ നിന്നാണ്. നന്ദ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ.

0: അപ്പൊ ആ പാട്ട് അതിലെ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ?
1: കുഞ്ഞു വാവയ്ക്ക് വേണ്ടിട്ടല്ലേ? കൊച്ചുമോളുടെ മോള് അല്ലേ? ശരി ശരി.
0: ഇത്രയൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം അല്ലേ? അപ്പൊ അതെല്ലാം അതെ അതെ, അതിനെന്താ മനസ്സിനൊരാശ്വാസം, മനസ്സിനൊരാശ്വാസം. അപ്പൊ ഇത്രയും പറഞ്ഞതും കേട്ടതിനും ഒക്കെ രജിത മാഡത്തിനോട് നന്ദിയും സ്നേഹവും സന്തോഷവും ഒക്കെ പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: എല്ലാ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കണം കേട്ടോ എപ്പോഴും. അതാണ് നല്ല കാര്യം. അപ്പോഴല്ലേ നമുക്ക് സമാധാനം കിട്ടണത്. അപ്പൊ പാട്ടൊക്കെ കേട്ട് ഇരിക്കൂട്ടോ. ഓക്കെ,
0: നമസ്കാരം. അപ്പൊ പാട്ടിലോട്ട് പോവാം.
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. എത്രയെത്ര കാര്യങ്ങളാണ് ഒരു ചെറിയ സായാഹ്നത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനാകുന്നത് അല്ലേ? എത്രയെത്ര വിഷാദങ്ങളാണ്, അല്ലെങ്കിൽ എത്രയെത്ര സങ്കടങ്ങളാണ്, എത്രയെത്ര പരാതികളാണ്. പക്ഷേ മനുഷ്യൻ ഒന്ന് മനസ്സുവെച്ചാൽ, നിയമവും മറ്റു കാര്യങ്ങളൊക്കെ അതിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ പരാതികളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. പലപ്പോഴും അശ്രദ്ധയാണ് അപകടമുണ്ടാക്കുന്നത് എന്ന് പറയും പോലെ, മുൻപിൻ നോക്കാതെ എടുത്തുചാടി ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് ബൂമറാങ് പോലെ നമുക്ക് നേരെ ആയുധങ്ങളായി വരുന്നത്. ഒരു ശ്രോതാവ് സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നി എന്ന് മാത്രം, പക്ഷേ റേഡിയോയിലൂടെ കേൾക്കുന്ന പല കാര്യങ്ങളും അവരെ കൂടുതൽ ബോധവതിയാക്കുന്നു എന്നറിയുന്നതിന് വലിയ സന്തോഷം. ഇന്ന് ഈ പ്രത്യേക പോക്കുവയലിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ് രജിത. ശ്രോതാക്കൾക്ക് രജിത മാഡത്തോട് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. തൊട്ടു മുമ്പ് സംസാരിച്ചതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, കേൾക്കാവോ?
1: ഹലോ.
0: എന്തൊരു ഡിലേ പോലെ, വലിയ താമസം. ഞാൻ എനിക്ക് തോന്നുന്നു ഫോൺ വെച്ചോണ്ട് വേറെ എന്തോ കേട്ടോണ്ടിരിക്കായിരുന്നു തോന്നുന്നു. ഞാൻ ഇവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ വിളിച്ചോണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതേ സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ പ്രിയപ്പെട്ട സ്നേഹിത രജിതയാണ്. മാഡത്തോട് സംസാരിക്കാം കേട്ടോ. നമസ്കാരം പറഞ്ഞു, ഒക്കെ സംസാരിക്കൂ.
2: ഹലോ, പറഞ്ഞോളൂ സാർ. പേരെന്താ? മധു. ആ, എവിടുന്നാ വിളിക്കുന്നേ? ആ, ഇവിടെ അടുത്തുന്നാ. ഓക്കെ ഓക്കെ. ആ ആ, സ്ഥിരം വിളിക്കാറുള്ള ആളാണോ ഇങ്ങോട്ടേക്ക്? ആ, അത് ശരി. ഓക്കെ,
0: ചുമ്മാ അറിയണല്ലോ, സത്യമാണ്, ബിസി ആയതുകൊണ്ട് തന്നെ.
2: ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടോ? ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, എന്നാലേ വ്യത്യാസം ഉണ്ടോന്ന് അറിയാൻ
1: പറ്റുള്ളൂ.
2: അതാണ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം വ്യത്യാസം വല്ലതും ഉണ്ടായിട്ടുണ്ടോന്ന് കേട്ടോ. ആ, അത് ശരി, അത് ഉണ്ടാക്കണ സമയത്തല്ലേ. ആ ആ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം എന്തുണ്ട് വ്യത്യാസം എന്നൊക്കെ കേട്ടോ.
0: പറ്റുമെങ്കിൽ ഒന്ന് ശകാരിച്ചിട്ടും പോണം.
2: അതെ,
0: ഗുണദോഷിച്ചിട്ട് പോണം. ചൊവ്വയും ശനിയുമാണ്. ഹലോ
1: ഹലോ.
0: ചൊവ്വയും ശനിയുമാണ്. ആ, ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിലല്ലേ, അപ്പൊ ലേഖ മേഡം എങ്ങും പോയിട്ടില്ല, ചൊവ്വയും ശനിയും കൃത്യമായി വരും.
2: ലേഖ മേഡത്തോട് സംസാരിക്കാനാണോ ഇപ്പൊ വിളിച്ചത്?
0: എങ്കിൽ നമ്മളിപ്പോ പണങ്ങി പോകും.
2: എന്തൊക്കെയാ വിശേഷങ്ങള്? മഴ അല്ലേ? അതെ, അതെ. പക്ഷെ മറ്റു കേരളത്തിന്റെ മറ്റു സ്ഥലങ്ങളുള്ള പോലെ അത്ര മഴ ഇങ്ങോട്ടേക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ.
0: ചോറ് കഴിച്ചോ?
2: ആ, ചോറ് കഴിച്ചു കഴിച്ചു. ചോറ് കഴിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങളെല്ലാം, നിങ്ങക്ക് ചായ കുടിക്കാറായില്ലേ? എവിടുന്നാ ചായ കുടിക്കുന്നത്? വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കഴിക്കോ അതോ പുറത്തു പോയി കുടിക്കോ? ആ, പാല് വാങ്ങിച്ച്. ആരാണ് ചായ ഇടുന്നത്? ആരാണ്? മധുചേട്ടൻ തന്നെയാണോ അതോ ഭാര്യയാണോ? ഭാര്യയാണോ? മധുചേട്ടൻ ചായ ഇടാൻ അറിയാവോ? അറിയാവോ? നല്ല ചായ ഇടോ? നല്ല ചായ ഇടോ? ഭാര്യ കൂടെ ഉണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഭാര്യ കൂടെ ഉണ്ടോന്ന്, മധുചേട്ടൻ ചായ ഇടുവോ എന്നൊന്ന് ചോദിക്കട്ടെന്ന്. ആ, കൊടുക്ക. പിന്നെ എല്ലാരും കൂടെ അല്ലേ സംസാരിക്കേണ്ടത് നമ്മള്? മക്കളൊക്കെയോ? മധുചേട്ടൻ പറയായിരുന്നു ചായ ഇടാൻ അറിയാമെന്നേ. ഞാൻ പറഞ്ഞു ചേച്ചിയോട് ചോദിക്കട്ടെ ചായ ഇടാൻ അറിയാവോ എന്ന് ചോദിക്കട്ടെ എന്ന് പറയായിരുന്നു. ഇട്ടു തരാറുണ്ടോ ചായ? ഇട്ട് തരാറുണ്ടോ? ചായ ഇട്ട് തരാറുണ്ടോ മധുചേട്ടൻ? ഇല്ലല്ലേ. ആ കുടിക്കുള്ളൂ. അതാണ് കണ്ടോ കള്ളൻ ആദ്യമേ പറഞ്ഞത് തന്നെ ഞാൻ ചായ ഇടുമെന്നൊക്കെയാ പറഞ്ഞത്.
0: പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സുഖമില്ലാതെയൊക്കെ വന്നൊരു പനിയൊക്കെ പിടിച്ച് കിടന്നാൽ ഒരു ചായയൊക്കെ ഉണ്ടാക്കി തരൂലേ എന്നൊക്കെ പറയാം അല്ലേ.
2: അടുക്കള പണി കൂടാൻ കൂട്ടണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം. തന്നെത്താനെ ഇരുന്ന് ചെയ്യരുത് കേട്ടാ. ആ അത് ശരി. രണ്ടുപേരും കൂടെ രണ്ടല്ല വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? മോളും കൂടെ ഉണ്ട്. മോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ രാവിലെ പണിക്ക് പോണം മോൾക്കും അല്ലേ? എത്ര മണി? ഓ വൈകുന്നേരമാണ്, ഉച്ചക്ക് ശേഷമാണ്. ഓക്കെ ഓക്കെ. ഭാര്യ പണി ഭാര്യ പണിക്ക് പോകുന്നുണ്ടോ എവിടെയെങ്കിലും? ആ ഇപ്പൊ തൊഴിലുറപ്പ് ഇനി മാറി വരണമല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞ നിങ്ങൾ മൂന്ന് പേരും കൂടെ രാവിലെ അടുക്കള കയറുവാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പറ്റിയല്ലാത്തെ. സഹായിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ സഹായിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. നമുക്ക് സഹായം അല്ലല്ലോ വേണ്ടത്, കാര്യങ്ങൾ ചെയ്യുക വേണ്ടത്. സഹായം എന്ന് പറയുമ്പോ തേങ്ങ തരണ്ടി കൊടുക്കുക, അല്ലെ പറഞ്ഞില്ല ഉണ്ടാക്കി വെക്കുന്ന ചായ എടുത്ത് കുടിക്കുക, ഇതൊക്കെയല്ലേ. അങ്ങനെയല്ല വേണ്ടത്, എല്ലാ കാര്യവും ചെയ്യണം. ആ അത് ശരി. അപ്പൊ ഭാര്യ കിടന്നോണ്ട് അടുക്കള കിടന്നോണ്ട് പണി ചെയ്യുകയും ചെയ്യും അല്ലേ. അതാണ് കൊള്ളാം കൊള്ളാം. ഇങ്ങനെയാണോ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ചെയ്യേണ്ടത്? അല്ല പാട്ട് അവിടെ ഇരുന്ന് അടുക്കളയെ കൊണ്ട് വെച്ചാ മതി, അപ്പൊ രണ്ടുപേർ കൂടെ കേക്കാലോ. അത് ശരി. എന്തൊക്കെ ന്യായങ്ങളാ പറയണേ. ഓക്കെ ഓക്കെ. ആ അത് വെച്ചിരിക്കാം. അപ്പൊ അപ്പൊ സുഖമല്ലേ, എല്ലാവർക്കും കേക്കാം. എന്നിട്ട് അടുക്കളയിൽ ഭാര്യയുടെ കൂടെ നിന്നിട്ട് പാചകത്തിന്റെ കൂടെ ചേർന്ന് ഓരോന്നൊക്കെ ചെയ്യണം. നല്ല രസമാ പണി. പണി ഇപ്പൊ അവരാണേലും തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് അവരാണേലും പുറത്തു പോയി പണിയുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ ഇല്ല, കുറച്ചു ദിവസമായിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എല്ലാവരും പുറത്തും പണി ചെയ്യുന്നുണ്ട്. അപ്പൊ വീട്ടിലും എല്ലാവരും ഒരുമിച്ച് പണി ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു രസമുണ്ട് അറിയാവോ. അങ്ങനെ ചെയ്യുമ്പോ ഒരു രസാ. ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴാണൊരു നല്ല നല്ല. അപ്പൊ പുള്ളിക്കാരിയും പറയും ഓ എന്റെ ചേട്ടൻ നല്ല ചേട്ടനാന്ന് പറയും. അപ്പൊ അത് കേക്കാൻ രസമല്ലേ.
0: വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നിയ
2: പണി കിട്ടിയല്ലേ.
0: കറണ്ട് അതൊന്നും കുഴപ്പമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. സംസാരിച്ചാ മതി, അഥവാ അവിടെ റേഡിയോ ഇപ്പൊ കേട്ടില്ലെങ്കിലും 7 മണിക്ക് ശേഷം കേൾക്കാലോ. എന്തേ ഓരോരോ പ്രശ്നങ്ങൾ അവര് കാണണമല്ലോ. ഓക്കെ. ഈ 5 മണി മുതല് എന്തോ ഗാനങ്ങൾ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ കരുണാസായി റേഡിയോ എപ്പോ മുതല് കേൾക്കും? കരുണാസായി റേഡിയോ എപ്പോ മുതലാണ് കേൾക്കുന്നത്?
1: 5 മണിക്ക്
0: കരുണാസായി റേഡിയോ. 6 മണിക്കേ ഉള്ളൂ. 5 മണിക്ക് അത് വേറെ റേഡിയോ ആണ്, നമ്മുടെ റേഡിയോ അല്ല. ആ വേറെ ചാനലല്ലേ.
2: അല്ല ദൈവത്തിന്റെ പാട്ട് കേട്ടാൽ മാത്രം പോരാ, ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അതായത് എല്ലാരെയും ഈ ഭാര്യയെ സഹായിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുക എന്ന് പറയുന്നതും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ തന്നെയാ കേട്ടോ, വേറെ രീതിയിലാ പറഞ്ഞേ ഉള്ളൂ.
0: ഇനി ഒറ്റ വഴിയുള്ളൂ, അയ്യോ ചെയ്യാവേ എന്ന് പറഞ്ഞ് കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: ഇനി ഇത്
2: എന്തോ എന്താ പറഞ്ഞ ക്ലിയർ ആയില്ല. എനിക്കോ? രണ്ടുപേര് ആ പഠിക്കുക. ഒരാള് ഡിഗ്രിക്ക്, ഒരാള് 10ാം ക്ലാസ്സില്. മോക്ക് എത്ര പ്രായമായി?
1: 20 വയസ്സ്.
2: പിന്നെ നേരത്തെ ജോലി കിട്ടിയോ? എപ്പ ജോലി കിട്ടി? ജോലി കിട്ടിയിട്ട് എത്ര നാളായി? ശരി ശരി.
1: അവിടുന്ന്
2: ഓ ഓ ഓ വേറെ പഠിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ മോള്?
1: രണ്ടു മാസം
2: അങ്ങനെ അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കണം കേട്ടോ. കൂടുതൽ പഠിപ്പിച്ചു വിടണം. അതെ അതെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെയും കൂടെ പൈസയും വെച്ചോണ്ട് അവള് നല്ല നല്ല ജോലികളിലേക്ക് എത്തട്ടെ അല്ലേ. ഓക്കെ, മിടുക്കിയ അല്ലേ. നല്ല കാര്യം. അപ്പൊ പഠിക്കാൻ ഇഷ്ടമുള്ളവരെ നന്നായിട്ട് പഠിപ്പിച്ചു വിടുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അല്ലാതെ നേരത്തെ വിളിച്ച ചില ചേച്ചിമാരൊക്കെ 18 വയസ്സിലെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു മക്കളെ, അങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കരുത് കേട്ടോ. ആ കൊള്ളാം, അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം. നല്ല കാര്യം. അവള് എപ്പൊ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അന്നേരം കല്യാണം കഴിപ്പിച്ചാൽ മതി, നിങ്ങളായിട്ടൊന്നും പറയരുത് കേട്ടോ. അതെ അതെ, പഠിപ്പിക്കുക നന്നായിട്ട് പഠിക്കട്ടെ, നല്ല ജോലി കിട്ടട്ടെ. നല്ല നല്ല ജോലി കിട്ടട്ടെ അല്ലേ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഒരുപാട് കാര്യങ്ങൾ കേട്ടു, സംസാരിക്കുകയും ചെയ്തു. സ്വാമി അയ്യപ്പനിലെ പാട്ട്. ആ പാട്ടാണ് വേണ്ടത് അല്ലേ. അപ്പം അത് കേൾക്കാവോ? അത് കുഴപ്പമില്ല, എന്നാലും കേൾക്കാം എപ്പോഴും. എന്നാലും മറ്റുള്ളവർ കേൾക്കുമല്ലോ നമ്മൾ ആവശ്യപ്പെടുന്ന പാട്ട്. അപ്പൊ രജിതമ്മയുടെ ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞോളൂ, പാട്ടിലേക്ക് പോവാം.
2: ഓക്കെ. അപ്പൊ രാത്രിയിൽ എന്തായാലും കുറച്ചു നേരം മോളോട് സീരിയൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് പാട്ട് കേട്ടിട്ട് ബാക്കി വെക്കാന്ന് പറയട്ടാ.
1: ഓക്കെ
2: ശരി.
0: അപ്പൊ പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിൽ ഇന്ന് അതിഥിയായുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ് രജിത. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം, പാട്ടുകൾ ആവശ്യപ്പെടാം. സഖിയെക്കുറിച്ചും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ എപ്പോഴും സാർത്ഥകമാണ്. പുറത്ത് മഴയുണ്ട്, പോക്കുവെയിലിൽ ഒരു പോക്കുമഴ എന്ന് പറയുന്നത് പോലെ. എങ്കിൽ പോലും ഈ സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പോക്കുവെയിൽ എപ്പോഴും ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അതിഥി നമ്മളോടൊപ്പമുള്ളത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ
0: കാച്ചാണിയിൽ നിന്ന് നടരാജനാണ് സാറേ. നടരാജൻ സാർ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രജിത മാഡമാണ്. മാഡത്തോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം. രണ്ടുപേരും നമസ്കാരം സ്വീകരിക്കുന്നു. എന്നാലും രജിത മാഡത്തോട് പ്രത്യേക നമസ്കാരം പറയണമെന്നാണ് എന്റെ ആഗ്രഹം. അത് പറയണം, എന്നാലും പറയൂലേ.
1: സാറാണ് നേരത്തെ ഉള്ളത്.
2: അതെ, ഇത് പുതിയ ആളാണ് അല്ലേ?
1: പുതിയ ആളാണ്. സാറിനാണ് നേരത്തെ പറയാനുള്ളത്.
2: അതെ, സാറാണ് സ്ഥിരം ഇതൊക്കെ കേൾക്കേണ്ടത്. അതുകൊണ്ട് സാറിന് പ്രത്യേക നമസ്കാരം.
1: ഞാൻ വേണമല്ലോ.
2: അതെ അതെ,
0: ഇത് കേട്ടോണ്ടിരിക്കായിരുന്നു.
1: പിന്നെ ഞാൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്,
0: അതൊക്കെ പിന്നീട് വിശേഷം പറഞ്ഞിട്ട് രജിത മാഡത്തോട് വിശേഷം പറയണം. ഓക്കെ ഓക്കെ ഓക്കെ, പറയണം. അതെ അതെ അതെ, പക്ഷെ 80 വയസ്സായെന്നേ ഉള്ളൂ, ആരും അറിയണ്ട. ഞാൻ മറക്കൂല, പയ്യനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല.
1: ഞാൻ ചോദിച്ചിരിക്കുന്ന ഒരു തമിഴ് പാട്ടാണ്.
0: പോട്ട് അടുത്ത വരിയുടെ പോട്ട്
1: അത് പിന്നീട് പാടാം. അപ്പൊ സഹായി എന്ന് പറഞ്ഞാലേ,
2: സഹായി അല്ല, സഖി. സഖി
1: സഖി സഖി എന്ന് പറഞ്ഞ വേറൊരു പാട്ടും കൂടെ ഞാൻ ഉദ്ദേശിച്ചു.
2: എങ്ങനെയെന്നറിയോ,
1: രമണൻ കണ്ണ സഖി ഞാൻ വെറുമൊരു താമര പാട്ടുകാരൻ, ഇങ്ങനെ ഒരു പാട്ടുണ്ടത്.
2: പിന്നെ നല്ല പാട്ടുകാരനാണല്ലോ.
1: അത് യഥാർത്ഥത്തിൽ പഴയ ആൾക്കാരാണെങ്കിലേ, ഒരു നേരത്തെ പറഞ്ഞല്ലോ, വസ്തു എഴുതുന്നത് പഴയ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. കാരണം മക്കളെ കാലം വരെ മക്കൾക്കും മക്കളെ കാലശേഷം നമുക്കും ഒന്നാണ് കരുതണ. അപ്പൊ ഒരിക്കലും അച്ഛനും അമ്മയും മരിക്കില്ല.
2: അപ്പൊ
1: അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് രണ്ടാമത്തെ പ്രശ്നം, നമ്മളെ ഇവിടെ വഴക്കും വയ്യാതെയും ഒന്നും ഇല്ലെങ്കിൽ പോലീസ് ഒക്കെ പട്ടിണിയിടുന്നത് മരിക്കും.
2: അതെ അതെ, അതിന് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലത് ഇട്ട് കൊടുക്കണം അല്ലേ. അതെ അതെ, പോലീസിന് പണി ഉണ്ടാക്കി കൊടുക്കണം അല്ലേ.
0: ഇതിന്റെ ദുസ്സൂചന എന്തെന്ന് മനസ്സിലായോ? അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നോണ്ടാണ് സഖിയൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. വേണ്ട ഏട്ടാ കച്ചവടം.
1: എനിക്ക് ഈ നമ്മളിപ്പോ ഇരട്ടി ആരോഗ്യം ഉള്ളതൊക്കെയാണ് എനിക്ക് തോന്നിയ പ്രായം ഉണ്ടെങ്കിൽ.
2: റേഡിയോ ഉള്ളത് കൊണ്ടാണോ?
1: റേഡിയോ എന്ന് പറയുന്ന ഒന്നും രണ്ടും കൂടെ ഉണ്ട്, പിന്നെ കാച്ചാണിയിൽ ഒരെണ്ണമുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ. കാരണം ഇതിനിടയ്ക്ക് രണ്ട് റേഡിയോ കേൾക്കാതെ വന്നിരുന്നു ഒരു സമയത്ത്.
0: അത് ഇന്നലെയും ഞാൻ ഒരു അല്പ പണി വന്നത് കൊണ്ടാണ്, സദയം ക്ഷമിക്കണം.
1: ഇന്ന് വരെ പനി വന്നതുകൊണ്ടാ?
0: പണി പണി കുറച്ച് വർക്ക്. റേഡിയോയ്ക്കും പനി വരും, റേഡിയോയ്ക്കും കുറച്ച് പനിയും ജലദോഷമൊക്കെ വരും.
2: പക്ഷെ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നവർക്ക് അല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ. അതെ അതെ അതെ അതെ അതെ, നമ്മളിങ്ങനെ കാത്തിരിക്കുവല്ലേ കേൾക്കാനായിട്ടല്ലേ.
1: അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ ഒരു ജീവിച്ചൊരു പാർട്ടിയാണ് ഇപ്പൊ തൽക്കാലം എങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരുപാട് എനിക്ക് ഒന്നും പറയാനും ഇല്ല.
0: പറയാ,
2: ഈ ഇത്രയും നേരം കേട്ടതിനകത്തു നിന്ന് പിന്നെ എന്തോ ഒരു അഭിപ്രായം പറയാനായിട്ടുള്ളത്?
1: മേഡം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്, എല്ലാരും സന്തോഷമായിട്ട് ജീവിച്ചു പോയാലേ അതേപോലെ വേറൊരു ജീവിതം ഇല്ല. ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും ഒരേ മനസ്സിൽ ജീവിച്ചു, ഈ അവിടെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോ മിക്കവാറും അത് കുറവായിരിക്കും അങ്ങനെ വരെ.
2: ഈ ഒരേ മനസ്സോടെയൊക്കെ ജീവിക്കാനായിട്ട് പ്രയാസമായിരിക്കും. പക്ഷെ നമുക്ക് ഒരേ മനസ്സിലേക്ക് ഒരേ മനസ്സെന്നുള്ളതിനെക്കാട്ടിലും ഈ രണ്ട് വ്യക്തികളല്ലേ, രണ്ട് ആൾക്കാരല്ലേ, അവർക്ക് അഭിപ്രായങ്ങളും അവരുടെ ജീവിച്ചു വന്ന സാഹചര്യവും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഒരാൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത്, അപ്പം ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റേയാൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അത് എന്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാനും ഒക്കെ പറ്റുവാണെങ്കിൽ ഒരു പരസ്പരം ഒരു മനസ്സിലാക്കൽ അല്ലെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.
1: അതാണ് ഏറ്റവും നല്ലത്. കാരണം
2: അതെ,
1: അത് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ആലോചിക്കാനുള്ള സമയം കിട്ടും.
2: അതെ അതെ, എന്തായാലും ഒരു ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും, അതാണ് പ്രശ്നം. അതാണ്
1: എന്തെങ്കിലും വന്നതിന് ശേഷമായിരിക്കും പിന്നെ ആലോചിക്കണം.
2: അതെ അതെ അതെ അതെ, അത് ചിലപ്പോ അടിയായിരിക്കും അല്ലേ.
1: പിന്നെ ഒരുമിച്ച് ഒരുപാട് പാടാണ്.
2: അപ്പൊ ഈ അടിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് തീർക്കണം.
1: തീർക്കപ്പെട്ട കാര്യങ്ങളെ കാണും.
2: അതെ അതെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും.
1: ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ അധ്യാപകരെല്ലാം ജോലി ചെയ്തിട്ട് വീട്ടിൽ കൊടുക്കാതെ
2: കൊണ്ടിടുന്നത്
1: കളിച്ച് കളയുമ്പോ അവര് വീട്ടിൽ വരുമ്പോ ഒന്ന് വായിക്കാനും ഒരു ദാരിദ്ര്യം കൊണ്ട് ചിലപ്പോ തന്നെ വിഷമങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും.
2: അതെ അതെ,
1: അത് പറയുന്നത് കാര്യമായിരിക്കും എന്ന് നമുക്ക് തോന്നിയാലേ പ്രശ്നം മാറും. അങ്ങനെയുള്ള കാര്യമൊന്നും കിട്ടില്ല. ഇപ്പൊ
2: കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും, അപ്പൊ അടിക്കും. അപ്പൊ കുറ്റപ്പെടുത്താതെ ഇത് കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാവണം അല്ലെ. അതെ അതെ അതെ,
1: അപ്പൊ ഇത് കണ്ട് നമ്മളെ മക്കളും നല്ല ലെവലിൽ വരണമെങ്കിലും നമ്മള് എങ്ങനെയാണ് പോകുന്നത് എങ്ങനെ ജീവിക്കണം മനസ്സിലാക്കി.
2: അതെ,
1: മക്കളും കഴിയുന്നത്.
2: അതെ അതെ അതെ അതെ, അവർക്ക് നമ്മള് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അതാണ് അതാണ്, അല്ലാതെ കണ്ടു വളരുന്ന മക്കൾക്കും അവരുടെയും ജീവിതം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയാ മതി എന്നുള്ള തരത്തിലേക്ക് അവരും വിചാരിക്കും, അവരുടെയും ജീവിതം പോകും, അവിടെയാണ് പ്രശ്നം വരുന്നത്.
1: എന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കൂല എന്നൊക്കെ, നശിക്കാൻ പറഞ്ഞാലും കേൾക്കൂല.
3: അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഞാൻ കേട്ടിട്ടില്ല.
2: അതിപ്പോ നടരാജൻ
3: ഉണ്ടാക്കിയ ചൊല്ലാണ്.
1: അങ്ങനെ
2: അനുഭവത്തിൽ നിന്നുണ്ടാക്കിയ ചൊല്ലാണല്ലേ.
1: ഒരു സന്ദർഭം, ഒരു സന്ദർഭത്തിൽ ഞാന് ഭയങ്കര മഴ, മഴ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഇപ്പൊ ഉരുളുകുത്തും പോലെയാണ്. അത്ര മഴയുള്ള ഒരു സീസണിൽ മേലൊരു ടാർപ്പാളം കെട്ടി 40 അടി താഴ്ച്ചുള്ള ഒരു കിണറ്റിൽ ഞാൻ വേറൊരാളും കൂടെ പണിയിട്ടുണ്ടിരുന്നു. അന്ന് ആർക്കും ആ പ്രദേശത്ത് പണിയില്ല, കാരണം അടവിട്ട് മഴയാണ്. ഇത്രയും താഴ്ചയിലും ഞാന് അന്ന് എന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് കൊണ്ട് കൊടുക്കുമ്പോ തന്നെ വീട്ടുകാരും എന്ത് കൊണ്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ല. അപ്പൊ നമ്മള് ദാരിദ്ര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ജീവിച്ചു പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല.
2: അതെ അതെ അതെ അതെ, മനസ്സിലാക്കൽ എന്ന് പറയുന്ന ആ വാക്കാണ് ഏറ്റവും പ്രധാനം അല്ലേ. അതെ അതെ അതെ അതെ.
0: അപ്പൊ ഒരുപാട് വർത്തമാനങ്ങളായി, വിശേഷങ്ങളായി, സമയമൊക്കെ ഏതാണ്ട് അവസാനിക്കാൻ പോവാണ്. നമുക്ക് പാട്ടിലോട്ട് പോയാലോ.
1: രണ്ടുപേര് പാടിയിട്ട് ഒരു ചെറിയ പാട്ട്.
0: പിന്നെന്ത്, മാഡത്തിന് വേണ്ടി ആയിക്കോട്ടെ.
1: കൊറുമൊഴി മുള്ളരടി കുന്നമ്മളൊടി കുപ്പായം കേറി പോയതോർമ്മയുണ്ട്, നിനക്കോർമ്മയുണ്ടോ? മാനക്കാരാണിയുടെ കഥകൾ ഞാൻ പറയാം, മാധ്യമത്തിൽ നീ മയങ്ങിയതോർമ്മയുണ്ട്, നിനക്കോർമ്മയുണ്ടോ? പച്ചമര പൂന്തണലും കൊച്ചുകിളി വീടും വെച്ച് അച്ഛനമ്മയായി കഴിഞ്ഞതോർമ്മയുണ്ടോ? ഓക്കെ
2: ഓക്കെ, ഇത് സിനിമ പാട്ടാണോ?
1: ഇത് സിനിമ പാട്ടില്ല, ഇത് നമ്മളൊരു പാട്ടാണ്.
2: ഓ ശരി, കൊള്ളാം, നല്ല പാട്ട് കേട്ടോ.
0: നമ്മളൊരു പാട്ട് രചന, രചന സംവിധാനം ആലാപനം നടേശൻ,
2: നടരാജൻ
0: എന്ന് പറയണോ?
1: എന്തെങ്കിലും പറഞ്ഞിട്ട് പോണല്ലേ നല്ലത്.
0: പിന്നെ അതല്ലേ നമ്മളും പറയണേ.
1: അപ്പൊ അതുകൊണ്ടാണ് സാറേ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടുപേർക്കും നമസ്കാരമുണ്ട്.
2: നമസ്കാരം.
3: പാട്ടിലോട്ട് പോവേ.
1: ഓക്കെ.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിന് തിരശ്ശീല വീഴുവാൻ സമയമായിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ സ്നേഹിത രജിതയാണ്. സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമാണ്. സഖി എന്ന സംഘടനയെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാ ശ്രോതാക്കളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കേണ്ട ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും മേഡം, അവസാനിക്കുന്നതിന് മുമ്പ്, സഖി ഏത് ഗ്രാമതലങ്ങളിൽ, അതോ ഇത് കേരളമെമ്പാടും പ്രവർത്തിക്കുന്നതാണോ അതോ നഗരത്തിൽ മാത്രം നിൽക്കുക, അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടെ, എങ്ങനെയാണ് സഖിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക, അതിന് പ്രത്യേകമായൊരു ഫോൺ നമ്പറുണ്ടോ എന്നൊക്കെ കൂടെ ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും ശ്രോതാക്കൾക്ക്.
2: സഖിക്ക് ആകെ ഒരു ഓഫീസ് മാത്രമാണുള്ളത്, തിരുവനന്തപുരത്ത് വഞ്ചൂര് മാതൃഭൂമിയുടെ അടുത്തുള്ള ഓഫീസ്. ഞങ്ങൾ കേരളം മൊത്തം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് അവിടങ്ങളിലുള്ള മറ്റ് സംഘടനകൾ വഴിയാണ് ആ പ്രവർത്തനം നടത്തുന്നത്. സഖിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് എപ്പോ എന്ത് കാര്യത്തിനും സഖിയുടെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെടാം. അത് എവിടെയാണ് കിട്ടുന്നത്, ഞങ്ങളായിട്ട് കൊടുക്കാത്തൊരു ഒരു സർവീസാണെങ്കിൽ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. ഈ സഖി എന്നുള്ള പേര് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാക്കിയേക്കാം. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇതൊരു എൻ ജി ഒ ആണ്. അപ്പോ പിന്നെ ഞങ്ങൾക്ക് ഒരു ലാൻഡ് ലൈൻ നമ്പർ കൃത്യമായിട്ട് ഇപ്പൊ തരാനില്ല. എന്റെ ഫോൺ നമ്പർ 9446274988 എന്ന നമ്പറാണ്.
3: അതിൽ
2: 9446274988 ഈ നമ്പറാണ്. അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വിളിക്കാം. എന്നിട്ട് സഖിയിൽ എന്താണോ അവർക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാമെന്നുള്ളതാണ്. പിന്നെ വേറെ മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സും സഖിയിലെ സ്റ്റാഫും ഒക്കെ ഉണ്ട്, അവരുമായിട്ടും കണക്ട് ചെയ്ത് തരാൻ പറ്റും. സ്ത്രീകൾക്ക് എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക്, അതായത് നേരിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ചുരുക്കമാണ്. പ്രത്യേകിച്ചും ഒരു നല്ല വക്കീൽ ആരാണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല വക്കീൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സജസ്റ്റ് ചെയ്യാം. പക്ഷേ കെൽസയും ഡെൽസയും ഒക്കെ നമുക്കുണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ സർവീസുകളുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പം മിത്ര 181 എന്ന് പറയുന്ന നമ്പറുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോം ആണെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പം എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിന് താഴെയുള്ള പിന്നെ മാതൃഭൂമി ഓഫീസിന് അടുത്തായിട്ടുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നേരിട്ടുള്ള ഒരു ഇത് പറ്റുള്ളൂ. പക്ഷെ ഈ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും.
3: പ്രിയ ശ്രോതാക്കളെ, സ്ത്രീകൾക്ക് ഒരു മെന്റർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് സഖി എന്ന വനിതാ സംഘടന. അതിന്റെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ പ്രിയ സ്നേഹിത രജിതയോടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്, പാട്ടുകൾ ചോദിച്ചത്. എത്രയെത്ര വിശേഷങ്ങൾ നമുക്കിതിനിടയിൽ പറഞ്ഞു പോകാൻ സാധിച്ചു, അതിലൂടെയൊക്കെയുള്ള വളരെ സന്തോഷം. എല്ലാ ശ്രോതാക്കളുടെ പേരിലുമുള്ള സന്തോഷവും സ്നേഹവും രജിത മേഡത്തോട് അറിയിക്കുന്നു മേഡം.
2: താങ്ക് യു.
3: ഇനി നമുക്ക് ശ്രീ നടരാജൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. ഒരുപക്ഷെ തമിഴിലെ വയലാർ രാമവർമ്മ എന്ന് വിളിക്കാവുന്ന വാലിയുടെ രചനയിൽ 1966 അൻപേവ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താണ് MS വിശ്വനാഥൻ സംഗീതം നിർവഹിച്ച് TM സുന്ദർരാജനും P സുശീലയും ചേർന്ന് ആലപിച്ച എക്കാലത്തും ഹരിതസുന്ദരമായി എന്ന് തന്നെ പറയാവുന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സഖി എന്ന വനിതാ സംഘടനയുടെ ട്രസ്റ്റ് മെമ്പറും ഗവേഷകയുമായ രജിതയാണ്. ഒപ്പം പ്രിയപ്പെട്ട സ്വന്തം മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ എപ്പോഴാണോ മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോഴായിരിക്കും സ്വാതന്ത്ര്യം എന്തെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. മതം അതേതായാലും അന്ധമാണ്, ആധുനിക ലോകത്തിന് ചേർന്നതല്ലാതെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: യവനകഥകളുടെ സാങ്കല്പിക ആകാശങ്ങളിലൂടെ അലഞ്ഞു നടന്ന ഒരു കൗമാരകാലം. ഭാരതീയ ഇതിഹാസങ്ങളെക്കാൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടം യവനകഥകളോട് തോന്നി. ഇന്നും അതെ. അശ്വത്ഥാമാവിനേക്കാൾ ഇഷ്ടം തോന്നുന്നത് ഈഡിപ്പസിനോട് തന്നെ. ഇന്ദ്രനേക്കാൾ കൂടുതൽ കൂറ് എന്തുകൊണ്ടോ സ്യൂസിനോടായിരിക്കുന്നു. അഫ്രോഡിറ്റി അന്നേ എൻ്റെ ഹൃദയം കീഴക്കി കഴിഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് അവളുടെ ഏറ്റവും നല്ല കാമുകൻ ഞാനാണെന്നാണ്. മറ്റാരും. എന്തിന്? ഡൈനീഷ്യസ് പോലും അഫ്രോഡിറ്റിയെ ഇത്രമേൽ ആരാധിക്കാൻ വഴിയില്ല തന്നെ. എന്നാലും ഡൈനീഷ്യസിനോട് എക്കാലവും ഒരു പ്രത്യേക ആരാധനയുണ്ട്. വീഞ്ഞിൻ്റെ ദേവൻ, എന്നിട്ടും ഒരു നുള്ളു വീഞ്ഞ് സേവിക്കാത്തയാൾ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? യവനകഥകളിലെ നായികയെ സ്വപ്നം കൊണ്ടുറങ്ങിയ കൗമാരങ്ങളിലേക്ക് പിന്നെയും എത്രയോ പേർ. മഞ്ഞിലെ വിമലയെ എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾക്ക് എന്നേക്കാൾ എന്തുകൊണ്ടോ സുധീർ കുമാർ മിശ്രയായിരുന്നു ഇഷ്ടം. കാമുകീഭാവമുള്ള കഥാപാത്രങ്ങളെ അറിയാതെ മനസ്സുകൊണ്ട് പ്രണയിച്ചു പോയത് എന്തുകൊണ്ടാവും? ഏകാന്തതയുടെ പട്ടുനൂൽ കൊണ്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയ വള്ളിക്കുടലുകൾക്കുള്ളിൽ ക്ഷണിക്കാതെ വന്നെത്തിയവർ ഹീര, അഥീന, ഗാല, ഡോസിമോൺ, ആർട്ടമിസ്, ഇയോസ്, ഹൃദയത്തിൻ്റെ ചില്ലകളിൽ ചേക്കേറിയ വസന്തചാരുതകൾ, നിത്യപ്രണയിനികൾ. മരണത്തിന് എന്തിനേയും കൊണ്ടുപോകാനാകും. ഇലകളെ, പൂക്കളെ, പുഴകളെ, മലകളെ, മനസ്സിൻ്റെ ആഴങ്ങളിൽ അഗാധമായി പതിഞ്ഞുപോയ സൗഹൃദങ്ങളെയൊക്കെ അത് കൊണ്ടുപോകുമായിരിക്കും. പക്ഷേ വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ മന്ദമാരുത ഹൃദ്യതയോടെ കളിയാടിയ പാർവതി പരമേശ്വര പ്രണയത്തിനെ കൊണ്ടുപോകാൻ മരണത്തിൻ്റെ കരങ്ങൾക്ക് കെൽപ്പില്ല തന്നെ. പ്രണയത്തിൻ്റെ കുങ്കുമവർണ്ണ സുശോഭിതമായ കാൽപ്പനിക സൗന്ദര്യത്തിൻ്റെ ആരാമ സൗഭാഗങ്ങളിലൂടെ ഇന്നും മനസ്സിലയം കൊള്ളുന്നു. മാമ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു.

സായന്തന സൂര്യന്റെ ചെങ്കതിരുകളേറ്റ് ചുവന്ന കവിൾത്തടങ്ങളുള്ള ഹീര. ഹീരഭൂമിയാണ്, ഹരിതയാണവൾ, ഹൃദയാണവൾ. നൃത്തവിലോലയായ അവളുടെ പദചലനങ്ങളിൽ പുഷ്പസഞ്ചയങ്ങൾ പുളകിതമാകുന്നു. പ്രമദഗാനനങ്ങളിൽ ഗന്ധർവന്മാരും കിന്നരന്മാരും പുതിയ ഗാനങ്ങൾ മീട്ടുന്നു. നിലാവ് പൂത്തിറങ്ങുന്ന അവളുടെ കണ്ടടങ്ങളിൽ ഞാൻ എന്റെ കിനാവുകൾ കണിവയ്ക്കുന്നു. ഹീര, പ്രിയപ്പെട്ടവളെ, പ്രണയത്തിന്റെ ലാവണങ്ങളിൽ നീ നിത്യസുരഭലയാകുന്നു. നിന്റെ കാലടികളിൽ ഞാൻ നട്ടുനനച്ചു വളർത്തിയ സൂര്യകാന്തികൾ, യവനസാഗര വീചികൾ പോലെ നേർത്ത കാറ്റിൽ ഉലാവുന്ന പീതവസന്തം, നിന്റെ മുടിനാരുകളിൽ ഞാൻ ചാർത്തിയ ചെമ്പകമലരിന്റെ ചിത്രകിരീടം. ഹീര, ഹിമകമലങ്ങൾ കാന്തിമ

തായ നിന്റെ മെയ്യഴകിൽ ഞാൻ എൻ്റെ മിഴിമുത്തുകൾ പണയം വയ്ക്കുന്നു. നീർത്തടാകങ്ങളിൽ നീന്തി തുടിക്കുന്ന പൊന്നരയന്നങ്ങളുടെ പെൺമാനസങ്ങളിൽ അസൂയയുടെ നെയ്യാമ്പലുകൾ വിടരുന്നത് നീ കാണുന്നുവോ? ഹീര യവനകഥകളിലെ കടലാസുകളിൽ വിരിയുന്ന അക്ഷരപ്പൂക്കൾ കൊണ്ട് അളന്നെടുക്കാവുന്ന കഥാപാത്രമല്ല നീ. പ്രണയത്തിന്റെ പുഷ്പപാത്രങ്ങളിൽ സർവസുഗന്ധിയായി വിടർന്നു വിലസി നിൽക്കുന്ന കായാമ്പൂവിനെയാണ് എന്തുകൊണ്ടോ എപ്പോഴും നീ ഓർമ്മിപ്പിക്കുന്നത്. അത്രമേൽ നിത്യഹരിതയായി നീ എന്റെ മനോതടങ്ങളിൽ നിറഞ്ഞുന്മാദമാകുന്നു. ഉയിരിനെ തൊടും വിധം ഹർഷോന്മാദമായി നിന്റെ ഈ നിതാന്തമായ സാന്നിധ്യം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ആകാശത്ത് നിന്ന് പൂക്കൾ വീഴുന്നു. പ്രപഞ്ചത്തിന്റെ ഏതോ ഇടനാഴിയിൽ വച്ച് ഞാൻ ആൻഡ്രോമീഡയെ കിനാവ് കാണുന്നു. അവളുടെ കണ്ണുകളിൽ ആകാശഗംഗയുടെ പ്രതിബിംബം, നെറ്റിയിൽ ഞാൻ കുറിച്ചിട്ട കവിതയുടെ പ്രകാശം. നഷ്ടപ്പെട്ടു പോകുന്ന ചെമ്പകത്തേക്കാൾ നിധി പോലെ സൂക്ഷിച്ചു വെക്കാൻ പോന്ന നീലാംബരിയെയാണ് എനിക്കിഷ്ടം. എവിടെയാണ് ആ നീലാംബരിയെന്ന് നീ ചോദിക്കുന്നു. ഹൃദയത്തിനാഴങ്ങളിൽ, സ്നേഹത്തിൻ ചെപ്പിൽ അത് ഭദ്രമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ആൻഡ്രോമീഡ, അനാദിയായ നിന്റെ കാഴ്ചവട്ടങ്ങളിൽ ഭ്രമിച്ചുഴലുന്ന ഒരു നക്ഷത്രം. ഞാൻ എന്നെ എവിടെ ഒളിപ്പിക്കാൻ നോക്കിയാലും നിതാന്ത വിസ്മയമായി എന്റെ ഹൃദയജ്വാലകൾ പ്രകാശമാനമാക്കുന്ന പ്രണയത്തെ മറക്കാനാവില്ല തന്നെ. എഴുതിരിയിട്ട് തെളിയിച്ച പൊൻവിളക്കിന്റെ പ്രകാശധാര പോലെ ചൈതന്യവത്തായ ഈ പ്രണയത്തിന്റെ തിളക്കം ഞാൻ ഏതോ മാനസ ശ്രീകോവിലിൽ കൊണ്ടൊളിപ്പിച്ചു വയ്ക്കാനാണ്. ആൻഡ്രോമീഡ, ഒരു ചൈത്രവസന്തത്തിന്റെ നിതാന്ത പ്രഭാവമായി നീ എന്റെ ചിദംബരങ്ങളിൽ നക്ഷത്ര ശോഭ പരത്തുന്നു. ഹൃദയത്തെ പുളകമണിയിക്കുന്ന ആ നക്ഷത്ര നിലാമഴയിൽ ഞാൻ എന്നെ മറന്നു നനയുന്നു. പ്രണയമേ, പ്രകാശമേ, ഹൃദയതടങ്ങളിൽ നീ ഉണർത്തുമേ നിത്യവിസ്മയ കൗമുദീകാന്ത ചന്ദങ്ങളിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു. ഹൃദയത്തെ പുളകമണിയിക്കുന്ന ആ നക്ഷത്ര നിലാമഴയിൽ ഞാൻ എന്നെ മറന്നു നനയുന്നു. പ്രണയമേ, പ്രകാശമേ, ഹൃദയതടങ്ങളിൽ നീ ഉണർത്തുമേ നിത്യവിസ്മയ കൗമുദീകാന്ത ചന്ദങ്ങളിൽ ഞാൻ അലിഞ്ഞു ചേരും പോലെ, പ്രാണനും പ്രണയവും ഒന്നാകുന്ന പോലെ. ആനന്ദധാരയിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുവാൻ എന്തുകൊണ്ടോ ഇഷ്ടം, അത്രമേലിഷ്ടം.

അർത്ഥനിമീലിതമായ കണ്ണുകൾ, അശ്രുകൊണ്ടെഴുതുന്ന കവിതകൾ, ദുഃഖിതേ നീ കാണും ദിവാസ്വപ്നങ്ങളിൽ, നിഴലുകൾ ചൂഴ്ന്നു നിൽക്കുമ്പോഴും പുകമറിയിലെന്ന പോൽ ഞാൻ കാണും അനവധ്യ സുന്ദര സുകുമാരമായ ആ വർണ്ണചിത്രം ആരുടേതാകുന്നു. പ്രണയത്തിൻ്റെ നീലോൽപ്പലങ്ങളാൽ പൂമാരി കൊണ്ട് അഭിഷേകം ചെയ്തു നിൽക്കും തിസ്യൂസിനെ ഞാൻ കാണുന്നു. ഒരു തീർത്ഥസ്പർശം പോലെ അഥീന, നീ എൻ്റെ സ്വപ്നവേഗങ്ങളിൽ മിന്നൽ പിണറുകൾ പായിക്കുന്നു. അതിൻ്റെ മാസ്മരമന്ദഹാസങ്ങളിൽ ഏഴ് നിറങ്ങളിൽ ഏത് നിറമായി നിറയണം നിന്റെ ആത്മഹൃദങ്ങളിൽ നിന്നോർത്ത് പ്രണയരാഗമഴയായി നിറഞ്ഞു പെയ്യുന്ന തിസ്യൂസ് ഞാൻ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്ന നിമിഷാർത്ഥങ്ങൾ. അഥീന, നിന്റെ കണ്ണുനീരിന് കസ്തൂരിയുടെ ഗന്ധം. കൽത്താമരകൾ പോലും അതിൻ്റെ വശ്യതയിൽ പൂത്തുലഞ്ഞു പോകുന്നു. യവനകഥയിലെ കർണികാരമേ അഥീന, ധീരവും നൂതനവുമായ നിന്റെ നിലപാടുകൾ, ഒപ്പം അതിനോടലിഞ്ഞുന്മത്തമാകുന്ന പ്രണയവും ഇഷ്ടം, അത്രമേലിഷ്ടം.

നിലാവിൽ മുട്ടച്ചിക്കുന്നിന്റെ മുകളിൽ ആകാശം നോക്കിയിരുന്ന രാത്രികളിൽ കറുപ്പും വെളുപ്പും മേഘങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തു പോകുന്ന കുതിരകൾ, വെളുത്ത കുഞ്ചിരോമങ്ങൾ കാറ്റിലുലാവുന്നു. ഏറ്റവും മുന്നിൽ ഏവരെയും നയിച്ചുകൊണ്ട് ഒറ്റക്കൊമ്പുള്ള യൂണിക്കോൺ, അവന്റെ കാലുകൾക്ക് അസ്ത്രവേഗം, കണ്ണുകളിൽ അഭിമാനത്തിന്റെ മെല്ലാട്ടങ്ങൾ. ചാട്ടവാറിനു പകരം ചാരുതയാർന്ന ചാമരങ്ങൾ വീശിക്കൊണ്ട് അവന്റെ മേലിരുന്ന് സവാരി ചെയ്യുന്ന ആർട്ടമിസ്, എന്തരഴക്! അക്ഷീണമായ അശ്വസഞ്ചാരങ്ങളിൽ ഗ്രീസിന്റെ മുഴുവൻ സംസ്കാരവും തുടിച്ചു നിൽക്കുന്നു. ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരങ്ങളെന്ന് കവി പറഞ്ഞത് മുട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പിൽ പ്രതിബിംബിക്കുന്നത് പോലെ. ആർട്ടമിസ് ഒരു പ്രണയപര്യായമല്ല, പകരം വയ്ക്കാനാവാത്ത ഭരണ നിപുണതയുടെ പ്രതീകമായി അവൾ ഒരു സംസ്കാരത്തിൽ പാദങ്ങൾ ഉറപ്പിക്കുന്നു. ഗ്രീസ് അവളുടെ വാക്കുകൾക്ക് കാതോർക്കുന്നു. അവളുടെ പദചലനങ്ങൾ ഗ്രീക്കിന്റെ മണ്ണിന് പുളകം കൊള്ളിക്കുന്നു. ദേവഗണങ്ങൾ കൂപ്പുകൈകളുമായി അവളെ വരവേൽക്കുന്നു. മേഘങ്ങളിൽ നിന്ന്

അവൾക്കു വേണ്ടി പറന്നുവരുന്ന പെഗാസസ്. കടലിലും കരയിലും ആകാശത്തിന്റെ അപാരതകളിലും അവളെയും കൊണ്ട് പറക്കുന്ന യൂണിക്കോൺ. ഒരു സംസ്കാരം മുഴുവൻ ചേർന്ന് ഒരൊറ്റ മനസ്സായി ആർട്ടെമിസ്.

ഒലിവുമരത്തിന്റെ ചില്ലകളിൽ മഞ്ഞ് കാഴ്ചകിടക്കുന്ന കാഴ്ചയുടെ അസാധ്യമായ ഉദാത്തത. ലോഞ്ചിനസ് ഇത് കണ്ടു കാണാൻ സാധ്യതയില്ല. കണ്ടിരുന്നെങ്കിൽ സബ്ലൈം എന്ന വാക്കിന് ഉദാഹരണമായി ഈ കാഴ്ചയുടെ നിർലോഭതയെ ഒരു മടിയും കൂടാതെ അയാൾ സ്വീകരിച്ചേനെ. അത്ര കണ്ട് ചാരുതയാർന്ന സമ്മോഹനത. കാഴ്ചയുടെ സാഗരപ്പരപ്പുകൾ ആ സമ്മോഹനത കൊണ്ടും അവസാനിക്കുന്നില്ല. ഒലിവുമരങ്ങൾക്കിടയിൽ നഗ്നതയുടെ അനിതര സാധാരണമായ അഴകിന്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്ന് അത്യുദാത്തമായ കമനീയതയുടെ വെൺപ്രതീകം പോലെ അവൾ ഏകതാരയുടെ കമ്പികൾ മീട്ടി ഹെസ്റ്റിയ രാഗമാലികകൾ കൊണ്ട് ഒരു വീട് പണിയുന്നു. സന്തോഷമുള്ള വീട്, സമാധാനമുള്ള വീട്, ആരും പരിഭവിക്കാത്ത വീട്, വഴക്കില്ലാത്ത വീട്, വസന്തം മാത്രം വിരുന്നു വരുന്ന വീട്, വാക്കുകൾ ചിത്രശലഭങ്ങളായി പൂത്തുനിൽക്കുന്ന വീട്. വീടിന്റെ ദേവതയെ, ദേവചാരുതയെ, ഹെസ്റ്റിയ, പൂക്കൾ കൊണ്ട് ഞാനുണ്ടാക്കിയ എന്റെ കൂട്ടിൽ നിനക്ക് സ്വാഗതം. ഒറ്റക്കമ്പിനാഥം കൊണ്ട് നീ എന്റെ കൂടിനെ സംഗീത സാന്ദ്രമാക്കുക. സന്തോഷത്തിന്റെ ഇലകൾ തുന്നി നീ അതിനെ ഒരു വള്ളിക്കുടിലാക്കുക. പനിനീരിറ്റുന്ന പൂക്കൾ വിതറി നീ അതിനെ സമാധാനത്തിന്റെ ലാവണമാക്കുക. ആനന്ദത്തിന്റെ കമ്പളം കൊണ്ട് നീ അതിനെ മൂടുക. ഞാനിവിടെ എന്റെ സർഗലാവണ്യ സങ്കല്പമധുരിമയിൽ അലിഞ്ഞു ചേർന്നിടട്ടെ. അതിന്റെ നാദധാരകൾ ചുറ്റും പ്രതിധ്വനിക്കുമ്പോൾ ഹെസ്റ്റിയ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഒരു ചിത്രകമ്പളം പോലെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, അതോ ആരോ വരച്ചിട്ട ഒരു കാൻവാസോ, അതുമല്ലെങ്കിൽ കറുത്ത കടലാസിൽ കുടഞ്ഞിട്ട പൗഡറോ, അങ്ങനെയൊക്കെ പലതായി തോന്നുന്ന നിമിഷങ്ങൾ. ഒന്നിനെ തന്നെ പലതായി നിനയ്ക്കുന്ന അലങ്കാരത്തിൻ്റെ പേര് മലയാളം ക്ലാസ്. ഓർമ്മകളിൽ ഇന്ദിര ടീച്ചർ നിറയുന്നു, വ്യതിരേകമെന്നാണ് അലങ്കാരത്തിന് പേര്. ഗ്രീസിൻ്റെ ദേവതമാർ വ്യതിരേകങ്ങളാണത്രേ. സുരാസുരകൾ വന്ദിക്കും പ്രാമാണികത, കവീശ്വരന്മാർ വാഴ്ത്തും കാൽപ്പനികത, ശക്തിസ്വരൂപികളായ കഥാപാത്രങ്ങൾ. വായിക്കുംതോറും കഥാപാത്രങ്ങളാണെന്ന് തോന്നാത്ത വിധമുള്ള യാഥാർത്ഥ്യ ബോധം, ഇതിനെയാണോ ശക്തിസാർ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. ദേവതമാരെ മനുഷ്യരായി കാണാനുള്ള പ്രവണത, അവരെ മാത്രമല്ല ഏതൊന്നിനെയും അങ്ങനെ കാണാനുള്ള വ്യഗ്രത മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു അത്രേ. പേഴ്സോണിഫിക്കേഷൻ ക്ലാസ്സിലേക്ക് ഒരു ടൈം ട്രാവൽ സാധ്യമാകുമോ? ഒരിക്കൽ കൂടി ശക്തിസാറിന്റെ ക്ലാസ്സിലിരിക്കാൻ. ചിറകടിച്ചു പറക്കുന്ന പെഗാസസിനെ കുറിച്ചും അറിയാതെ ജനനിയെ പരിണയിച്ച യവനതരുണനെ കുറിച്ചും യൂണിക്കോണിന്റെ മിന്നൽ വേഗത്തെക്കുറിച്ചും ഒന്നുകൂടി കേൾക്കാൻ കൊതിയാകുന്നു. ഇലക്ട്ര ക്ലാസ്സിൽ അവതരിക്കുന്നു. എല്ലാവരെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് അഫ്രോഡിറ്റി മുൻനിരയിലെ ഡെസ്കിൽ വന്നിരിക്കുന്നു. അതിമനോഹരമായ കയ്യക്ഷരമുള്ള ചന്ദ്രനെ നോട്ടുബുക്ക് വാങ്ങി നോക്കി ഹീര പകച്ചു നിൽക്കുന്നു. ഹരിതാഭമായ അവളുടെ നീളൻ കുപ്പായത്തിൽ നിറയെ പെൺതൂവൽ ചാർത്തുകൾ. കഥകളിൽ നിന്ന് ഉപകഥകളിലേക്കും അവിടെ നിന്ന് കഥാസരിത്സാഗര സംഗമങ്ങളിലേക്കും ശക്തിസാർ ഞങ്ങളെ കൊണ്ടുപോവതെങ്ങ് ഇരുളടഞ്ഞ ഭൂതകാല ഗഹരങ്ങളിലേക്കല്ല, ഇന്ദ്രനീലിമ ചാർത്തി ഒരുങ്ങി നിൽക്കും മാനവ മനോരഥങ്ങളിലേക്ക്. യാത്രകൾ, കുടമ്പടിയൊച്ചകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മൊട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പിൽ ഒട്ടും വലുതല്ലാത്ത ഒരു ജലാശയമുണ്ട്, ഞങ്ങളുടെ മാനസ സരോവരം. അവിടെ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന വെള്ളം പാറക്കെട്ടുകളിൽ തട്ടിത്തെറിച്ച് പതഞ്ഞ് താഴേക്കൊഴുകി വരും. അതായിരുന്നു ഞങ്ങളുടെ നയാഗ്ര. താഴെ വീഴുന്ന വെള്ളം സ്ഫടികതുല്യമായി വെള്ളാരങ്കല്ലുകൾ നനച്ചുകൊണ്ട് പരന്നൊഴുകും. ഇത്രയും നിർമ്മലമായി വെള്ളമൊഴുകുന്ന കാഴ്ചയുടെ കമനീയത ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. അത്രയേറെ സുതാര്യമായ ജലപ്രവാഹം, ഇതിനെയാണ് നിർച്ചരി എന്ന് വിളിക്കുന്നത്. തോട്

ോ ചാലുകളോ അല്ല, നദികളോ പുഴകളോ അല്ല, നിർച്ചരികൾ ഭൂമിയിലെ മറ്റൊരു അത്ഭുതമാണ്. ചവിട്ടിക്കടന്നു പോകാം, അങ്ങനെ പോയാലും അവ കലങ്ങുകയില്ല. ടെലിമയുടെ നിത്യപ്രവാഹം. അറ്റ്ലാന്റയുടെ മനസ്സ് നിർച്ചരി പോലെ നിഷ്കളങ്കമാണത്രേ. അവൾ ആരെയും ചതിക്കില്ല, പക്ഷേ ആരും അവളെ ചതിക്കും. എത്ര ചതിക്കപ്പെട്ടാലും അവളുടെ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരികയില്ല. അതേക്കാൾ നിഷ്കളങ്കത നിലാവിന് പോലും അവകാശപ്പെടാനില്ലത്രേ. അതിനേക്കാൾ നിർമ്മലത ഒരു മഞ്ഞുതുള്ളിക്ക് പോലും ഉണ്ടാകാനിടയില്ലത്രേ. ആ നിഷ്കളങ്കതയുടെ മൂർത്ത മാനസം അറ്റ്ലാന്റ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഗ്രീസിന്റെ വശ്യവചസ്സുകൾ, ദേവതാരാമങ്ങൾ, ആഗ്രഹങ്ങളുടെ അനന്തതയിൽ ഗ്രീക്കിന്റെ ചെമ്മൺപാതകളിലൂടെ നടക്കാനേറെ ഇഷ്ടം. സ്വപ്നങ്ങളുടെ മേഘച്ചിറകുകൾ അല്ലെങ്കിൽ മത്സ്യരൂപമായി മാറി കടലിൻ അഗാധതകളിലൂടെ ഊളിയിട്ട് കടലുകൾ ഏഴും കടന്ന് ഗ്രീക്കിന്റെ ആത്മാവ് തേടി ഒരു യാത്ര. ഗ്രീക്കൊരു ഭാഷയാണ്, അതൊരു സംസ്കാരമാണ്, ആർക്കും ഇഷ്ടം തോന്നുന്ന സംസ്കാരം. ദേവാലയങ്ങൾ, സാംസ്കാരിക സമുച്ചയങ്ങൾ, കലാദേവതകൾ, തത്വശാസ്ത്ര കളരികൾ, ശാസ്ത്രത്തിൻ്റെ സമതല ഭൂമികകൾ, ആഴവും പരപ്പുമാർന്ന അദ്വിതീയമായ ഒരു ശാദ്വല ഭൂമി, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് കുറെ കൊച്ച കഥകൾ പറയാമെന്ന് തോന്നുന്നു. കേട്ടിട്ടുള്ളവയാകും, അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളവയാകും. എന്നാലും കഥകളല്ലേ, അതൊരു സുഖമാണ്. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല. കഥ കേൾക്കുന്നതിന് പ്രായമില്ല. പണ്ട് പണ്ട് ഒരിടത്തൊരിടത്ത് എന്ന് കേട്ടു തുടങ്ങിയാലുടൻ നിശബ്ദമാകും, കേൾക്കാൻ തുടങ്ങും, കൗതുകം തുടങ്ങും. കഥകൾ കാന്തങ്ങൾ പോലെയാണ്, വല്ലാതെ അങ്ങ് ആകർഷിക്കും. ഇന്നത്തെ ആദ്യത്തെ കഥ ബുദ്ധനെക്കുറിച്ചാണ്. ബുദ്ധനും ആനന്ദനും നടക്കുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ അങ്ങനെ നടന്നു നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു നീരരുവി കടന്നു പോകേണ്ടിയിരുന്നു. അത് ചാടിക്കടന്ന്, അല്ലെങ്കിൽ അത് ചവിട്ടിക്കടന്ന് അവർ പിന്നെയും നടന്നു. ഏറെ ദൂരം മുന്നോട്ട് പോയി. ഒരരയാലിൻ്റെ കീഴിലെത്തിയപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, ആനന്ദ, എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരൂ, കഴിക്കാനൊന്നും വേണമെന്നില്ല. ആനന്ദൻ മനസ്സിൽ കരുതി, അതിനെന്താ, ഇവിടെ അടുത്ത് ഏതെങ്കിലും വീടുണ്ടാവും, അവിടുന്ന് ഞാൻ വെള്ളം കൊണ്ടുവരാം. ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, തിരിച്ചു പോകൂ. നമ്മൾ ചവിട്ടിക്കടന്നു വന്ന ഒരു നിർസരി കണ്ടില്ലേ, അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവരൂ. ആനന്ദൻ മനസ്സിൽ കരുതി, വെള്ളം കുടിച്ചാൽ പോരെ, അവിടുന്ന് തന്നെ വേണം എന്നെത്ര നിർബന്ധമെന്താ. പക്ഷേ ബുദ്ധന്റെ ആജ്ഞ നിറവേറ്റാതിരിക്കാൻ ആനന്ദന് കഴിഞ്ഞില്ല. ആനന്ദൻ തിരിച്ചു നടന്നു, നടന്ന് നീരരുവിയുടെ അരികിലെത്തി. അപ്പോൾ ആനന്ദൻ കണ്ട കാഴ്ച, ആ നീരരുവിയിലൂടെ ഒരു കാളവണ്ട് കയറി ആ നീരരുവിയാകെ കലങ്ങിക്കിടക്കുകയായിരുന്നു. അത് തെളിയണമെങ്കിൽ ഏറെ നേരം എടുക്കും. ബുദ്ധന് ദാഹിക്കുന്നുണ്ട്. ആനന്ദൻ തിരികെ നടന്നു. ബുദ്ധന്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു, പ്രഭു, ആ വെള്ളമാകെ കലങ്ങിക്കിടക്കുന്നു, അതുകൊണ്ട് അങ്ങയുടെ ദാഹമകറ്റാൻ ഞാൻ ഇവിടെ എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരാം. പക്ഷേ ബുദ്ധൻ നിർബന്ധം പിടിച്ചു, ആനന്ദ, തിരിച്ചു ചെല്ലൂ, ആ നീരരുവി തെളിയുന്നതുവരെ കാത്തിരിക്കൂ, എന്നിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടുവരൂ. ആനന്ദൻ മനസ്സിൽ വിചാരിക്കാതിരുന്നില്ല, ഇതെന്ത് മനുഷ്യനാണ്. പക്ഷേ ബുദ്ധൻ പറയുന്നത് അനുസരിച്ചേ തീരൂ. ആനന്ദൻ വീണ്ടും തിരിച്ചു നടന്നു, നീരരുവിയുടെ അരികിലെത്തി. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആനന്ദൻ നീരരുവിയുടെ അരികിൽ കൊത്തിയിരുന്നു. അരുവിയിലേക്ക് നോക്കി നോക്കിയിരിക്കെ അതിലെ കരിയിലകൾ മെല്ലെ മെല്ലെ അടിഞ്ഞടിഞ്ഞ് ഇല്ലാതാകുന്നത് ആനന്ദൻ കണ്ടു. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്

എന്നൊരു പുതിയ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. ആ നീരരുവി അടിഞ്ഞടിഞ്ഞ് ശുദ്ധമാകുന്നതും കാത്ത്, അതിലെ കരിയിലകൾ അടിഞ്ഞടിഞ്ഞില്ലാതായപ്പോൾ എൻ്റെ മനസ്സിലെ ദുർവിചാരങ്ങളുടെ കരിയിലകളാണ് അടിഞ്ഞടിഞ്ഞില്ലാതായത്. അതിലെ പൊടിപടലങ്ങൾ അടിഞ്ഞടിഞ്ഞില്ലാതായപ്പോൾ എൻ്റെ മനസ്സിലെ മടിയുടെ ആലസ്യത്തിൻ്റെ പൊടിപടലങ്ങൾ അടിഞ്ഞടിഞ്ഞില്ലാതാകുന്നത് ഞാൻ കണ്ടു. അതിലെ മഞ്ഞ നിറം അടിഞ്ഞടിഞ്ഞില്ലാതായപ്പോൾ ഞാൻ കണ്ടു എൻ്റെ മനസ്സിലെ മാലിന്യങ്ങളും ഇല്ലാതാകുന്നത്. ഒടുവിലിതാ ആ നീരരുവി പോലെ എൻ്റെ മനസ്സും പരിശുദ്ധമായിരിക്കുന്നു. അങ്ങ് നീരരുവിയിൽ നോക്കാനല്ല പറഞ്ഞത്, അവനവൻ്റെ മനസ്സിലേക്ക് ഉറ്റുനോക്കുവാനാണ് പറഞ്ഞത്. ആ പാഠം ഞാൻ പഠിച്ചിരിക്കുന്നു. എങ്കിൽ വളരെ നല്ലത്. നമുക്ക് ദാഹം തീർന്നു, ഇനിയും മുന്നോട്ട് നടക്കാം, ബുദ്ധൻ പറഞ്ഞു. ബുദ്ധനും ആനന്ദനും മുന്നോട്ട് നടന്നു. നല്ല കഥ അല്ലേ? ഒരു പാട്ട് കേട്ടിട്ട് മറ്റൊരു കഥയിലേക്ക് പോകാം.

ഒരു മഴക്കാലം. മഴയെന്ന് പറഞ്ഞാൽ തോരാത്ത മഴ. ഒരു കൂലിപ്പണിക്കാരന് അതുകൊണ്ട് തന്നെ ജോലിയൊന്നും കിട്ടിയില്ല. അയാളുടെ സഹോദരിയുടെ മക്കൾ വിശന്ന് കരയുന്നത് കണ്ട് അയാൾക്ക് സഹിച്ചില്ല. വിശന്ന് വിശന്നവർ മരിച്ചു പോകും എന്ന് തന്നെ തോന്നി. ഒരു രാത്രിയിൽ ആരുമറിയാതെ അയാൾ പുറത്തേക്കിറങ്ങി നടന്ന് ദൂരെ കണ്ട ഒരു ബേക്കറിയിലേക്ക് നടന്നു. അവിടുത്തെ കണ്ണാടി ചില്ല് ഇടിച്ചു പൊട്ടിച്ച് അയാൾ ഒരു കഷണം റൊട്ടി മോട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുകയായിരുന്നു. കടക്കാരൻ അയാളെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അയാൾക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. കാരണം തൊണ്ടി മുതലായി അയാളുടെ കയ്യിൽ റൊട്ടി ഉണ്ടായിരുന്നു. അയാളുടെ കൈവിരലുകളിൽ നിന്ന് കണ്ണാടി ചില്ല് ഇടിച്ചു പൊട്ടിച്ചതിന്റെ ഭാഗമായി ചോര വാർന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. പോലീസ് അയാളെ 3 ദിവസത്തേക്ക് റിമാൻഡിൽ പാർപ്പിച്ചു. പക്ഷേ അയാൾക്കവിടെ അങ്ങനെ കിടക്കാനാവില്ല. അയാൾ ഞെട്ടി ഉണർന്നു. സഹോദരിയുടെ മക്കൾ വിശന്ന് കരയുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അയാൾ ജയിലു ചാടി. പോലീസ് അയാളെ കയ്യോടെ പിടികൂടി പിന്നെയും ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ ചാടിയതിന്റെ ശിക്ഷ കൂടി ചേർത്ത് 2 മാസം. 3-4 ദിവസം അയാൾ അങ്ങനെ കിടന്നു. പക്ഷേ ഒരു ദിവസം ദുസ്വപ്നം കണ്ട് അയാൾ ഞെട്ടി ഉണർന്നു. മാമ വിശക്കുന്നു, മാമ മാമ വിശക്കുന്നു, മാമ ചത്തുപോകും മാമ. അയാൾ ജയിലിൽ ചാടി. പോലീസ് അയാളെ കയ്യോടെ പിടികൂടി പിന്നെയും 6 മാസത്തെ ശിക്ഷ വിധിച്ച് ജയിലിൽ കൊണ്ടിട്ടു. വീണ്ടും അയാൾ ജയിലിൽ ചാടി, പിന്നെയും ജയിലിൽ ചാടി. എന്തിനേറെ പറയുന്നു, 19 വർഷം അയാൾ ജയിലിൽ കിടന്നു. ചെയ്ത കുറ്റം ഒരു കഷണം റൊട്ടി മോട്ടിച്ചു എന്നതു മാത്രം. 19 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങി. ജയിലിൽ ചെയ്ത കഠിനമായ ജോലികളിൽ നിന്ന് കിട്ടിയ പണം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. എവിടെയെങ്കിലും സ്വസ്ഥമായി ഉറങ്ങണം. സഹോദരിമാരുടെ വീടുകൾ അന്വേഷിച്ചു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരെല്ലാം പട്ടിണി കൊണ്ട് ചത്തടിഞ്ഞു പോയിട്ടുണ്ടാവണം. അയാൾ എല്ലായിടത്തും യാചിച്ചു, ഒന്നുറങ്ങണം. ഹോട്ടലിൽ ചെന്നു, ഒരു മുറി വേണം, ആവശ്യത്തിന് പണമുണ്ട്. പക്ഷേ ഹോട്ടലുടമ രജിസ്റ്റർ എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ജയിൽ അധികൃതർ കൊടുത്ത മഞ്ഞ കാർഡെടുത്ത് കാണിക്കും. അത് നിയമമായിരുന്നു. ആ മഞ്ഞ കാർഡ് വായിച്ച് ഹോട്ടലുടമ അയാളെ ആട്ടിപ്പുറത്താക്കും. എല്ലാവരും അയാളെ ആട്ടിപ്പുറത്താക്കി. അർദ്ധരാത്രിയാവോളം അയാൾ തെരുവീഥിയിലൂടെ നടന്നു. ജയിലിലേക്ക് തന്നെ തിരിച്ചുപോയാലോ എന്ന് അയാൾക്ക് തോന്നി. ആരും അഭയം തരാനില്ല. അയാൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു, കയ്യിൽ പണമുണ്ട്. പക്ഷേ എന്ത് കാര്യം, ആരും അയാളെ അടുപ്പിക്കുന്നില്ല. കാരണം ആ നഗരത്തിലൊരു വാർത്ത പരന്നിരുന്നു, 19 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് ഒരു കൊടും കുറ്റവാളി നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. എവിടേക്ക് പോകാനാണ്? അയാൾ കിതച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് നടന്നു. ദൂരെ ഒരു കുന്നിന്റെ മുകളിൽ ഒരു ബംഗ്ലാവിൽ വെളിച്ചം കാണുന്നു. അങ്ങോട്ട് പോയാലോ എന്നയാൾ വിചാരിച്ചു. പോയിട്ടും വലിയ കാര്യമില്ല, അവിടെ നിന്നും ആട്ടിപ്പുറത്താക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും മനസ്സയാളെ അങ്ങോട്ട് തന്നെ നടത്തിച്ചു. ചെല്ലുമ്പോൾ വാതിൽ അടച്ചിരിക്കുന്നു. അയാൾ വാതിലിൽ മെല്ലെ മുട്ടി. അകത്തുനിന്ന് പരുഷമായ ശബ്ദമുണ്ടാകും എന്നയാൾ ഉറപ്പിച്ചു. പക്ഷേ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അകത്തുനിന്നും സൗമ്യവും സുന്ദരവുമായ ശബ്ദം കേട്ടു. സഹോദര, വാതിൽ പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ, തുറന്ന് അകത്തേക്ക് വരൂ. അയാൾ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ദീർഘാകായനായൊരു മനുഷ്യനിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അയാളുടെ വരവറിയിച്ചുകൊണ്ട് ഒന്ന് ചുമച്ചു. ആ മനുഷ്യൻ എഴുത്തു നിർത്താതെ ഇടം കൈ ആംഗ്യം കാണിച്ച് അയാളോട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾക്ക് ഇരിക്കാൻ പാടില്ല. ഇരിക്കണമെങ്കിൽ അതിനു മുമ്പ് ആ മഞ്ഞ കാർഡ് എടുത്ത് കാണിക്കണം. അയാൾ അയാളുടെ നീളൻ കുപ്പായത്തിന്റെ കീശയിൽ നിന്ന് മഞ്ഞ കാർഡെടുത്ത് ആ മനുഷ്യന് നേരെ നീട്ടി. അയാൾ എഴുത്തു നിർത്തി എണീറ്റിട്ട് പറഞ്ഞു, അതിലെഴുതിയിരിക്കുന്നത് എനിക്കറിയാം. ജീൻ വാൽജിൻ, 19 വർഷത്തെ തടവുകാരൻ, ഇവനെ സൂക്ഷിക്കുക എന്നല്ലേ സഹോദര? അത് ജീൻ വാൽജിനായിരുന്നു. അയാൾക്ക് വാക്കുകൾ മുട്ടി. ഇതൊക്കെ ഈ മനുഷ്യന് എങ്ങനെ അറിയാം? ഈ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ദീർഘാകായനായ മനുഷ്യൻ ചോദിച്ചു, സഹോദര, നിനക്ക് വിശക്കുന്നില്ലേ? ജീൻ വാൽജിൻ മനസ്സിൽ പറഞ്ഞു, വിശക്കുന്നു. 19 വർഷത്തെ വിശപ്പ്. ജയിലിൽ കഴിച്ചതൊന്നും ഭക്ഷണമാണെന്ന് പറയാൻ പറ്റില്ല. അനുവാദത്തിന് നിൽക്കാതെ ആ വലിയ മനുഷ്യൻ ജീൻ വാൽജിനെ കൂട്ടിക്കൊണ്ടുപോയി. തീൻമേശയ്ക്കരികിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വെള്ളി മെഴുകുതിരിക്കാലുകളിൽ കത്തി ജ്വലിച്ചു നിന്ന മെഴുകുതിരി വെട്ടത്തിൽ വെള്ളിത്തട്ടങ്ങൾ വെട്ടിത്തിളങ്ങി. ജീൻ വാൽജിൻ ആർത്തിയോടുകൂടി വാരി വലിച്ചു കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് എണീറ്റ ജീൻ വാൽജിനോട് ആ മനുഷ്യൻ ചോദിച്ചു, സഹോദര, നിനക്കുറങ്ങണ്ടേ? ഉറങ്ങണം. 19 വർഷത്തെ ഉറക്കം കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്നു. ജയിലിൽ ഉറങ്ങിയതൊന്നും ഉറക്കമെന്ന് പറയാനാവില്ല. ആ വലിയ മനുഷ്യൻ ജീൻ വാൽജിനെ കൊണ്ടുപോയി 1-ാം തരം മഞ്ചത്തിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി. ജീൻ വാൽജിൻ സുഖമായി ഉറങ്ങി. പക്ഷേ രാത്രി പള്ളിമണി 3 വട്ടം അടിച്ചപ്പോൾ ഒരു സ്വപ്നാടകനെപ്പോലെ ജീൻ വാൽജിൻ ഞെട്ടി ഉണർന്നു. തൊട്ടടുത്തു കണ്ട അലമാര തുറന്ന് അതിൽ നിന്ന് വെള്ളി മെഴുകുതിരിക്കാലുകൾ എടുത്ത് സഞ്ചിയിലിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. 19 വർഷത്തെ ജയിൽ ജീവിതം അയാളെ പഠിപ്പിച്ചത് അതുമാത്രമാണ്.
മോഷ്ടിക്കുവാൻ വേണ്ടി മാത്രമാണ്. പിറ്റേന്ന് പോലീസ് അയാളെ കൈയോടെ പിടികൂടി ആ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു. ആ വലിയ മനുഷ്യനോട് പോലീസ് തന്നെ ചോദിച്ചു, ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ ആരെങ്കിലും അഭയം കൊടുക്കുമോ? അങ്ങയുടെ വീട്ടിൽ നിന്ന് തന്നെ മോഷണം നടത്തിയിരിക്കുന്നത് കണ്ടോ? പശ്ചാത്താപം കൊണ്ട് ജീൻവാൽജിൻ ശിരസ് കുമ്പിട്ട് നിന്നു. എല്ലാവരും ആട്ടിപ്പായിച്ചിട്ടും അഭയം തന്നൊരാൾ, ഭക്ഷണം തന്നൊരാൾ, അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ താൻ കളവ് ചെയ്തിരിക്കുന്നു. ശിരസ് കുമ്പിട്ട് നിന്ന ജീൻവാൽജിന്റെ അരികിലേക്ക് ആ വലിയ മനുഷ്യൻ നടന്നു വന്നു. ജീൻവാൽജിന്റെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി ആ മനുഷ്യൻ ചോദിച്ചു, സഹോദര, ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ മാത്രമല്ലല്ലോ, ആ വെള്ളിത്തട്ടങ്ങൾ കൂടി നിനക്ക് തന്നതല്ലേ? അതുകൂടി നീ കൊണ്ടുപോകാത്തതെന്ത്? നീ അത് ഇവിടെ മറന്നുവെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ജീൻവാൽജിന്റെ കണ്ണുകൾ നനഞ്ഞു. പോലീസ് ഇളിഭിരായി മടങ്ങിപ്പോയി. അത് ആ നഗരത്തിലെ ബിഷപ്പിന്റെ വീടായിരുന്നു. ആ നഗരം പിന്നെ ജീൻവാൽജിനെ കണ്ടിട്ടേയില്ല. പക്ഷേ രാത്രിയിൽ കുതിരയോടിച്ചുപോയ ആരോ ഒരാൾ പറയുന്നു, ബിഷപ്പിന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ ഒരാൾ മുട്ടുകുത്തിയിരുന്ന് ദീർഘദീർഘമായി കരഞ്ഞുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരനായ വിക്ടർ ഹ്യൂഗോവിന്റെ ലാമിറാബിലെ എന്ന നോവലിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാം ഭാഗത്തിൽ ജീൻവാൽജിനെ നമ്മൾ കാണുന്നത് കത്തിയെരിയുന്ന ഒരു നഗരത്തിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും വാരി വലിച്ചിട്ട് രക്ഷിക്കുന്ന കാഴ്ചയാണ്. എല്ലാം നഷ്ടപ്പെട്ടുപോയ ആ നഗരത്തിന് മരത്തിന്റെ അരക്കുകൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾ, അതടുത്ത ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കാനുള്ള വിദ്യകൾ, എന്തിനേറെ അധികം വൈകാതെ ആ നഗരം പഴയതിനേക്കാൾ കൂടുതൽ സമ്പൽ സമൃദ്ധമായി. തങ്ങളെ രക്ഷിച്ചത് ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവരൊരു കാര്യം ഉറപ്പിച്ചിരുന്നു, ഈ മനുഷ്യനാണ്, മുട്ടാളനായ ഈ മനുഷ്യനാണ് ഈ നഗരത്തെ നയിക്കേണ്ടത്. നിർബന്ധപൂർവം അവിടുത്തെ ആളുകൾ ആ മനുഷ്യനെ അവിടുത്തെ മേയറാക്കി മാറ്റി. കഥ ഇനിയും മറ്റൊരു രീതിയിൽ തുടരും. എങ്കിലും ഈ കഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഗുണപാഠമായി ഇത്രയേ പറയുവാനുള്ളൂ. 19 വർഷത്തെ ജയിൽ ജീവിതം അതൊരാളെ കുറ്റവാളിയാക്കുകയേയുള്ളൂ. പക്ഷേ ഒരു വാക്കിന്, സഹോദര, ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ മാത്രമല്ലല്ലോ, ആ വെള്ളിത്തട്ടങ്ങളും നിനക്ക് തന്നതല്ലേ എന്ന ഒറ്റ വാക്കിന് ഒരു മനുഷ്യനെ മേയറാക്കാൻ സാധിക്കും. നല്ല വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇത് ഒരു കഥയല്ല, എന്നാൽ കഥ പോലെ കേൾക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരാൾ ചോദിച്ചു, 3ാം ലോകയുദ്ധത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും പറയാനാവുമോ? ഐൻസ്റ്റീൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, അതേപ്പറ്റി എനിക്കൊന്നും പറയാനാവില്ല. എന്നാൽ ഞാൻ വേണമെങ്കിൽ 4ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറയാം. ചോദ്യം ചോദിച്ച ആളിന് അത്ഭുതമായി. 3ാം ലോകയുദ്ധത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരാൾക്ക് എങ്ങനെ 4ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറയാനാകും? അദ്ദേഹം അവിശ്വസനീയമായി ഐൻസ്റ്റീനോട് പറഞ്ഞു, എങ്കിൽ അങ്ങ് 4ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് തന്നെ പറയൂ. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇല്ല, 4ാമത് ലോകയുദ്ധം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ 3ാം ലോകയുദ്ധത്തെക്കുറിച്ച് ഒന്നും പറയാനുമാവില്ല. ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും യുദ്ധവീരന്മാരും ചരിത്രപുരുഷന്മാരും ചേർന്ന് ലോകത്തെ അതിന്റെ അവസാന മണിക്കൂറുകളിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഒരു പുതിയ മനുഷ്യന് മാത്രമേ യുദ്ധമില്ലാത്ത, ഹിംസയില്ലാത്ത ഒരു ലോകത്തെ സങ്കല്പിക്കാനാവൂ, സൃഷ്ടിക്കാനാവൂ. ഒരു പാട്ട് കേൾക്കാം.

വനത്തിൽ ഒരു വഴിപോക്കിനെ പുലി ഓടിക്കുകയും മരണഓട്ടത്തിൽ അയാൾ ആഴമേറിയ ഒരു പൊട്ടക്കിണറ്റിൽ വീണു പോവുകയും ചെയ്യുന്നു. ഇതിനെപ്പറ്റി സുന്ദരമായ ഒരു സെൻ കഥയുണ്ട്. പുരാതനമായ ആ പൊട്ടക്കിണറിലെ തണുത്ത ജലത്തിൽ വീണ അയാൾ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയി. ഒരു ചീങ്കണ്ണി അയാളെ പിടിക്കാൻ വായ തുറന്നുകൊണ്ട് പൊന്തി വന്നു. ഭയന്ന അയാൾ എങ്ങനെയോ ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പൊന്തി വന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ അയാളെ പിടിച്ചു തിന്നാൻ വിശന്ന പുലി അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഒരു ക്ഷണനേരം കൊണ്ട് അയാൾ ചീങ്കണ്ണിക്ക് പിടികൊടുക്കാതിരിക്കാനായി. കിണറിൻ്റെ ചുറ്റുമതിലെ കല്ലുകളിൽ ഏതിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനാവുമോ എന്നാലോചിച്ചു. കിണറിൻ്റെ ചുറ്റുമുള്ള മാളങ്ങളിൽ നിന്ന് പാമ്പുകൾ പത്തിവിടർത്തി നോക്കുന്നു. വെള്ളത്തിനടിയിൽ ചീങ്കണ്ണി, കരയിൽ പുലി, കിണറിനകത്ത് ചുറ്റുമതിലിൽ പാമ്പുകളും. അയാൾ ഉടൻ തൊട്ടുമുന്നിൽ ഞാന്നുകിടന്ന മരച്ചില്ലയിൽ പിടിച്ച് പൊന്തുകയും ദീർഘശ്വാസമയച്ച് കിണറിനടിയിലേക്ക് എത്തി നോക്കുന്ന സൂര്യകിരണങ്ങളെ ആനന്ദത്തോടെ നോക്കിക്കൊണ്ട് ഹാ, ജീവിതം എത്ര മനോഹരമായിരുന്നു എന്നാദ്യമായി തിരിച്ചറിയുകയും ഓർക്കുകയും ചെയ്തു. പിടിച്ചു നിന്ന മരക്കൊമ്പിൽ തൂങ്ങി നിന്നുകൊണ്ട് അയാൾ തലയുയർത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു തേനീച്ചക്കൂടിൽ നിന്ന് തേൻതുള്ളികൾ ഇറ്റുവീഴുന്നു. അയാൾ തല ഒന്നുകൂടി നേരെയാക്കി നാവുനീട്ടി ആ തേൻകണങ്ങൾ നുകർന്നു. അതിനിടയ്ക്ക് അദ്ദേഹം പിടിച്ചു രക്ഷപ്പെട്ട ആ ജീവവൃക്ഷത്തിൻ്റെ അടിവേരിൽ കറുത്തതും വെളുത്തതുമായ രണ്ടെലികൾ രാവും പകലും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായില്ല. മരണം തൊട്ടുമുന്നിലുള്ളപ്പോഴും അദ്ദേഹം നാവുനീട്ടുകയും മധുകണങ്ങളുടെ മാധുര്യം നുണഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതത്രേ മനുഷ്യൻ, ഇതത്രേ മനുഷ്യൻ്റെ എന്നത്തെയും കഥ. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: യയാതി എന്ന രാജാവിന് വയസ്സ് 100 ആയപ്പോൾ മരണം വന്നുമൊഴിഞ്ഞു. ഒരുങ്ങിയിരിക്കുക, സമയമായി. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. യയാതി മൃത്യുവിനെ കണ്ട് വിറച്ചുപോയി. അയാൾ പറഞ്ഞു, ഇത് വളരെ നേരത്തെയായിപ്പോയി. മരണം പറഞ്ഞു, 100 വർഷങ്ങളായി നിങ്ങൾ ജീവിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ പോലും വൃദ്ധരായി. നിങ്ങളുടെ മൂത്ത മകന് 80 ആയി. ഇതിലധികം ഇനി എന്താണ് വേണ്ടത്? യയാദിക്ക് 100 മക്കളായിരുന്നു. എന്തെന്നാൽ 100 പത്നിമാരാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മൃത്യുവിനോട് ആരാഞ്ഞു, അങ്ങേക്ക് എന്നോട് പരിഗണന കാട്ടാൻ ദയവുണ്ടാകുമോ? എന്റെ മക്കളിൽ ഒരാളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ എനിക്കു പകരം അയാളെ എടുക്കുകയും 100 വർഷങ്ങൾ കൂടി എനിക്ക് ആയുസ് നീട്ടിത്തരികയും ചെയ്യുമോ? മരണം പറഞ്ഞു, പകരമൊരാൾ വരികയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പിതാവാണ്. നിങ്ങളധികം ജീവിച്ചു. നിങ്ങളധികം ആസ്വദിച്ചു. അങ്ങനെയുള്ള നിങ്ങൾ വരാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ മകൻ എങ്ങനെ വരാൻ സന്നദ്ധനാവും? യയാദി തന്റെ 100 മക്കളെയും വിളിച്ചു വരുത്തി. വൃദ്ധരായ മക്കളെല്ലാം നിശബ്ദരായിരുന്നു. ഒരാൾ മാത്രം, 16-കാരനായ ഇളയ മകൻ പറഞ്ഞു, ഞാൻ ഒരുക്കമാണ്. മരണം പോലും ദുഃഖിതനായിപ്പോയി. മരണം അയാളോട് പറഞ്ഞു, താങ്കൾ ഒരുവേള നിഷ്കളങ്കനായതുകൊണ്ടാവാം ഇപ്രകാരം പറയുന്നത്. താങ്കളുടെ 99 ജ്യേഷ്ഠന്മാരും നിശബ്ദരായിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരാൾക്ക് 80 വയസ്സാണ്, ഒരാൾക്ക് 78, വേറൊരാൾക്ക് 70, മറ്റൊരാൾക്ക് 60. അവരെത്ര ജീവിച്ചു, പക്ഷേ ഇനിയും അവർ ജീവിക്കാൻ കൊതിക്കുന്നു. നീയാണെങ്കിൽ അത്രയൊന്നും ജീവിച്ചില്ല. നിന്നെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ യുവാവ് മറുപടി പറഞ്ഞു, അങ്ങ് ദുഃഖിതനാകരുത്. ഞാൻ പൂർണ്ണബോധത്തോടെയാണ് വരുന്നത്. എന്റെ പിതാവ് 100 വർഷങ്ങൾ കൊണ്ട് സംതൃപ്തനായില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്ക് എത്രകാലം തൃപ്തനാകാനാകും? എന്റെ 99 സഹോദരന്മാരെയും ഞാൻ കാണുന്നു. ആരും തൃപ്തരല്ല. അതുകൊണ്ട് എന്തിനു സമയം പാഴാക്കണം? ചുരുങ്ങിയത് എന്റെ അച്ഛനു വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യാനാകുമല്ലോ. 100 വർഷം കൂടി അദ്ദേഹം ഇതാസ്വദിക്കട്ടെ. ഞാനിത് മതിയാക്കി. ആരും തൃപ്തരല്ല എന്നതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. 100 വർഷങ്ങൾ ജീവിച്ചാലും ഞാനും ഒരു വേള സംതൃപ്തനാവില്ല. അതുകൊണ്ട് ഇതു മതി. മരണം ആ യുവാവിനെ കൊണ്ടുപോയി. 100 വർഷങ്ങൾക്കു ശേഷം മരണം വീണ്ടും എത്തി. യയാദി പറഞ്ഞു, 100 വർഷങ്ങൾ വേഗം പോയി. വൃദ്ധരായ മക്കളെല്ലാം മരിച്ചു. പക്ഷേ മറ്റൊരു മകനെ പകരം തരാം. ദയവ് കാട്ടണം. ഇതങ്ങനെ തുടർന്നുപോയി 1000 വർഷങ്ങൾ. 10 വട്ടം മരണം വന്നു. 9 തവണയും ഓരോ പുത്രനെ വീതം കൊടുത്തു. 10-ാമത് വട്ടം മരണം വന്നപ്പോൾ യയാദി മുഴിഞ്ഞു, നിങ്ങൾ എന്നെ തേടി ആദ്യം വന്നപ്പോൾ എനിക്കുള്ള അതൃപ്തി ഇപ്പോഴും എനിക്കുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 1000 വർഷങ്ങൾ എന്നെ തൃപ്തനാക്കിയില്ലെങ്കിൽ 10,000 വർഷങ്ങൾ കൊണ്ടും എനിക്ക് തൃപ്തനാകാനാകില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും പൂർണ്ണമായി ജീവിക്കുന്ന ഒരാൾക്കേ തൃപ്തിയോടെ മരണത്തിലേക്ക് പോകാനാകൂ. പകൽ മുഴുവൻ തിന്നും കുടിച്ചും ഉപരിപ്ലവമായ സുഖങ്ങളിൽ രമിച്ചും രാത്രി മുഴുവൻ ഉറങ്ങിയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാനിതാ ജീവിക്കുകയാണ് എന്ന് തൃപ്തിയോടെ ജീവിക്കാനാവുന്നില്ല മരിക്കുവാനും. സ്വന്തം ജീവിതത്തിന് നേരെ, ചുറ്റുപാടുകളുടെ നേരെ, സഹജാതരുടെ നേരെ, തന്റെ മുന്നിൽ അനുനിമിഷം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മഹാജീവിത നാടകത്തിനു നേരെ നിറഞ്ഞ കൃതജ്ഞതയോടെ, സ്നേഹത്തോടെ, ഒരടുപ്പവും കൂടാതെ ഒരു സാക്ഷിയെപ്പോലെ ഒരാൾക്ക് നോക്കാനാവണം. അപ്പോൾ സമയമാകുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അയാൾക്ക് മരണത്തിന്റെ വാതിൽ കടന്ന് ഇല്ലാതാകാനാകും. ഒരു പാട്ട് കേട്ടാലോ?

ഒരു മെഴുകുതിരി കച്ചവടക്കാരന്റെ മുറിക്കകത്ത് മനോഹരമായൊരു മെഴുകുതിരി. വളരെ നാളുകളായിട്ടും ആർക്കും വേണ്ടാതെ കഴിയുന്നതോർത്ത് തേങ്ങിക്കൊണ്ടിരുന്നു. ഒരു മെഴുകുതിരി എരിയുന്നില്ലെങ്കിൽ അതിന് ജീവിതമെന്തിന്? ഞാൻ അതിനുവേണ്ടിയല്ലേ ജനിച്ചത്. അത് കരഞ്ഞു, നിന്റെ സമയം വരും. അന്ന് നീ ഇരുട്ടിൽ ആനന്ദത്തിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. അരികത്തുള്ള മുതിർന്ന ഒരു മെഴുകുതിരി സമാധാനിപ്പിച്ചു. സമയമായപ്പോൾ മെഴുകുതിരി പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ടു. അത്രയും നാൾ ജീവിച്ചു പോന്ന അതേ മുറിക്കുള്ളിൽ അതിന്റെ തിരി കൊളുത്തപ്പെട്ടു. ചുറ്റുമുള്ള ഇരുട്ടിനു നേരെ മിഴി തുറന്ന് തന്റെ ധന്യജീവിതത്തിന്റെ ആനന്ദത്താൽ പതുക്കെ അശ്രു വീഴ്ത്തി മെഴുകുതിരി ഉണർവോടെ നിന്നു. ഇപ്പോൾ മെഴുകുതിരി സംതൃപ്തയായി. അതിന്റെ ഇഴമുറിയാത്ത വെളിച്ചം മുറിയുടെ ഇരുണ്ട കോണുകളിലൊക്കെ പരന്നുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ നാളം എപ്പോഴത്തെക്കാളും പ്രകാശപൂർണമാകുന്നത്, പക്ഷേ രൂപത്തിൽ താൻ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് മെഴുകുതിരി ശ്രദ്ധിച്ചു. എനിക്കെന്തു സംഭവിക്കും? മെഴുകുതിരി സ്വയം ചോദിച്ചു. നിമിഷം തോറും ഞാൻ ചെറുതായി വളർന്നുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ അങ്ങനെയല്ലോ, അവ വലുതായി വളരുകയാണ്. എന്റെ പ്രകാശം നിറഞ്ഞ സേവനങ്ങൾക്ക് ഞാനിങ്ങനെ തീരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മുതിർന്ന മെഴുകുതിരി സ്നേഹത്തോടെ മൊഴിഞ്ഞു, നീ എന്തിനു പേടിക്കുന്നു? നീ വെളിച്ചമായി മാറ്റപ്പെടുന്നത് നീ കാണുന്നില്ലേ? മനുഷ്യർക്ക് പോലും പലപ്പോഴും ഇങ്ങനെയാകാൻ കഴിയുന്നില്ല. നിന്നിൽ നിന്ന് പരക്കുന്ന വെളിച്ചം എല്ലായിടവും ദീപ്തമാക്കുന്നു. നാം എല്ലാം എരിഞ്ഞടങ്ങുക തന്നെ വേണം. അത് ഒരൾത്താരയിലായാലും ഒരു കൊച്ചു കുടിലിലായാലും നാം എല്ലാം ഇരുട്ടിന്റെ സമയം അവസാനിക്കുകയാണ് എന്നു പാടുന്ന വെളിച്ചത്തിന്റെ പാട്ടുകാരാണ്.

0: സുഖതമീ രാത്രി.
1: മനോഹരമായ ഒരു പൗർണമി രാവിൽ മഹാനായ സംഗീതകാരൻ ബീഥോവൻ ഒരു സുഹൃത്തിനോടൊപ്പം നടക്കാനിറങ്ങി. ഇടുങ്ങിയ ഒരു തെരുവിലൂടെ നടക്കവേ ദരിദ്രമായൊരു വീടിന്റെ ഉള്ളിൽ നിന്ന് മനോഹരമായ സംഗീതമൊഴുകി വരുന്നത് അവരെ ആകർഷിച്ചു. ഇതെന്റെ ഗീതകമാണ്, ബീഥോവൻ ഒരു മന്ദഹാസത്തോടെ അവിടെ നിന്നു. ഹാ, എത്ര നന്നായി അത് ആലപിച്ചിരിക്കുന്നു. ഇടയ്ക്ക് പാട്ട് മുറിഞ്ഞു പോവുകയും വേദനയോടെ ഏതാനും വാക്കുകൾ ഉയരുകയും ചെയ്തു. എനിക്ക് ആ പാട്ട് ശരിയായി പാടാനാവുന്നില്ല. ഹാ, അതെത്ര മനോഹരമാണ്. അതിനോട് നീതി കാട്ടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. പെൺകുട്ടിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഒരു പുരുഷ സ്വരം അങ്ങനെ ഉയർന്നു. അനിയത്തി, നീ ഇത് നന്നായി പാടിയിരിക്കുന്നു. ഇതിലധികം നന്നായി എങ്ങനെയാണത് പാടുക? അതിനു മറുപടിയായി പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഹത്തായ മധുരഗീതം ശരിയായി കേൾക്കാൻ ഞാൻ ആശിക്കുന്നു. വീടിന്റെ ചാരിയിട്ട വാതിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബീഥോവൻ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് അകത്തേക്ക് പോകാം, ഞാൻ അവൾക്ക് വേണ്ടി പാടും. അവർ അകത്തു കടന്നു. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ബീഥോവന്റെ ആരാധികയായ ആ പാട്ടുകാരിയെ, അവളുടെ സഹോദരനെ അവർ കണ്ടു. അവൾ പഴയൊരു ഹാർപ്പിക്കോടിന്റെ മുന്നിൽ കുമ്പിട്ടിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ ഒരു അന്ധയാണ്. എന്നോട് ക്ഷമിച്ചാലും, ബീഥോവൻ അവരെ നോക്കി പറഞ്ഞു, ആ സംഗീതം കേട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയതാണ്. ഞാനൊരു എളിയ സംഗീതകാരനാണ്. ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന മാധുര്യവും സ്നേഹവും അവരെ സ്പർശിച്ചു. അജ്ഞാതനായ ആ പാട്ടുകാരന്റെ സാന്നിധ്യം അകാരണമായി അവരെ സാന്ത്വനിപ്പിച്ചു. അദ്ദേഹം താഴ്മയോടെ ചോദിച്ചു, അനുജത്തി, പാട്ട് എവിടെ നിന്നാണ് പഠിച്ചത്? 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പാർക്കുന്നിടത്ത് ഒരു സ്ത്രീ ഈ സംഗീതം പരിശീലിക്കുന്നത് പതിവായി ഞാൻ കേൾക്കുമായിരുന്നു. അവർ ജാലകം തുറന്നിടും, ഞാൻ തെരുവിലിരുന്ന് അത് കേൾക്കും. ബീഥോവന് ആ പെൺകുട്ടിയുടെ നേരെയുള്ള സ്നേഹം അവാച്യമായിരുന്നു. അദ്ദേഹം മാധുര്യവും വിനയവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു, ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടട്ടെ. ആ രാത്രിയിൽ പാവം ആ അന്ധബാലികയ്ക്കും അവളുടെ സഹോദരനു വേണ്ടി മറ്റൊരിക്കലും പാടാത്തത്ര മധുരമായി, ഹൃദയസ്പർശിയായി ബീഥോവൻ പാടി. അവർ നിശബ്ദരും ആനന്ദഭരിതരുമായിരുന്നു. ആ പെൺകിടാവ് ഹൃദയാവർജകമായ ആ ഗാനത്തിന്റെ മാന്ത്രികനാദത്തിന്റെ ഒരു ശകലം പോലും തനിക്ക് നഷ്ടപ്പെടാതിരിക്കാനായി നിറഞ്ഞ ശ്രദ്ധയോടെയിരുന്നു. ഗാനത്തിന്റെ അന്ത്യത്തിൽ അവർ ആനന്ദപൂർണമായൊരു നിലവിളിയോടെ ആ പാട്ടുകാരന്റെ മുന്നിൽ ഓടിയെത്തി. ബീഥോവൻ, അതെ, നിങ്ങളാണ് ബീഥോവൻ, നിങ്ങളാണത്, മറ്റാരുമല്ല. അവൾ ബീഥോവന്റെ കരങ്ങളെ കണ്ണീരുകൊണ്ടും ചുംബനം കൊണ്ടും മൂടി. തെല്ലിട കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോകാൻ എഴുന്നേറ്റു. പക്ഷേ അവർ അതിനനുവദിച്ചില്ല. ഞങ്ങൾക്കായി ഒന്നുകൂടി, ഒരു പാട്ടുകൂടി മാത്രം അങ്ങ് പാടില്ലേ? അപ്പോഴേക്കും ആ മുറിയിലെ ചെറുമെഴുകുതിരിനാളം ഉലയുകയും അണയുകയും ചെയ്തു. ജനലിലൂടെ ചന്ദ്രൻ തിളക്കമാർന്ന വെളിച്ചം ചൊരിഞ്ഞു. ബീഥോവന്റെ മാസ്മരിക വദനത്തിൽ നിലാവ് പരന്നു. ഈ നിലാവിന് ഞാനൊരു ഗീതകമർപ്പിക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ബീഥോവൻ മൊഴിഞ്ഞു. വേദനയുടെ അതുല്യമോഹന ദീപ്തമായ ഒരു ഗാനം ഭൂമിക്കുമീതെ നിലാവ് പോലെ ആ മുറിയിൽ പരന്നൊഴുകി. കുറേ നേരത്തേക്ക് അവർ വികാരവും വിസ്മയവും കൊണ്ട് ചലനമറ്റിരുന്നു. നിങ്ങളോട് വിട പറയുന്നു, ബീഥോവൻ പതുക്കെ എഴുന്നേറ്റു. അങ്ങ് ഇനിയും വരില്ലേ? ഒരു വിതുമ്പലോടെ അവൾ ചോദിച്ചു. തീർച്ചയായും, അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇങ്ങനെയാണ് ബീഥോവന്റെ കരിവിന്റെ പ്രചോദനത്താൽ അതുല്യമായ സ്നേഹപൂർണമായ നിലാവിന്റെ ഗീതകം പിറന്നത്. ഒരു പാട്ട് കേട്ടാലോ?

നിത്യദുഃഖിതനായ ഒരു രാജാവുണ്ടായിരുന്നു. ഒന്നും അയാൾക്ക് സമാധാനം നൽകിയില്ല. ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, ബന്ധുക്കൾ, കീർത്തി എല്ലാം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒന്നും അയാൾക്ക് ശാന്തി നൽകിയില്ല. പരമമായതെന്തോ അയാൾ തേടി. അപ്പുറത്തുള്ളത് ഒരിക്കലും കിട്ടാത്തത്. 60-ാം വയസ്സിൽ രാജാവ് നാട്ടിലെ മുഴുവൻ വൈദ്യന്മാരെയും വിളിച്ചു ചേർത്തു. അതിലേറ്റവും പ്രഗത്ഭരായ 3 പേരെ തെരഞ്ഞെടുത്തു. അവരോട് അദ്ദേഹം കൽപ്പിച്ചു, എന്റെ വേദന മാറ്റണം, 1 മാസം സമയം തരാം, അതിനിടയ്ക്ക് പോംവഴി കണ്ടെത്തണം, അല്ലെങ്കിൽ കഴുത്തിനു മുകളിൽ തലയുണ്ടാവില്ല. വൈദ്യന്മാർ നടുങ്ങി. അവർ 3 പേരും ഇരുന്നു, നാട്ടിലെ മുഴുവൻ വൈദ്യന്മാരും ഇരുന്നു. അവർ ഗ്രന്ഥങ്ങളെല്ലാം പരതി, മരുന്നില്ല. ഒടുവിൽ അജ്ഞാതനായൊരു വൈദ്യൻ അവരെ അറിയിച്ചു, സന്തോഷമുള്ള ഒരാളെ കണ്ടുപിടിക്കൂ, അയാളുടെ കുപ്പായം രാജാവിടട്ടെ, ദുഃഖം മാറും, ഇതാണ് മരുന്ന്. വൈദ്യസംഘം മന്ത്രിയെ കണ്ട് ഈ ചികിത്സ നിർദ്ദേശിച്ചു. മന്ത്രി അത്തരമൊരാളെ തേടി ധനികരെ, ജ്ഞാനികളെ, സുന്ദരന്മാരെ ഒക്കെ സമീപിച്ചു. അവരാരും സന്തുഷ്ടരല്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖിതരല്ലാത്ത ഒരൊറ്റയാളെപ്പോലും അയാൾക്ക് കണ്ടെത്താനായില്ല. മന്ത്രി നിരാശനായി അലഞ്ഞു. ഒടുവിൽ ഘോരമായൊരു വനത്തിൽ രാത്രിയുടെ ഏകാന്തതയിൽ ഒരാൾ പാടുന്നത് കേട്ടു, അതിരറ്റ ആനന്ദം തുടിക്കുന്ന ഒരു ഗാനം. മന്ത്രി അയാളെ സമീപിച്ചു, വിവരങ്ങൾ ഉണർത്തി. മരക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുട്ടിലിരുന്നു പാടുന്ന അയാൾ മുഴിഞ്ഞു, സുഹൃത്തെ, രാജാവിന് നൽകാൻ എനിക്ക് വസ്ത്രമില്ല. എന്തെന്നാൽ ഞാൻ എന്റെ വസ്ത്രം പോലും ഉപേക്ഷിച്ചു, എല്ലാം വിട്ടു. അപ്പോഴാണ് പൂർണമായ സന്തോഷം എനിക്ക് കൈവന്നത്. ഒന്നുമില്ലാത്തവനായപ്പോൾ, ആരുമല്ലാത്തവനായപ്പോൾ അത് നിങ്ങളുടെ രാജാവിനെ അറിയിക്കൂ. ഒരു പാട്ട് കേട്ടാലോ?

കേട്ടതെല്ലാം നല്ല കഥകൾ, ഗുണപാഠ കഥകൾ. കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഒരു സുഖമാണ്. പക്ഷേ രാവേറെയാകുന്നു, സുഖമായി ഉറങ്ങണം, സന്തോഷത്തോടെ ഉണരാൻ കഴിയണം. എന്നാലേ കർമ്മബന്ധിതമായി ജീവിതത്തെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ സുഖസുഷുപ്തി, ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.